റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 26, ക്രിസ്തുവർഷം 2026, ജൂലൈ 10, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ ആസ്വദിക്കൂ അറിവ് നേടൂ റേഡിയോ ബെൻസിഗർ 107.8

0: അഗ്നിയും അമൃതുമാണ്. മരണവും ജീവനും നാവിൻ്റെ ശക്തിയിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മൂന്ന് തലങ്ങളായി തിരിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും: അവൻ്റെ ചിന്താജീവിതം, വാക്കിൻ്റെ ജീവിതം, പ്രവൃത്തികളുടെ ജീവിതം. ചിന്താജീവിതമെന്നത് പറയപ്പെടാത്ത വാക്കാണ്, അഥവാ ഉച്ചരിക്കപ്പെടാത്ത വാക്കാണ് ചിന്ത. വാക്കിൻ്റെ ജീവിതം എന്നത് അവൻ്റെ അധരങ്ങളിൽ നിന്നും വരുന്ന വാക്ക് തന്നെയാണ്. പ്രവൃത്തിയുടെ ജീവിതം എന്നത് ചിന്തയ്ക്കും വാക്കിനും അനുസരിച്ചുള്ള ജീവിതമാണ്. ഇവിടെയാണ് വാക്ക് അഗ്നിയായും അമൃതായും മാറുന്നത്. വളരെയേറെ ശ്രദ്ധയോടെ നമ്മുടെ ഓരോ വാക്കും ഉപയോഗിക്കണം എന്ന് അർത്ഥം. കാരണം കയ്പും കലർപ്പുമില്ലാതെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നിടത്ത് വാക്ക് അമൃതായി മാറുന്നു. ജീവൻ, വളർച്ച, കൂട്ടായ്മ, ഒരുമ എന്നിവ അവിടെ സംജാതമാകുന്നു. മുറിപ്പെടുത്താത്ത, മുറിവുണക്കുന്ന സാന്നിധ്യമാകട്ടെ നമ്മുടെ വാക്ക്. മുറിവുണ്ടാക്കേണ്ടവരല്ല, മറിച്ച് മുറിവുണക്കുന്ന വാക്കുകളായി നമുക്ക് മാറാം. ഒരു തീവ്രവാദി തൻ്റെ വാക്കുകൾ, ആശയം, ആവേശം എന്നിവ കൊണ്ട് തീ ആളിക്കത്തിക്കുന്നു. അത് തകർച്ചയുടെയും അകൽച്ചയുടെയും അസഹിഷ്ണുതയുടെയും കാട്ടുതീ പടർത്തുന്നു. കലഹം, ലഹള, കലാപം എന്നിങ്ങനെ സമൂഹ വിഭജനത്തിന് കാരണമാകുന്നു. എന്നാൽ മിതവാദിയാകട്ടെ, തൻ്റെ ശാന്ത നിറയുന്ന വാക്കുകൊണ്ട് മുറിഞ്ഞ അകന്ന ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്നു, ഹൃദയങ്ങളെ ഒന്നാക്കുന്നു, ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു, സമൂഹത്തെ ചലനാത്മകമാക്കുന്നു. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകട്ടെ. ഓർക്കുക, വാക്ക് അഗ്നിയും അമൃതുമാണ്.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ

ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു.എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി MPമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ MPമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ MPമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGPമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ AP അനിൽകുമാർ, TE സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2nd ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ VMനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ

കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് എം എൽ എ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പി എ മുഹമ്മദ് റിയാസ് എം എൽ എ ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എംടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിമൂന്ന് വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
3: ജീവിതത്തിൽ വിജയത്തിലേക്ക് നീങ്ങാൻ ഒത്തിരി മനഃശാസ്ത്ര തത്വങ്ങൾ ഉണ്ട് എന്നറിയാം. അവയിൽ ചിലതെങ്കിലും സൂചിപ്പിക്കാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അവയിൽ ചിലത് സൂചിപ്പിക്കാം. ഞാൻ കൻകരിക്കോൾ. നാം ചിന്തിക്കുന്നതിനും അപ്പുറമാകാം ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ. അത്തരം മനഃശാസ്ത്ര സത്യങ്ങളിൽ ചിലത് ഞാൻ ഇനി പറയാം. ചിലയിടങ്ങളിൽ ശരിയായ ഒരു കാര്യമാണ് നാം പറയുന്നതെങ്കിലും അംഗീകരിക്കപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ അവിടെ തർക്കിച്ച് തെളിയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നിശബ്ദത പാലിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് നമ്മോട് വിശ്വാസം ഇല്ലാതായാൽ അയാളോട് നാം എത്ര സോറി പറഞ്ഞാലും അയാൾ അംഗീകരിച്ചെന്ന് വരില്ല. നിങ്ങളെ ഒരാൾ വിഷമത്തിലാക്കി, അത് ഒരു തവണയല്ല പല തവണ ആയി, പിന്നെ ഒരിക്കലും അയാളോട് സഹായത്തിനായി പോലും സോറി പറയാനായാലും ഒന്നും പോകരുത്. നമ്മുടെ നല്ല മനസ്സിനെ ഉൾക്കൊള്ളാൻ അയാൾക്കായി എന്ന് വരില്ല. എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾക്കൊന്നും ചെയ്യരുത്. പക്ഷേ ചെറിയ കാര്യം അല്ലെങ്കിൽ സഹായം ചെയ്തു തന്ന ആളെ അഭിനന്ദിക്കുക. മറ്റാരും അംഗീകാരം തന്നില്ലെങ്കിലും സ്വയം അംഗീകരിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ചെറിയതെങ്കിലും ഒട്ടേറെ വിഷമങ്ങൾ ഉണ്ടാകാം, അതിൽ നന്ദിയുള്ളവനാകുക. നമ്മൾ ബന്ധപ്പെടുന്നവരുടെ കുറവുകളിൽ നിന്ന് അവരെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അവർ ഉത്തരവാദിത്തം ഇല്ലാത്തവരെങ്കിൽ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്ക് ആശയവിനിമയത്തിന് വേണ്ട കഴിവില്ലെങ്കിൽ നിങ്ങൾ അവരോട് തർക്കിക്കുകയാണെന്നും അവർ പറഞ്ഞെന്ന് വരും. സത്യസന്ധത കുറവുള്ളവരെങ്കിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ സത്യത്തെ വളച്ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ ചില വഴികൾ കൂടി സൂചിപ്പിക്കാം. നിങ്ങൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുന്നു, അവർ നോട്ടം തരുന്നില്ല എങ്കിൽ അറിയുക അവരിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന്. ഇനി അവർ ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവരുടെ കണ്ണിന് ചുറ്റും ചുളിവ് വന്നിട്ടില്ലെങ്കിൽ അതൊരു അഭിനയച്ചിരിയാണ്. ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അയാൾ ഉഴപ്പം മട്ടിലാണ് ഉത്തരം തരുന്നെങ്കിലോ, അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന കേട്ട് അയാൾ തലയാട്ടുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ അംഗീകാരം വേണം. ഇനി നിങ്ങളെ കണ്ടതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നേരെ കണ്ണിൽ നോക്കി തന്നെ സംസാരിച്ചിരിക്കും. മാത്രമല്ല, സംസാരിക്കുമ്പോൾ അയാൾ കേൾക്കാനായി മുന്നോട്ട് ആഞ്ഞിരുന്നെന്നും വരും. ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയാമോ? അയാൾക്ക് നിങ്ങളുടെ സംസാരം കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. ഇത്തരം ഒത്തിരി മനഃശാസ്ത്ര രഹസ്യങ്ങളുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്കത് ചർച്ച ചെയ്യാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ.

0: പ്രധാന വാർത്തകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പ് സെ ഇൻഡോ പസഫിക് മേ ഹമാരെ സാജാ പ്രയാസോ കോ നൈ താക്കത്ത് മിലേഗി ഹം ഷിപ് ബിൽഡിംഗ് ഷിപ് റിപ്പയർ ഓർ മെയിന്റനൻസ് മേ ഭി മിൽക്കർ ആകെ ബഡേംഗേ ആജ് ഹംനെ കൈ ക്ഷേത്രീയ ഏവം അന്താരാഷ്ട്രീയ മുദ്ദോ പർ ഭി വിസ്താര പൂർവക് ചർച്ച കി.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലാന്റിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
4: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2ാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60ാം മിനിട്ടിൽ എംബാപ്പയും 66ാം മിനിട്ടിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
6: ഫ്രഷോ?
5: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ, ബേസിൽ.
3: ഒരു വമ്പൻ നഗരം, അതിൽ ദശലക്ഷക്കണക്കിന് ചെറിയ റോഡുകളുണ്ട്. വണ്ടികൾക്ക് പകരം വൈദ്യുതിയാണ് ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഈ ഇലക്ട്രിക് സിഗ്നലുകൾക്ക് സഞ്ചരിക്കാൻ. റോഡിലെ വാഹനങ്ങൾക്കുള്ളതുപോലെ നിശ്ചിതമായ സഞ്ചാര പാതയും ലക്ഷ്യവും ഈ സിഗ്നലുകൾക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ വഴിതെറ്റാതെ ഊട്ടിയിടികളില്ലാതെ സഞ്ചരിക്കുന്നതിന് അവയെ സഹായിക്കുന്ന ഒരു ബുദ്ധികേന്ദ്രം വേണമല്ലോ. ഈ ബുദ്ധികേന്ദ്രമാണ് ചിപ്പുകൾ എന്ന് പറയുന്നത്. ഒരു ജോയിസ്റ്റിക്കിൽ നിങ്ങൾ വിരലമർത്തുമ്പോൾ അത് എന്തിനുള്ള നിർദ്ദേശമാണെന്ന് വീഡിയോ ഗെയിം കൺസോളിന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഒരു സ്മാർട്ട് ഫോണിൽ ആയിരക്കണക്കിന് ഫോട്ടോകൾ സൂക്ഷിക്കാനാകുന്നത് എങ്ങനെ? ഇതെല്ലാം സാധ്യമാക്കുന്നത് ചിപ്പുകൾ എന്ന മാന്ത്രികനാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളുടെ എല്ലാം തലച്ചോറുകളാണ് മൈക്രോ ചിപ്പുകൾ എന്നും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ എന്നും അറിയപ്പെടുന്ന ഈ ചിപ്പുകൾ നമ്മുടെ നഖത്തേക്കാൾ ചെറുതാണ് ഇവ. ഇവയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ കോടിക്കണക്കിന് ഇലക്ട്രോണിക് ഘടകങ്ങൾ മിന്നൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകം രൂപപ്പെടുത്തിയത് ചിപ്പുകളാണെന്ന് പറയാം. സിലിക്കൺ ചിപ്പില്ലാത്ത ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇന്നില്ല. ഇന്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും മുതൽ ബഹിരാകാശ സഞ്ചാരം വരെ സാധ്യമാക്കിയതിൽ ചിപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ഈ സൂപ്പർ സ്റ്റാറുകളായ ചിപ്പുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ഒരു കാലത്ത് റേഡിയോയുടെയും ടിവിയുടെയും ആദ്യകാല കമ്പ്യൂട്ടറുകളുടെയും തിളങ്ങുന്ന ഹൃദയമായിരുന്നല്ലോ വാക്വം ട്യൂബുകൾ. പെട്ടെന്ന് കേടായി പോകുന്ന അവയെ 1940കളിൽ രംഗപ്രവേശനം ചെയ്ത ട്രാൻസിസ്റ്ററുകൾ തറ പറ്റിച്ചു കളഞ്ഞു. 1950കളുടെ തുടക്കത്തോടെ അമേരിക്ക തുടങ്ങിവെച്ച ട്രാൻസിസ്റ്റർ വിപ്ലവത്തിലേക്ക് വൈകാതെ ജപ്പാൻ എതിരാളിയായി എത്തി. അതോടെ കാര്യക്ഷമ കൂടിയതും വില കുറഞ്ഞതുമായ ഡിസൈന് വേണ്ടിയുള്ള ട്രാൻസിസ്റ്റർ യുദ്ധം മുറുകി. കുഞ്ഞൻ ട്രാൻസിസ്റ്ററുകളിൽ നിന്ന് 1960കളിൽ ICL എന്ന ചിപ്പുകൾ രംഗത്ത് വന്നു. ഇന്ന് സാങ്കേതിക വിദ്യയുടെ ലോകത്തെ ഏറ്റവും ശക്തമായ യുദ്ധം ചിപ്പുകൾക്ക് വേണ്ടിയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ നിർണായകമായ ആ പോരാട്ടത്തിലെ എതിരാളികളാവട്ടെ അമേരിക്കയും ചൈനയുമാണ്. ചിപ്പുകളുടെ നിർമ്മാണവും വിതരണവും നിയന്ത്രിക്കാനുള്ള നീക്കവുമായി അമേരിക്ക ഒരു ഭാഗത്ത്. ചിപ്പ് നിർമ്മാണത്തിലെ പ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന മറുഭാഗത്ത്. വിജയികൾ ആരായാലും അവരാകും വരും നൂറ്റാണ്ടിനെ ലോകം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുക. മണലിൽ കാണപ്പെടുന്ന സിലിക്കൺ മൂലകത്തെ അടിസ്ഥാനമാക്കിയാണ് ചിപ്പുകൾ നിർമ്മിക്കുന്നത്. ലേസറുകളുടെയും പ്രത്യേക കെമിക്കലുകളുടെയും സഹായത്തോടെ സിലിക്കൺ പ്രതലങ്ങളിൽ സങ്കീർണമായ പാറ്റേണുകൾ പ്രിന്റ് ചെയ്താണ് ചിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വൈദ്യുതിക്ക് കടന്നു പോകാനാവുന്നതും മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രം കാണാനാവുന്നതുമായ സർക്യൂട്ടുകളാണ് ഈ പാറ്റേണുകൾ. കേവലം ഒരു അരിമണിയിൽ ഒരു മാസ്റ്റർ പീസ് ചിത്രം കൊത്തി ഉണ്ടാക്കുന്നത് പോലെ പ്രയാസകരമാണ് ഇത്. എന്നാൽ അരിമണിയിലെ മാസ്റ്റർ പീസിൽ നിന്ന് വ്യത്യസ്തമായി സിലിക്കൺ എന്ന മണൽ പാളിയിൽ കൊത്തി ഉണ്ടാക്കുന്ന ശില്പത്തിന് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ചെയ്യാനാകുമെന്ന് മാത്രം. ഇനി ശാസ്ത്രത്തിലേക്ക് മടങ്ങിയാലോ? വൈദ്യുതിയെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന അർദ്ധചാലക ഉപകരണമാണ്, അതായത് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ആധുനിക ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ നട്ടല്ലായി സിലിക്കൺ പോലുള്ള അർദ്ധചാലകങ്ങൾ അറിയപ്പെടുന്നു. സിലിക്കൺ എന്ന സെമി കണ്ടക്ടറിൽ IC അഥവാ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ കൊത്തിവെച്ചതാണ് ചിപ്പുകൾ. ഒരു ചിപ്പിൽ 100 കണക്കിനോ ചിലപ്പോൾ കോടിക്കണക്കിനോ ICകൾ ഉണ്ടാകും. ICകളുടെ എണ്ണം കൂടുന്തോറും ചിപ്പിന്റെ ശേഷിയും കൂടും. ചിപ്പ് നിർമ്മിക്കാൻ പ്രധാനമായും സിലിക്കൺ ഉപയോഗിക്കുന്നതിനാലാണ് അവയെ പൊതുവെ സിലിക്കൺ ചിപ്പ് എന്ന് വിളിക്കപ്പെടുന്നത്. ഉപകരണങ്ങൾക്ക് ചിപ്പിലൂടെ മനുഷ്യൻ സ്വന്തം തലച്ചോറിൻ്റെയോ അതിനേക്കാളേറെയോ ശക്തി നൽകി. ലോകത്ത് വ്യവസായ വിപ്ലവം സൃഷ്ടിച്ചതിലും വലിയ നേട്ടങ്ങളാണ് വിവരസാങ്കേതിക വിദ്യയിൽ ചിപ്പുകൾ സൃഷ്ടിച്ചത്. അതിന് ആധാരമായതാകട്ടെ ഈ സൂചിപ്പിച്ച വസ്തുതകളുമാണ്. ആധുനിക ലോകത്തെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലുള്ള ചിപ്പുകളെ മനുഷ്യന്റെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമായാണ് ഇന്ന് അംഗീകരിക്കുന്നത്. വിവരങ്ങൾ വിശകലനം ചെയ്യാനും യുക്തിപരമായി കൈകാര്യം ചെയ്യാനും ചിപ്പുകളെ സഹായിക്കുന്നതിന് പിന്നിൽ ചിലരുണ്ട്. അവയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ. ചിപ്പുകളുടെ അടിസ്ഥാനപരമായ കഴിവുകൾക്ക് പിന്നിൽ ഈ സർക്യൂട്ടുകളാണെന്ന് ലളിതമായി പറയാം. ഇവയില്ലാതെ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും വൈദ്യുത ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ഇലക്ട്രിക് സർക്യൂട്ടുകൾ. ബൾബും ഫാനുമൊക്കെ അതിന് ഉദാഹരണമാണ്. വൈദ്യുതി എന്ന ഊർജ രൂപത്തെ വഹിച്ചുകൊണ്ടു പോവുകയും അവയെ ചലനവും പ്രകാശവും പോലുള്ള മറ്റു രൂപങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. എന്നാൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനും നിയന്ത്രിക്കാനുമാണ് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. ഈ വ്യത്യാസം നാം എപ്പോഴും മനസ്സിലാക്കണം. കാരണം ഇലക്ട്രിക് സർക്യൂട്ടുകളും ഇലക്ട്രോണിക് സർക്യൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസം. സ്മാർട്ട് ഫോൺ ഇതിന് ഉദാഹരണമാണ്. ഇലക്ട്രിക് സർക്യൂട്ടുകൾ സാധാരണയായി ഉയർന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച് തീരെ കുറഞ്ഞ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. ഫാൻ ഇലക്ട്രോണിക് സർക്യൂട്ടിലും ഫാനിൻ്റെ റിമോട്ട് ഇലക്ട്രോണിക് സർക്യൂട്ടിലുമാണ് പ്രവർത്തിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒരു ഉപകരണത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുമ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ആ ഉപകരണത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബുദ്ധിപരമായി നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റായി പ്രവർത്തിക്കുന്നു. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ച് ഉദ്ദേശിച്ച കാര്യം നടത്തുന്ന യൂണിറ്റുകളാണ് ഈ പറഞ്ഞ ചിപ്പുകൾ. വൈദ്യുതിയെ വൈദ്യുതി കൊണ്ട് നിയന്ത്രിച്ച് ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത കൂട്ടുകയാണ് ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാനമായ ധർമ്മം. സർക്യൂട്ട് എന്നത് ഒരു വീടാണെങ്കിൽ ആ വീട് ഉണ്ടാക്കിയിരിക്കുന്ന ഇഷ്ടികകളാണ് ഇലക്ട്രോണിക് ഘടകങ്ങൾ. അവയെ പൊതുവെ രണ്ടായി തിരിക്കാം, പാസീവ് ആക്റ്റീവ് എന്നിങ്ങനെ. ഊർജം അഥവാ വൈദ്യുതി സൂക്ഷിച്ചു വയ്ക്കുന്നവയാണ്

ഇത്തിരി കുഞ്ഞൻ മുറികളാണ് ചുരുക്കി പറഞ്ഞാൽ ചിപ്പുകൾ. 1900 തുടക്കം മുതൽ 1950 വരെ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ സുപ്രധാന ഘടകമായിരുന്നു വാക്വം ട്യൂബുകൾ. അവയായിരുന്നു അക്കാലത്ത് ഇലക്ട്രോണിക്സിനെ എതിരാളികൾ ഇല്ലാത്ത രാജാക്കന്മാർ ആയി വാണത്. അവ ഇല്ലായിരുന്നെങ്കിൽ റേഡിയോ, ടെലിവിഷൻ, ആദ്യത്തെ കമ്പ്യൂട്ടറുകൾ എന്നിവ ഉണ്ടാകുമായിരുന്നില്ല. ട്രാൻസിസ്റ്ററുകൾ വന്നതോടെ ആണ് ഈ വാക്വം അപ്രത്യക്ഷമായത്. പേര് പോലെ തന്നെ വായു നീക്കം ചെയ്ത ചെറിയ ചില്ല് കുഴലിൽ ആനോഡ് കാഥോഡ് ഇലക്ട്രോഡുകൾ ഉറപ്പിച്ചതാണ് വാക്വം ട്യൂബുകൾ. ഇൻകണ്ടൻസന്റ് ബൾബിന്റെ രൂപമാണിതിന്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ബൾബിലേതുപോലെ ഇതിന്റെ ഫിലമെന്റ് കത്തും. സർക്യൂട്ടിൽ വൈദ്യുതി നിയന്ത്രിക്കാനാണ് സ്വിച്ച്. ഇത് മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാഥോഡ് ചൂടായി അതിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകും. ഇതിലൂടെ സർക്യൂട്ടിലെ കറന്റിന്റെ ശക്തി കൂട്ടാൻ കഴിഞ്ഞു. കാഥോഡാണ് ബൾബിലെ ഫിലമെന്റ് പോലെ ഇതിനുള്ളിൽ കത്തിയിരുന്നത്. സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച് വൈദ്യുത സിഗ്നലുകൾ ഉത്തേജിപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിക് ഘടകമാണ് ട്രാൻസിസ്റ്റർ. 1947 ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചിരുന്നെങ്കിലും അത് വാണിജ്യപരമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് 1950 അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞരായ ജോൺ ബർഡീൻ, വില്യം ഷോർട്ട്ലി, വാൾട്ടർ ബ്രൈറ്റ്മാൻ എന്നിവർക്ക് ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിന് 1956 നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ട്രാൻസിസ്റ്ററുകളിൽ 3 സെമി കണ്ടക്ടറുകളുണ്ട്. ഈ സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച് ഡയോഡുകളെ ട്രയോഡുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു സാൻഡ്വിച്ച് പോലെ നിർമ്മിക്കുന്ന ഇവയുടെ സ്വഭാവം ഡയോഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇതിനെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നും വിളിക്കുന്നു. ട്രാൻസിസ്റ്ററുകൾ 2 തരമുണ്ട്. PNP, NPN എന്നിവയാണവ. ഈ 2 ഇനത്തിലും നടുക്കുള്ള കനം കുറഞ്ഞ സെമി കണ്ടക്ടറിനെ ബേസ് എന്ന് വിളിക്കുന്നു. ഇരുവശങ്ങളിലുമുള്ളവയിൽ ഒന്ന് കളക്ടറും മറ്റേത് എമിറ്ററുമാണ്. PNP ടൈപ്പിൽ പോസിറ്റീവ് ചാർജുള്ള ദ്വാരങ്ങളാണ് കൂടുതൽ. ഈ ട്രയോഡിന്റെ എമിറ്റർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും ബേസ്, കളക്ടർ എന്നിവ നെഗറ്റീവ് ടെർമിനലിലും ഘടിപ്പിച്ചാൽ ഒരു ഫോർവേഡ് ബേസ് ഉണ്ടാവും. ബേസിലെ നെഗറ്റീവ് ചാർജിന്റെ അളവനുസരിച്ച് വൈദ്യുതിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതാണ് ഈ ട്രാൻസിസ്റ്ററിന്റെ തത്വം. NPN ടൈപ്പിൽ ബാറ്ററി ഘടിപ്പിക്കേണ്ടത് വിപരീത ദിശയിലാണ്. NPN ട്രാൻസിസ്റ്ററിൽ കൊടുക്കുന്ന ചാർജ് അനുസരിച്ച് വൈദ്യുത പ്രവാഹം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ട്രാൻസിസ്റ്ററുകളിൽ വൈദ്യുതി കടത്തിവിട്ടാൽ മാത്രമേ അത് ഓൺ ആവുകയുള്ളൂ. അല്ലാത്തപ്പോൾ അവ ഓഫാണ്. കാൽക്കുലേറ്ററിലും കമ്പ്യൂട്ടറിലുമൊക്കെ ഇത്തരം ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണ് ഓൺ ഓഫ് അവസ്ഥകളിൽ പ്രവർത്തിക്കുന്നത്. ഈ ഘടനയെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അടിസ്ഥാന ശൈലിയാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ്. 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായാണ് ട്രാൻസിസ്റ്ററിനെ കണക്കാക്കുന്നത്. ട്രാൻസിസ്റ്റർ വന്നതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം ഗണ്യമായി കുറഞ്ഞു. മാത്രമല്ല അവയുടെ വിലയും കുറഞ്ഞു. ട്രാൻസിസ്റ്ററുകൾ വാങ്ങി പ്രത്യേക സർക്യൂട്ട് ബോർഡുകളിൽ സോൾഡർ ചെയ്ത് ഉറപ്പിച്ചാണ് ആവശ്യമായ സർക്യൂട്ടുകൾ രൂപപ്പെടുത്തുന്നത്. സോൾഡർ ചെയ്ത സർക്യൂട്ടുകൾ ചൂടുകൂടിയും മറ്റും കുഴപ്പത്തിലാവാനുള്ള സാധ്യത അപ്പോഴും നിലനിന്നിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം തേടിയുള്ള ഗവേഷണങ്ങളാണ് ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ പിറവിക്ക് കാരണമായത്. 1956 December 12 അന്നാണ് ആദ്യത്തെ ഇൻഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ജാക്ക് കിൽ പ്രവർത്തിപ്പിച്ച് കാണിച്ചത്. 1958 പകുതിയോടെയാണ് 35-കാരനായ ജാക്ക് കിൽബി ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് എന്ന കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. വർഷം പകുതിയായ സമയത്ത് ജോലിക്ക് ചേർന്നതിനാൽ ആ വർഷത്തെ വേനൽ അവധി കിൽബിക്ക് കമ്പനി അനുവദിച്ചിരുന്നില്ല. സഹപ്രവർത്തകർ വേനൽ അവധി ആഘോഷിക്കുമ്പോൾ കിൽബി ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഇത്തരം കാണാൻ കഴിയാത്ത പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. ടൈറണി ഓഫ് നമ്പേഴ്സ് എന്ന സാങ്കേതിക ലോകത്ത് അറിയപ്പെട്ടിരുന്ന അതേ പ്രശ്നമായിരുന്നു ഇത്. ഒരു സർക്യൂട്ടിലെ വിവിധ ഘടകങ്ങൾ എല്ലാം ഒന്നിച്ച് ഒരു അർദ്ധചാലക പദാർത്ഥത്തിൽ ഘടിപ്പിച്ചാൽ, അങ്ങനെ കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അർദ്ധചാലകമായ ജർമേനിയത്തിൽ ഒരു ഓസിലോസ്കോപ്പ് ഘടിപ്പിച്ച് ഇത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. സ്വിച്ച് അമർത്തിയതോടെ ഓസിലോസ്കോപ്പ് പ്രവർത്തിച്ചു. ഈ പരീക്ഷണത്തിലൂടെ താൻ നിർമ്മിച്ച ഇൻഗ്രേറ്റഡ് സർക്യൂട്ട് പ്രവർത്തനക്ഷമമാണെന്ന് തെളിയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു.

0: ഇൻഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ കടന്നുവരവ് ലോകത്തെ ഇലക്ട്രോണിക്സ് രംഗത്ത് വീണ്ടും ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. ജാക്ക് കിൽബി ആദ്യത്തെ ഐ സി, അതായത് ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട്, ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അമേരിക്കയിലെ ഫെയർ ചൈൽഡ് സെമി കണ്ടക്ടർ ലാബിൽ റോബർട്ട് നോർട്ടർ നോയിസ് എന്ന അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളിലായിരുന്നു. ഇവർ തമ്മിൽ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നില്ല. 1959 അദ്ദേഹവും അതിൽ വിജയിക്കുകയുണ്ടായി. ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടെത്തിയതിന്റെ പേരിൽ ജാക്കിൽ ബിക്കൊപ്പം റോബർട്ട് നോയിസിനെയും പരിഗണിക്കുന്നു. സിലിക്കൺ മൈക്രോചിപ്പ് എന്നറിയപ്പെട്ട നോയിസിന്റെ കണ്ടുപിടുത്തമാണ് ലോകത്തെ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കമിട്ടത്. രണ്ട് പരീക്ഷണശാലകളിലായിരുന്നു ഐ സി ഗവേഷണത്തിലും ഒരേപോലെ ചിന്തിച്ചവരായിരുന്നു കിൽബിയും നോയിസും. അതിനാൽ രണ്ടുപേർക്കും സ്വതന്ത്രമായി ഐ സികൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഒരാൾക്ക് മറ്റേയാളുടെ ഗവേഷണത്തെപ്പറ്റി അറിയില്ലാത്തതിനാൽ തന്നെ രണ്ട് ചിപ്പുകളും അടിമുടി വ്യത്യസ്തമായി മാറി. ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് കിൽബി തന്റെ ഐ സിയെ വിളിച്ചത്. നോയിസ് കണ്ടുപിടിച്ച ഐ സി മോണോതെലിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നും അറിയപ്പെട്ടു. ഇന്നത്തെ മൈക്രോ ചിപ്പുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് റോബർട്ട് നോയിസ് നിർമ്മിച്ച ചിപ്പായിരുന്നു. കിൽബിയുടെ ചിപ്പിൽ പുറത്തു നിന്നുള്ള വയറുകൾ ഉപയോഗിച്ചാണ് കണക്ഷനുകൾ രൂപപ്പെടുത്തിയിരുന്നത്. നോയിസ് നിർമ്മിച്ച ചിപ്പിലാവട്ടെ അലുമിനിയം ഉപയോഗിച്ച് ചിപ്പിനകത്ത് തന്നെയാണ് കണക്ഷനുകൾ രൂപപ്പെടുത്തിയത്. ഇക്കാരണത്താൽ നോയിസ് നിർമ്മിച്ച ചിപ്പ് പ്രായോഗികമായി ഏറെ മുന്നിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരും ഒട്ടേറെ ഉണ്ടായി. ഇതുപയോഗിച്ചുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചെറുതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായിരുന്നു. ഐ സി ചിപ്പുകളുടെ അനന്ത സാധ്യതകൾ ലോകം കാണാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോർട്ട് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
8: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മാറ്റിവെക്കലിന്റെ പിന്നിലെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ 4-ാം ഭാഗമാണ്. മാറ്റിവെക്കൽ മടിയല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരാജയമാണ് ശരിക്കും അത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു ജോലി മാറ്റിവെക്കുന്നത് വെറുമൊരു ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ്, അല്ലെങ്കിൽ നാം ഒരു കടുത്ത മടിയനായതുകൊണ്ടാണെന്നാണ്. എന്നാൽ മനഃശാസ്ത്ര ലോകത്തെ പുതിയ പഠനങ്ങൾ പറയുന്നതോ അതൊന്നുമല്ല കാര്യമെന്നാണ്. നമ്മളൊരു ജോലി മാറ്റിവെക്കുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിരസത, ഉത്കണ്ഠ, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടെന്നാണ്. അതായത്, ഇത് സമയത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരാജയമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. എന്താണ് നെഗറ്റീവ് വികാരങ്ങളും മാറ്റിവെക്കലും തമ്മിലുള്ള ബന്ധം? അതാണ് വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. നമുക്ക് മുന്നിൽ ഒരു ജോലി വരുമ്പോൾ ആ ജോലി നമ്മളിൽ ചില നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണമായി, അത് ചെയ്യാനുള്ള വിരസതയോ തെറ്റിപ്പോകുമോ എന്ന ഉത്കണ്ഠയോ ആകാം. ഈ വലിപ്പമേറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ മനസ്സാ ജോലി എന്ന് മാറ്റിവെക്കുകയാണ്. താൽക്കാലികമായ ആശ്വാസമാകാം അപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. ആ ജോലി ഇപ്പോൾ ചെയ്യണ്ട, പിന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന നിമിഷം നമ്മുടെ മനസ്സിന് വലിയൊരു റിലാക്സേഷൻ കിട്ടുന്നു, മനസ്സ് ശാന്തമാകുന്നു. ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. നമ്മളെ കെണിയിലാക്കുന്ന പ്രധാനപ്പെട്ട നെഗറ്റീവ് വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമായി പറയാനുള്ളത് വിരസതയാണ്, അതായത് ബോഡം. നമുക്കൊട്ടും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആവർത്തന വിരസതയുള്ള ഒരു ജോലിയാണെങ്കിൽ മനസ്സ് പറയും ഇത് ഭയങ്കര ബോറാണ്, നമുക്ക് വേറെ വല്ലതും ചെയ്യാം. നമ്മളപ്പോൾ ഫോൺ എടുക്കുകയോ മറ്റോ ചെയ്യുന്നു. അടുത്തത് ഉത്കണ്ഠയും ആത്മവിശ്വാസക്കുറവുമാണ്. എനിക്കിത് കൃത്യമായി ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇതിൽ പരാജയപ്പെടുമോ എന്ന ചിന്തകൾ നമ്മളിലേക്ക് കയറി വരും. അത് കൂടുതൽ ഉത്കണ്ഠയിലേക്ക് നയിക്കും. ഈ ഉത്കണ്ഠ കാരണം ആ ജോലിയിലേക്ക് നോക്കാൻ പോലും നമ്മൾ ഭയപ്പെടും. അടുത്തതോ നിരാശയും ദേഷ്യവുമാണ്. ചില ജോലി ചെയ്യുമ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യവും നിരാശയും വരും. ഈ നെഗറ്റീവ് മൂഡ് താങ്ങാൻ വയ്യാതെ നമ്മൾ ആ ജോലി അവിടെ ഇട്ടിട്ടങ്ങ് എഴുന്നേറ്റ് പോകും. ഇനി ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്ര വശം കൂടി നമുക്ക് നോക്കിയാലോ, അതായത് മൂഡ് റെഗുലേഷൻ. അതെന്താണെന്നല്ലേ, മനുഷ്യന് 2 തരം ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഭാവിയിലെ വലിയ വിജയം. 2, ഇപ്പോഴത്തെ നല്ല മൂഡ്. മാറ്റിവെക്കൽ സ്വഭാവമുള്ളവർ എപ്പോഴും ഇപ്പോഴത്തെ മൂഡ് ശരിയാക്കാൻ മാത്രമായിരിക്കും ശ്രദ്ധിക്കുക. തലച്ചോറിന്റെ അടിയന്തരാവസ്ഥ എന്താണെന്ന് കൂടി അറിയണം. ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അക്മദ്ദല എന്ന ഭാഗം അതിനെ ഒരു ഭീഷണിയായി കാണും. യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഓടി ഒളിക്കുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നതാണ് അതിന്റെ രീതി. ഇവിടെ തലച്ചോറ് തിരഞ്ഞെടുക്കുന്നത് ഓടി ഒളിക്കുക അഥവാ ജോലി മാറ്റിവെക്കുക എന്നതാണ്. ഭാവിയിലെ നമ്മളെ അപ്പോൾ അങ്ങ് മറക്കുകയാണ്. ഇപ്പോൾ ജോലി മാറ്റിവെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ്. കുറച്ചു കഴിയുമ്പോൾ ഇത് വലിയ കുറ്റബോധത്തിനും കൂടുതൽ ഉത്കണ്ഠയിലേക്കും നയിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അതായത് ഇപ്പോഴത്തെ നമ്മുടെ മൂഡ് നന്നാക്കാൻ വേണ്ടി ഭാവിയിലെ നമ്മളെ നമ്മൾ തന്നെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ നിയന്ത്രിച്ച് മാറ്റിവെക്കലിനെ എങ്ങനെ മറികടക്കാം, അതുകൂടെ നമുക്ക് നോക്കിയാലോ. ആദ്യമായി വികാരങ്ങളെ തിരിച്ചറിയണം. ഒരു ജോലി ചെയ്യുമ്പോൾ മടി തോന്നുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചാട്ടെ, എന്തുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിവെക്കുന്നത്? എനിക്ക് ബോറടിച്ചിട്ടാണോ, അതോ ഇത് ചെയ്യാൻ പേടിയായിട്ടാണോ? ആ വികാരത്തെ മനസ്സിലാക്കുക, അതാണ് ഒന്നാമത്തെ പടി. സ്വയം കുറ്റപ്പെടുത്താതെ ഇരിക്കണം. ഞാനൊരു മടിയനാണ്, എനിക്ക് ഒന്നിനും പറ്റില്ല, കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്വയം ദീക്ഷപ്പെടരുത്. അത് നിങ്ങളുടെ ഉത്കണ്ഠ കൂട്ടുകയേ ഉള്ളൂ. മുൻപ് മാറ്റിവെച്ച കാര്യങ്ങളെ ഓർത്ത് സ്വയം അങ്ങ് ക്ഷമിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ ജോലി ചെയ്യാൻ എളുപ്പമാകും. അടുത്ത ചുവട് മാത്രം ചിന്തിക്കുക. മുഴുവൻ ജോലിയെയും കുറിച്ച് ഓർത്ത് ആകുലതപ്പെടാതെ അടുത്ത ഒരു മിനിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക എന്നത് മാത്രമാകാം അത്. അസ്വസ്ഥതകളെ സഹിക്കാൻ പഠിക്കുക. എല്ലാ ജോലിയും എപ്പോഴും സന്തോഷം തരുന്നതാകില്ല. ചില ജോലികൾ ചെയ്യുമ്പോൾ ബോറടിയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. ആ അസ്വസ്ഥതയെ കുറച്ചു നേരം സഹിക്കാൻ ശീലിക്കുക. അവസാനമായി പറയട്ടെ, മാറ്റിവെക്കൽ എന്നത് നിങ്ങളുടെ സമയത്തിന്റെയോ കഴിവിന്റെയോ കുറവല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ മേൽ വിജയം തേടുന്നത് കൊണ്ടാണ്. അടുത്ത തവണ ഒരു ജോലി മാറ്റിവെക്കാൻ തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ആ വികാരങ്ങളെ ധീരമായി നേരിടുക. ശാന്തമായി ജോലിയിലേക്ക് കടക്കുക. വികാരങ്ങൾക്ക് അടിമകളാകാതെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവരായി മാറണം. മടി മാറ്റിയെടുക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി അടുത്ത ദിവസം കടന്നു വരാം. നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് നടത്തുന്ന ദേശീയ നാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോൺ 12 ആശ്രാമത്ത് നടക്കും. മാരത്തോൺ കടന്നുപോകുന്ന വഴിയിൽ 12 രാവിലെ 4:30 മുതൽ 8 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ വൈകിട്ട് ആശ്രാമത്ത് 4 ആരംഭിക്കുന്ന കുട്ടികളുടെ ഓട്ടത്തിന്റെ സുരക്ഷയ്ക്കായി ആശ്രാമം പൈതൃക വീതി മുസ്ലിയാർ പാർക്ക് ജില്ലാ ആയുർവേദ ആശുപത്രി മുതൽ യൂണിയൻ

ഡ്രൈവിംഗ് സ്കൂൾ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലാബറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ അഭിമുഖം 17-ാം തീയതി PSC ജില്ലാ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത പ്രവേശന ടിക്കറ്റ്, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ സഹിതം ഹാജരാകണം. പ്രവേശന ടിക്കറ്റ് ലഭിക്കാത്തവർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത +2, കാലാവധി 1 വർഷം, അവസാന തീയതി ഈ മാസം 15 വരെ. കടയ്ക്കാമൺ അംബേദ്കർ, തലവൂർ, ISDP, ശാസ്താംകോട്ട അംബേദ്കർ ഗ്രാമം എന്നീ ഉന്നതികളിൽ പ്രവർത്തിക്കുന്ന SCP ഹോമിയോ ഹെൽത്ത് സെന്ററുകളിലെ അറ്റൻഡർ തസ്തികയിൽ കരാർ നിയമനം നടത്തും. യോഗ്യത SSLC. ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 45 വയസ്സ് കവിയരുത്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, അതത് ഉന്നതികളിലെ നിവാസികളാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സഹിതം 15-ന് തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക താൽക്കാലിക ഒഴിവിട്ട് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിനായി 16-ാം തീയതി രാവിലെ 10-ന് സ്കൂളിൽ എത്തിച്ചേരണമെന്ന് സ്കൂൾ പ്രഥമ അധ്യാപിക അറിയിച്ചു. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മാട്ടുപെട്ടി, രാജമല എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ശനി, ഞായർ ദിവസങ്ങളിലും സീസൺ വേളകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങൾ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് 17 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ആടി മാസം 100 ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കുട്ടിക്ക് തൊട്ട് ഒട്ടിയായിരുന്നു.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 113 ഭാഗം. ഇന്ന് നമുക്ക് നശിച്ച വരണ്ട കുളിസ്ഥലം എന്ന അർത്ഥം വരുന്ന അൾജീരിയയിലുള്ള ഹമാം മസ്കറ്റിൻ എന്ന സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ പിന്നിലുള്ള ഇതിഹാസവും അവിടുത്തെ വ്യത്യസ്തമായ ചൂടരുവികളെയും പറ്റിയുള്ള വിശേഷങ്ങൾ കേൾക്കാം. അൾജീരിയയുടെ വടക്ക് കിഴക്കായുള്ള ഒരു താഴ്വരയിൽ ഹമാം മസ്കറ്റിൻ കാണുവാനായി കഴിഞ്ഞ 2000 വർഷങ്ങളായി സന്ദർശകർ എത്തുന്നു. ഹമാം മസ്കറ്റിൻ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം ബാഗ്സ് ഓഫ് ദ ഡാംഡ് എന്നാണ്. അതായത് നശിച്ച വരണ്ട കുളിസ്ഥലം. ഈ പേര് കിട്ടുന്നത് നിറപ്പകിട്ടുള്ള ഒരു അൾജീരിയൻ ഇതിഹാസത്തിൽ നിന്നാണ്. കഥ ഇങ്ങനെ പോകുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയെ വധുവായി സ്വീകരിക്കുന്നു. ഈ അവിഹിത ദമ്പതികൾ അവരുടെ കല്യാണ ഘോഷയാത്ര ഒരു താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും വളരെ ശക്തി കൂടിയ ഇടിശബ്ദം വരികയും ആ കല്യാണ ഘോഷയാത്രയിലുണ്ടായിരുന്ന എല്ലാവരും കല്ലായിത്തീരുകയും ചെയ്തു. അവരുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ പോലും തണുത്തുറഞ്ഞ് അതത് സ്ഥാനത്തിരുന്നു. 10 വ്യത്യസ്തമായ ചൂടരുവികളിൽ നിന്നും വെള്ളം കുതിച്ചു ചാടി താഴ്വാരത്തിൽ ജലഗണങ്ങൾ കൊണ്ടുള്ള കട്ടിയുള്ള മേഘാവൃതമായ ഒരു കാഴ്ച തരുന്നു. ഇവിടെ ഊഷ്മാവ് 90 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. വളഞ്ഞു പുളഞ്ഞ പാറയുടെ പുറത്ത് കൂടിയൊഴുകുന്ന ചൂട് അരുവികളിൽ നിന്നുള്ള ചൂടുവെള്ളത്തിൽ ചില സന്ദർശകർ തമാശക്കാണെങ്കിൽ കൂടി മുട്ട വേവിച്ചെടുക്കുന്നു. ഇവിടുത്തെ വെള്ളത്തിൽ കാൽസ്യം കാർബണേറ്റ്, ഇരുമ്പ്, മറ്റ് അലിഞ്ഞു ചേർന്നിട്ടുള്ള ധാതുക്കൾ മുതലായവയുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. പുറത്തു വന്ന് കഴിഞ്ഞ വെള്ളം തണുക്കുമ്പോൾ ഈ ധാതു ലവണങ്ങൾ പരലുകളായി പുറത്ത് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ വളരെ വിചിത്രമായ രൂപങ്ങളിലുള്ള കാർബണേറ്റ് പാറകൾ ട്രാവർടൈൻ എന്ന പേരിൽ ഉണ്ടാകുന്നു. ഈ ചൂട് നീരുറവുകളിലേക്ക് വരുന്ന സന്ദർശകർ ആദ്യം കാണുന്നത് കോണാകൃതിയിലും മറ്റ് സങ്കീർണമായ രൂപത്തിലുള്ളതുമായ വ്യത്യസ്തമായ നിറങ്ങളോടുകൂടിയ മഞ്ഞിന്റെ തൂവണ്മ മുതൽ ചെമ്മണ്ണിന്റെ ചുവന്ന നിറം വരെയുള്ള രൂപങ്ങളാണ്. ഇതാണ് ശപിക്കപ്പെട്ട വിവാഹ ഘോഷയാത്രയുടെ അവശിഷ്ടം. കുറെ ദൂരെയായി വളരെ വലിയ ഒരു കതിരൽ നിൽക്കുന്നത് പോലെയുള്ള രൂപത്തിൽ വിവിധ നിറത്തിലുള്ള തിരശ്ശീല പാറയുടെ അറ്റത്ത് നിൽക്കുകയും അതിനടുത്ത് ചൂടുവെള്ളം നിറഞ്ഞ ഗെയ്സർ പൂൾസ് കുളങ്ങൾ കാണുവാനും സാധിക്കുന്നു. ഈ ചൂടുകുളത്തിലേക്ക് തിളച്ച് വെള്ളം കൊണ്ടുവരുന്ന ധാരാളം ചെറു അരുവികളെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഉയരുന്ന ആവി തണുത്ത് മഞ്ഞ് മൂടിയ സ്പ്രേ കൊണ്ട് നിർമ്മിതമായ ഒരു നവപതിപ്പിന്റെ മുഖാവരണം പോലെ കാണുവാൻ സാധിക്കും. ഇവിടുത്തെ വെള്ളം പല അസുഖങ്ങളും റുമാറ്റിസം, ആർത്രൈറ്റിസ്, മറ്റു പല അസുഖങ്ങളും ഭേദമാക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ ധാരാളം ധാതു ലവണങ്ങളും റേഡിയോ ആക്റ്റീവ് ശക്തിയുടെ ധാതുക്കളും മറ്റും അടങ്ങിയിരിക്കുന്നു. പഴയ റോമാക്കാരുടെ കാലത്തുള്ള സൗകര്യങ്ങൾ താഴ്വാരത്തിലുണ്ടെങ്കിലും പുതിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോഴത്തെ സന്ദർശകർ ആഗ്രഹിക്കുന്നത്. ചൂടുവെള്ള നീരുറവുകൾക്കടുത്തും ചൂടുവെള്ള കുളങ്ങൾക്കടുത്തും സന്ദർശകർക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ താമസ സ്ഥലങ്ങളുണ്ട്. വളരെയധികം സന്ദർശകർ ഈ ചൂടുവെള്ള നീരുറവുകളിലും ചൂടുവെള്ള കുളങ്ങളിലും കുളിച്ച് പല അസുഖങ്ങളിൽ നിന്നും സുഖം കിട്ടുവാനായി ഇവിടെ വരുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരറ്റത്തിൽ ചുണ്ണാമ്പ് കല്ലിന്റെ വരമ്പ് വിഭജിച്ചുണ്ടായ വിടവ് സഹാറ മരുഭൂമിയിലേക്കുള്ള ഒരു കവാടമാണ്. എൽ കൻടാറ എന്നാൽ ദ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം എന്നാണ്. റോമ സാമ്രാജ്യകാലം മുതലേ എൽ കൻടാറ അറിയപ്പെട്ടിരിക്കുന്നു.
0: ക്വാളിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്. അച്ഛന്റെ പേര്, ആ അച്ഛന്റെ പേരെന്താ? ശ്രീജിത്ത് ആണോ? ആ ഇത് ആരാ ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്ന് പറഞ്ഞേ? ദക്ഷിത് ആണോ? ആ ശരി, അച്ഛൻ ആശംസ പറഞ്ഞോട്ടോ. ദക്ഷിത്, ഓക്കെ. അപ്പൊ ദക്ഷിതിന്റെ അച്ഛന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ മോനെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
7: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്, ഞാൻ രാജേഷ് കുമാർ വളപ്പുങ്കൽ.
5: ഓക്കെ,
7: ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികമാണ് ഞായറാഴ്ച. 1978 മുതലുള്ള ബാച്ചുകളുടെ കുടുംബസംഗമാണ്. ഞങ്ങളെല്ലാവരുടെയും പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സുനിതം പരിപാടി വിജയമാക്കി തീർക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്.
5: ജി വി എച്ച് എസിലെ
7: എല്ലാ ആളുകൾക്കും, എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചത്. മറ്റന്നാളാണ് പരിപാടിയെങ്കിലും നാളെ മറ്റന്നാൾ തിരക്കായതാണ് ഇന്ന് വിളിക്കുന്നത്.
5: ഓക്കെ, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത ഒരു കോളിലേക്ക് പോകുവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്,
5: ആരാണ്?
8: പരൂരിൽ നിന്നാണ് ബിന്ദു.
5: പറയൂ ചേച്ചി, ആർക്കാണ് ആശംസ?
8: എന്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്.
5: ഓക്കേ,
8: ആര്യ, ജയപ്രകാശ്, ധനേഷ്, അവർക്ക് നല്ലൊരു ആശംസകൾ അറിയിക്കണം.
5: വിവാഹ വാർഷികമാണ് അല്ലേ?
8: വിവാഹവാർഷികം.
5: ആര്യ, ധനേഷ് രണ്ടു പേർക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ വിവാഹ വാർഷിക ആശംസകൾ. ഹലോ
8: ഹലോ,
5: അമ്മ കൂടി പറഞ്ഞോളൂ.
8: എന്റെ മക്കൾക്ക് 1000 ആശംസകൾ.
5: ഓക്കേ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
9: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്,
5: ഇത് ആരാണ്?
9: ഈ കുട്ടിയുടെ സ്വന്തം തങ്കച്ചേച്ചി.
5: തങ്കച്ചേച്ചി, പറയൂ ചേച്ചി.
9: എനിക്കൊരു മോളുണ്ട്. ആ മോള്, മോക്കൊരു കുഞ്ഞുണ്ട്. ആ മോള് ജന്മദിനമാണ്.
5: എന്താ പേര്?
9: വേദാത്മിക.
5: വേദാത്മിക, എത്ര വയസ്സായി കുഞ്ഞിന്?
9: 1 വയസ്സ് തികയ മോളെ.
5: ആണോ? അപ്പൊ തങ്കച്ചേച്ചി നല്ല അടിപൊളി ഒരു ആശംസ പറഞ്ഞോ കുഞ്ഞിന്.
9: എന്റെ മോക്ക്, എന്റെ കൊച്ചുമോക്ക് 1000 ജന്മദിനാശംസകള്. എന്റെ മോളും റേഡിയോ നിർത്തിയ എല്ലാം അവിടെ പറയണ എന്റെ മോക്ക്.
5: ഉറപ്പായിട്ടും വേദാത്മിക എന്ന കുഞ്ഞു ഭാവിക്ക് ഇന്ന് 1 വയസ്സ് തികയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഭാവിക്ക്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിനാശംസകൾ.
9: താങ്ക് യു മോള.
5: ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
10: ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ.
5: ഗുഡ് മോർണിംഗ്.
10: ഇന്ന് നമ്മള് ബോണിമോന്റെ അറബി ബോണിമോന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്.
11: ഓക്കെ,
10: അപ്പം ബോണിമോനും അനന്തമോൾക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസ പറഞ്ഞുകൊള്ളുന്നു. എന്നോടൊപ്പം ആയിരാജയ്ക്ക് സൗഖ്യത്തോടെ ഒരു 100 വർഷം വരെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചോളൂ.
11: ഓക്കെ, സന്തോഷം ബോണിച്ചേട്ടനും ചേട്ടന്റെ ഭാര്യയ്ക്കും കമ്മിങ് റേഡിയോ ബെൻസികന്റെ വിവാഹവാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ,
12: ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയലക്ഷ്മി മോളെ.
11: ഗുഡ് മോർണിംഗ്.
12: ഞാൻ ഡീസന്റ് ജലജയാ.
11: പറയൂ ജലജ ചേച്ചി.
12: ഇന്ന് എന്റെ ഉറ്റ കൂട്ടുകാരി വസന്തയുടെ മകൾ അമ്മുവിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 2nd വെഡിങ് ആനിവേഴ്സറി.
11: ഓക്കെ.
12: കാവ്യയും അമലും.
11: കാവ്യ അമൽ 2nd വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ആശംസകൾ.
12: ഓക്കെ
11: ചേച്ചി പറഞ്ഞോ.
12: കാവ്യയ്ക്കും അമലിനും എന്റെ ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ മക്കളെ.
11: ഓക്കെ ചേച്ചി, ഈ സന്തോഷം വിളിച്ചതിൽ. വീണ്ടും അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
13: നമസ്കാരം.
11: നമസ്കാരം, ആരാണ്? മായ ചേച്ചി പറയുന്ന ആർക്ക ആശംസ?
13: നമ്മുടെ ആർജിയായ നമ്മളെ മോണി സാറിന്റെ വൈഫിന്റെയും വെഡിങ് ആനിവേഴ്സറി ആശംസകളല്ലേ, അവർക്ക് രണ്ടുപേർക്കും 100,000 ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാ ആയിരാരോഗ്യ സൗഖ്യവും എല്ലാവരുടെ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ ആശംസിക്കുന്നു. ഇന്ന് വിളിച്ച എല്ലാവർക്കും 1 വയസ്സുള്ള മോക്കും ഞാൻ പ്രത്യേക ആശംസകളും വെഡിങ് ഉള്ളവർക്കും ശ്രീലക്ഷ്മിക്കും നല്ലൊരു പുലരിയും നേരുന്നു.
11: ഓക്കെ, സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
14: ഹലോ, ഹലോ,
11: ഗുഡ് മോർണിംഗ്.
14: ഗുഡ് മോർണിംഗ്.
11: ഇതാരാണ്?
14: ഇത് കൂട്ടിക്കടയിൽ നിന്നാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ മകന്റെയും മകളെയും കല്യാണമാണ് ഞായറാഴ്ച.
11: ഓക്കെ,
14: അവർക്കൊരു ഇഷ്ടമാണ്.
11: പേര് പറഞ്ഞോളൂ.
14: അനന്തു പാർവതി.
11: ആശംസ പറഞ്ഞോളൂ.
14: അനന്തു പാർവതി.
11: ആശംസ പറഞ്ഞോട്ടോ.
14: അനന്തുവിനും പാർവതിക്ക് എന്റെ എല്ലാവിധ വിവാഹങ്ങളും.
11: അനന്തു പാർവതി ഞായറാഴ്ച വിവാഹിതരാകുകയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ആശംസകൾ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
15: ഹലോ മോളെ, ഞാൻ ജലജ.
11: പറഞ്ഞോ ജലജ ചേച്ചി.
15: ഗുഡ് മോർണിംഗ് ഉണ്ടോ?
11: ഗുഡ് മോർണിംഗ്.
15: പിന്നെ എന്റെ മോളെ, നമ്മുടെ ബോണി, ബോണിയുടെയും ഭാര്യയുടെയും ബർത്ത്ഡേ അല്ലേ?
11: ബർത്ത്ഡേ അല്ല, വിവാഹ വാർഷികം
15: അല്ല, വെഡിങ് ആനിവേഴ്സറി. എന്റെയും ചേട്ടന്റെ 1000 വെഡിങ് ആനിവേഴ്സറി ആശംസിക്കുന്നു. പിന്നെ എന്റെ മോക്ക് നല്ല ദിവസം.
11: ഓ സന്തോഷം കേട്ടോ. ഓ വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. മെസ്സേജ് അയച്ചോട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. ഓക്കെ, കോളിലേക്ക് പോകാം. ഹലോ,
16: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
11: ഗുഡ് മോർണിംഗ്.
16: ഇന്ന് എന്റെ അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ അപ്രമി. അവന് 1000 ആശംസകൾ ഞാൻ നൽകി കൊടുക്കുന്നു. ശ്രീലക്ഷ്മിയും കൂടി കൊടുക്കണേ.
11: കൊടുക്കാം. പ്രവീൺ ആണോ?
16: പ്രമീൺ.
11: പ്രമീൺ ആണോ പ്രവീൺ ആണോ?
16: പ്രമീൺ.
11: പ്രമീൺ. ഓക്കെ പ്രമീൺ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ. ഓക്കെ, സന്തോഷം കേട്ടോ വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ 9 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. മെസ്സേജ് അയക്കാൻ 8:50 വരെ സമയമുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. 8:50 ശേഷം നമ്മൾ മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഗാനം കേൾക്കാൻ പോവാണ്. ഗാനം കേൾക്കാം ഗ്രീറ്റിംഗ്സ് ടൈമിൽ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778688, 9846976084.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ, ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 കഴിഞ്ഞ് 46:17 ആയിട്ടുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മൾ കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
7: ഹലോ, ഞാൻ പുളിയത്ത് നിൽക്കുന്ന ഹരിലാലാണ് വിളിക്കുന്നത്.
6: പറയൂ ഹരിലാൽ.
7: എന്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. ബൂത്താളുടെ പേര് ആദിത്യൻ, രണ്ടാമത്തെ ആളുടെ പേര് ആദർശ്.
6: രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം?
7: ആ, ചിൻസാണ്.
6: ഓക്കെ ഓക്കെ, ശരി.
7: രണ്ടുപേർക്കും ഒരു ബർത്ത്ഡേ വിഷസ്.
6: ഓക്കേ, ഉറപ്പായി ഉറപ്പായി. രണ്ടുപേരുടെ പേരൊന്നും കൂടെ പറഞ്ഞ് ആശംസ പറഞ്ഞോളൂ.
7: ആദിത്യനും ആദർശനും എന്റെ ഒരുപാട് ജന്മദിന ആശംസകൾ.
6: ഓക്കേ, ആദിത്യൻ, ആദർശ്, രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികണ്ടിയും ജന്മദിന ആശംസകൾ. ഓക്കേ, അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഇനി ഒരു 3 സമയമുണ്ട്. പ്രിയ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പക്ഷെ വിളിക്കാനായിട്ട്, വിളിച്ച ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് 9 സമയമുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി.

0: കി അങ്ങനെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. മെസ്സേജ് കുറച്ച് വന്നിട്ടുണ്ട്, വായിക്കാം. അതിന് മുമ്പ് ഒരു കോളിലേക്ക് പോവാണ്. ഹലോ,
1: ഞാൻ ശ്രീലക്ഷ്മിയുടെ അമ്മയാണ്. വിളി ശ്രീകുമാർ ഉള്ളിയക്കോലിന്ന്. എന്റെ ചേച്ചിയുടെ മോടെ പിറന്നാൾ ഇന്നലെയായിരുന്നു.
0: ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ അമ്മയെന്ന് പറഞ്ഞു. അയ്യോ അമ്മ, നമ്പർ മാറി വിളിച്ചെന്ന് വിചാരിച്ചു.
1: അല്ല പറയാൻ വന്നപ്പോ അങ്ങനെ ആയിപ്പോയി. ശ്രീലക്ഷ്മിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വന്നപ്പോ അങ്ങനെ ആയിപ്പോയി. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി.
1: രജനിക്ക് 1000 പിറന്നാളാശംസ. ഇന്നലെ ആയിരുന്നു പിറന്നാള്. മോക്ക് 1000 പിറന്നാളാശംസ.
0: ഓക്കെ ഓക്കെ. അപ്പോ മോളുടെ പേര് രജനി. രജനിക്ക് ഓക്കെ, രജനിക്ക് ആശംസകൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും. ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ മുളങ്കാടകത്ത് നിന്നും ഷീജ ചേച്ചി. ബോണി സാറിനും വൈഫിനും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുളങ്കാടകത്ത് നിന്നും ഷീജ ചേച്ചിയാണ് കേട്ടോ ബോണി ചേട്ടനും വൈഫിനും ആശംസ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോകണം, അതിനുശേഷം അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാ? ഇത് പറഞ്ഞോ. മാർക്ക് ആശംസ.
1: എന്റെ ആങ്ങളുടെ മോളാ ബർത്ത്ഡേ ആണ്. 22 വയസ്സ്. അച്ഛനാ പേരി.
0: ആശംസ പറഞ്ഞോ അച്ചുമോക്ക്. ഓക്കെ, അപ്പൊ അച്ചുമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും 1000 ജന്മദിന ആശംസകൾ. സന്തോഷം അമ്മ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരുന്ന് കൃഷ്ണ ചേച്ചിയാ മോളെ.
0: കൃഷ്ണ ചേച്ചി,
2: മോക്കൊരു നല്ല പുലരിനിയിരുന്നു ചേച്ചി കേട്ടാ. പിന്നെ നമ്മളെ ബോണി സാറിനും വൈഫിനും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
0: ഓക്കെ ഓക്കെ, കൃഷ്ണ ചേച്ചി സന്തോഷം. അപ്പോ രണ്ടാമത്തെ മെസ്സേജ് കേട്ടോ മോളെ. ശ്രീലക്ഷ്മി ചന്ദ്രിക അമ്മയാണ്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന RJ ബോണിക്കും വൈഫിനും എന്റെ ഹൃദയം

0: നിറഞ്ഞ ഒരായിരം ആശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് വിളിക്കുന്ന വിവാഹ വാർഷികം ബർത്ത്ഡേയും ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ചന്ദ്രികാമ്മയാണ് കേട്ടോ. ചന്ദ്രികാമ്മ സന്തോഷം. അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി ഡേ. നമ്മുടെ ബോണിക്കുട്ടന് ഒരു ആശംസ കൊടുത്തില്ലെങ്കിൽ വേണ്ട, കൊടുത്തില്ലെന്ന് വേണ്ട, ഓക്കെ അങ്ങനെയാണേ. ഒരു 10,000 വർഷം, ഓഹോ, അതായത് നമ്മുടെ എം ജി അണ്ണൻ സ്റ്റൈലിൽ പറയണമെങ്കിൽ ഒരു 10,000 വർഷം അങ്ങോട്ട് ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ബോണിക്കുട്ടന് കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മയ്യനാട് നിന്നും നൂർജഹാൻ ചേച്ചി കേട്ടോ. നൂർജഹാൻ ചേച്ചി, ഞാൻ അറിയിച്ചേക്കാം കേട്ടോ. സന്തോഷം ചേച്ചി. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സുരേഷ് ചേട്ടനാണ്, കടപ്പാക്കടയിൽ നിന്നും. ബോണിച്ചേട്ടനാണ് വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. സന്തോഷം ചേട്ടാ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്,
1: ശ്രീലക്ഷ്മിയാണ്
0: അമ്മ, ഇതാരേ ഇത്? പറഞ്ഞേക്കാം കേട്ടോ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത മെസ്സേജ്, നമസ്തേ ശ്രീലക്ഷ്മി. നമസ്തേ. ഇന്നലെ എന്റെ ചേച്ചിയുടെ മോൾ രജനിയുടെ ബർത്ത്ഡേ ആയിരുന്നു. മോൾക്ക് 1,000 ആശംസകൾ. അമ്പിളി ശ്രീകുമാർ ഉളിയക്കോൽ. ഓക്കെ, അമ്പിളി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ രജനിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകൾ. ഇനി മെസ്സേജ് ഉണ്ടോ? ഇനി മെസ്സേജ് ഉണ്ട്, ഒരു മെസ്സേജ് കൂടിയുണ്ട്. ആ, ഈ മെസ്സേജ് കുറേ നാളായി ഞാൻ കണ്ടിട്ട്. നമ്മുടെ ശ്രീകാർത്തിക ചേച്ചിയാണല്ലോ ആശംസ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ബോണിച്ചേട്ടനാണ് കേട്ടോ ആശംസ അറിയിച്ചത്, വിവാഹ വാർഷിക ആശംസ അറിയിച്ചിട്ടുണ്ട്. ശ്രീകാർത്തിക ചേച്ചി സന്തോഷം, മെസ്സേജ് അയക്കും കേട്ടോ ഇടയ്ക്കൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. അങ്ങനെ മെസ്സേജുകളെല്ലാം വായിച്ച് കഴിഞ്ഞു കേട്ടോ, ഇനി നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ, നമസ്കാരം.
2: നമസ്കാരം
0: ചിത്ര ചേച്ചി, പറയൂ ചേച്ചി.
2: മോക്ക് നല്ല ആശംസ പുലരി, നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ബോണി സാറിനും വൈഫിനും എന്റെ എല്ലാ കുടുംബത്തിന്റെയും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി. അവര് 2,000 കൊല്ലമെങ്കിലും അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ.
0: ഓക്കെ, 10,000 കഴിഞ്ഞു, 2,000 വന്നു.
2: കാര്യം അമ്മക്കൊക്കെ ഇഷ്ടമാ, അത്രയ്ക്ക് ഇഷ്ടമാ സാറിന്.
0: മൊത്തത്തിൽ ഇപ്പൊ 12,000 വർഷമായി. പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത അക്കൗണ്ടിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാ ഇത്? അവന്തിക. ഇന്ന് ആർക്കാ മോളെ ആശംസ പറയുന്നേ? ആഹാ, ടീച്ചറിന്റെ പേരെന്താ? വിജിയാണോ? ഓക്കെ, ഏത് സ്കൂളിലെ ടീച്ചറാ? വ്യക്തമാവുന്നില്ല. ചിന്മയ വിദ്യാലയം അല്ലേ? ഓക്കെ, ചിന്മയ വിദ്യാലയത്തിലെ ടീച്ചറായ വിജി ടീച്ചറിനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, മോൾ ആശംസ പറഞ്ഞു.
3: ഹാപ്പി ബർത്ത്ഡേ മിസ്സേ.
0: ഓക്കെ, അപ്പോ വിജി മിസ്സിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. ഇനി നമുക്ക് സമയം ഇല്ല ഇനി അധികം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകൾ.

0: ഓക്കേ, ഗ്രീറ്റിംഗ്സ് ടൈമിൽ നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ആ റേഡിയോയുടെ ശബ്ദം പെട്ടെന്ന് കുറച്ചോളൂ, നമ്മുടെ സമയം കഴിയാണ്. പേര് പറഞ്ഞ ആശംസ ആ പേര് പറഞ്ഞ ആശംസ പറഞ്ഞോ.
1: എന്റെ അനിയത്തിയുടെ മരുമോൻ പ്രവീൺ കുമാറിന്റെ ബർത്ത്ഡേ ആണ്.
0: ഓക്കെ, ആശംസ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ പ്രവീൺ കുമാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് സ്ട്രീമിൽ നിന്നും എനിക്ക് ടാറ്റ പറയാൻ സമയമാകുന്നു. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ആശംസകൾ. ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ് സ്ട്രീമിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശേഷങ്ങൾ പറയൂ.
7: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
8: കൊല്ലത്ത് ഒരു പ്രസിദ്ധ സിനിമാ നിർമ്മാതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്നക്കടയിലെ റമീസ് ഹോട്ടലിന്റെ ഉടമയായിട്ടാണ് ബിസിനസ് രംഗത്തേക്ക് വന്നത്. തുടർന്ന് സിനിമയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. വളരെ ഹിറ്റായിട്ടുള്ള ഒട്ടനവധി സിനിമകൾ നിർമ്മിക്കാൻ AM ഷെരീഫ് എന്ന ഈ നിർമ്മാതാവിന് അവസരമുണ്ടായിട്ടുണ്ട്. ചന്ദനത്തോപ്പ് ഫസീല മാൻസിലിൽ അടിമക്കണ്ണിന്റെ മകനായിട്ട് 1952 AM ഷെരീഫ് എന്ന നിർമ്മാതാവ് ജനിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത താരാട്ട് എന്ന സിനിമ നിർമ്മിച്ചത് AM ഷെരീഫാണ്. 1983 ബേബി ശാലിനി ആദ്യമായി അഭിനയിച്ച ആദ്യത്തെ അനുരാഗം എന്ന സിനിമയും അതുപോലെ ബിബിൻ ദാസ് സംവിധാനം ചെയ്ത ഒരു കൊച്ചു സ്വപ്നവും ഷെരീഫിന്റെ നിർമ്മാണത്തിലൂടെയാണ് പുറത്തു വന്നത്. മുകേഷും ലിസിയും പ്രധാന വേഷം ചെയ്ത കാട്ടുറുമ്പിനും കാതുകുത്ത് എന്ന സിനിമയും ഷെരീഫിൻ്റെതാണ്. അതുപോലെ തന്നെ ഹിറ്റായി മാറിയ മോഹനചന്ദ്രൻ്റെ കലിക സിനിമയാക്കിയപ്പോൾ അതിൽ ചെറിയ വേഷവും ഷെരീഫ് ചെയ്യുകയുണ്ടായി.

0: റോബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ടാക്ടിക്കൽ. Tactical.
1: Tactical is spelled as T A C T I C A L.
2: This is an adjective and means one relating to or constituting actions carefully planned to gain specific military end. Two, showing adroit planning aiming at an end beyond immediate action. മലയാളത്തിൽ തന്ത്രപരമായ, തന്ത്രപ്രധാനമായ, നയപരമായ, ആസൂത്രിതമായ എന്നൊക്കെ അർത്ഥം.
1: Thank you all.
0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
3: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
3: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
3: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് വെന്ന ലേക്കിനെ കുറിച്ചും മഹാബലേശ്വറിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ്. മഹാബലേശ്വർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൽ സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം 1372 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ. മനോഹരമായ കാടുകള്, സ്ട്രോബെറി തോട്ടങ്ങള്, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പ്രദേശം കൂടിയാണ് ഇത്. ചുരുക്കി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ സത്താര ജില്ലയിലെ ഒരു മലമ്പ്രദേശ പട്ടണമാണ് മഹാബലേശ്വർ. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1353 മീറ്റർ, അതായത് 4439 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പൂനെയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് 120 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മുംബൈയിൽ നിന്ന് ഏകദേശം 285 കിലോമീറ്റർ അകലെയാണ് കാണപ്പെടുന്നത്. പ്രസിദ്ധ നദിയായ കൃഷ്ണ നദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിന്ദു പുരാണം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ പവിത്രമായി കരുതപ്പെടുന്ന കൃഷ്ണ നദിയും അതിന്റെ 5 പോഷക നദികളും ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ ഈ പട്ടണത്തെ ഒരു കുന്നിൻ പ്രദേശമായി, പ്രത്യേകിച്ച് കൊളോണിയൽ ഭരണകാലത്ത് ബോംബെ പ്രസിഡൻസിയുടെ വേനൽക്കാല തലസ്ഥാനം കൂടിയായിരുന്നു ഈ ഒരു പ്രദേശം. ജില്ല സത്താര ജില്ലയിലാണ്, മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് ഉപയോഗിച്ചു വരുന്ന ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് മറാഠിയാണ്. മഹാബലേശ്വറിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് വടക്കു നിന്നും തെക്കോട്ട് നീളുന്ന പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി പർവ്വത നിരകളിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് 3 ഗ്രാമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മാൽക്കം പേത്ത്, പഴയ ക്ഷേത്ര, മഹാബലേശ്വർ, ഷിൻഡോള, ഇവയൊക്കെയാണ് ഗ്രാമങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയായ പ്രദേശമാണ് ഇത്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രപ്രദേശ് എന്നിവിടങ്ങളുടെ കിഴക്കോട്ട് ഒഴുകി ഈ നദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൃഷ്ണ നദിയുടെ 3 പോഷക നദികളായ കൊയ്ന, വെണ്ണ, വെണ്ണ എന്ന് പറഞ്ഞ നദി വേണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, ഗായത്രിയും എന്നിവയും മഹാബലേശ്വർ മേഖലയിലാണ് ഉത്ഭവിക്കുന്നത്. 4 നദിയായ സാവിത്രിയും ഈ മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉഷ്ണമേഖല, മൺസൂൺ, ഈർപ്പമുള്ള ഉപ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലം എന്ന ഒരു ഖ്യാതിയും ഈ പ്രദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് മഹാബലേശ്വർ. അതിനോടൊപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ വെണ്ണത്തടാകം എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത തടാകവും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ അതും മഹാബലേശ്വറിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെണ്ണ തടാകം അഥവാ വെണ്ണ ലേക്ക്. സത്താറ നാട്ടുരാജ്യത്തിലെ അവസാന രാജാവായ ഷഹാജി 1842 നിർമ്മിച്ചതാണ് ഈ തടാകം. തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു തടാകം കൂടിയാണ് ഇത്. വെണ്ണ തടാകം നിർമ്മിച്ചത് ഷഹാജിയാണ് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യൻ നാട്ടുരാജ്യമായ സത്താറ ഭരിച്ച ഒരു പ്രമുഖനായ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു രാജാവിന് തുല്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1839 മുതൽ 1848 വരെ, അതായത് അദ്ദേഹം മരിക്കുന്നത് വരെ ഇന്ത്യൻ നാട്ടുരാജ്യമായ സത്താറ ഭരിച്ച വ്യക്തിത്വം. അദ്ദേഹം 1848 അപ്പാസാഹി എന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സത്താറയിലെ ഷഹാജി ഭോൻസ്ലെ രാജ ഛത്രപതി ഛത്രപതി ശിവജിയുടെയും സംഭാജിയുടെയും പിൻഗാമിയായ വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1839 സെപ്റ്റംബർ മാസം 5 മുതൽ 1848 ഏപ്രിൽ മാസം 5 വരെ ആയിരുന്നു. അദ്ദേഹം ജനിക്കുന്നത് 1802 അന്തരിച്ചത് 1848 അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഒരു ലേക്ക് നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1839 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ രാജ പ്രതാപ് സിംഗിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിന്റെ അധികാരങ്ങളും സ്വകാര്യ സ്വത്തുക്കളും എടുത്തു കളയുകയും ചെയ്തു. അപ്പാസാഹിബ് തന്റെ സഹോദരന്റെ പിൻഗാമിയായി സത്താറയിലെ രാജ ഛത്രപതി എന്ന പേരിലാണ് പിന്നീട് അധികാരമേൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് സത്താര സംസ്ഥാനത്തെ കുറിച്ചാണ്. ഇതെല്ലാം ഈ പറഞ്ഞ മഹാബലേശ്വറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളാണ്. 3rd ആംഗ്ലോ മറാത്ത യുദ്ധത്തെ തുടർന്ന് 1818 മറാത്ത കോൺഫെഡറസിയുടെ പതനത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടതും പിന്നീട് 1849 ഡോക്ടർ ഓഫ് ലാബ്സ് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർക്കുകയും ചെയ്ത പ്രദേശം. മറാത്ത രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവാജിയുടെ പിൻഗാമികളായ ബോൺസെ രാജവംശമാണ് ഈ സംസ്ഥാനം ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാട്ടുരാജ്യം എന്ന പദവി വഹിച്ചിരുന്ന പ്രദേശം. ഔദ്യോഗിക ഭാഷ മറാഠിയായിരുന്നു. മതം ഹിന്ദു മതവും മറ്റ് ന്യൂനപക്ഷ മതങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് കൃഷ്ണാനദിയുടേത്. കൃഷ്ണവേണി എന്ന അപരനാമത്തിലാണ് ഈ നദി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ നീളം കൂടിയ നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കൃഷ്ണവേണി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന കൃഷ്ണാനദി. ഈ നദിയുടെ തീരങ്ങൾ ഇന്ത്യയിലെ നദീതടങ്ങളിൽ 4th സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഗോദാവരി നദി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃഷ്ണാനദിയാണ്. അപ്പോ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗോദാവരിയും ഗോദാവരി നദി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ 2nd സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തെക്കേ ഇന്ത്യൻ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃഷ്ണാനദിയാണ്. ഈ നദി കൃഷ്ണവേണി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും ഈ നദിക്കുണ്ട്. ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും കൃഷ്ണാനദി തന്നെയാണ്. അപ്പൊ കൃഷ്ണാനദിയുടെ മറ്റൊരു പേരാണ് കൃഷ്ണവേണി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്ത് വടക്കായി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ നിന്നും 64 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഉത്ഭവ സ്ഥാനത്തിന് എങ്കിലും 1300 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് കൃഷ്ണാനദി പതിക്കുന്നത്. അപ്പോ കൃഷ്ണാനദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നും ഏകദേശം 64 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഈ നദിക്കുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ നദി ഉത്ഭവ സ്ഥാനത്ത് നിന്നും ഒരുപാട് ദൂരം, അതായത് 1300 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് ഈ നദി പതിക്കുന്നത്. ഇനി ഈ നദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നദി കൂടെയാണ് ഇത് എന്ന് പറയുന്നത്. നീളം 1400 കിലോമീറ്ററാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശിൽ വിജയവാഡയ്ക്കടുത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കൃഷ്ണവേണി എന്നാണ്. ഈ 3 സംസ്ഥാനങ്ങളിലുമായി 1440 കിലോമീറ്റർ വിസ്തൃതിയുള്ള നദീതടം ഈ ഒരു നദിക്കുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ നദിയുടെ വലത് തീരങ്ങളിൽ കൊയ്ന, വസ്ന, പഞ്ചാഗ്ന, ദുദ്ഗന, ഘടപ്രഭ, മാലപ്രഭ, തുംഗഭദ്ര എന്നീ നദികളും ചേരുന്നുണ്ട്. അതുപോലെ യാർല, മുസി, മനേറു, ഭീമ എന്നീ നദികൾ കൃഷ്ണയുടെ ഇടത് തീരത്തിലും ചേരുന്ന നദികൾ തന്നെയാണ്. തുംഗഭദ്രയും ഭീമയുമാണ് കൃഷ്ണയുടെ ഏറ്റവും വലിയ പോഷക നദികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ നദിക്ക് ചില പോഷക നദികൾ കൂടെ ഉണ്ട്. ആ പോഷക നദികളുടെ പേര് തുംഗഭദ്ര ഭീമ എന്നൊക്കെയാണ്. അപ്പോ ഈ നദി നമ്മുടെ മഹാബലേശ്വറുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദി കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഈ നദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാചീന ബുദ്ധമത കേന്ദ്രമായ നാഗാർജുനകൊണ്ട എന്നിവ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ ശ്രീശൈലം, നേരത്തെ പറഞ്ഞ ബുദ്ധമത കേന്ദ്രം, നാഗാർജുനകൊണ്ട ഇവയൊക്കെ ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അലമാട്ടി നാഗാർജുന സാഗർ അണക്കെട്ടുകൾ പണിതിട്ടുള്ളതും ഈ ഒരു നദിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ നദിക്ക് കുറുകെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നദി തന്നെയാണ് ഈ പറഞ്ഞ കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ മറ്റൊരു പേര് കൃഷ്ണവേണി എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് മഹാബലേശ്വറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സമീപ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്, അതുകൊണ്ട്
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

ഇന്ത്യ കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി പോയാ പോയി.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2939-111. നമ്പർ ഒരിക്കൽ കൂടി 0474-2939-111. വനിതാ ലോകം.

0: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷ്
1: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
6: 0474-2931-1111.
5: വിളിക്കേണ്ട സമയം
6: ശനിയാഴ്ച 10:30 മുതൽ
5: 11:30 വരെ. വിഷയം
6: ജീവിതകാലമാകെയുള്ള വിഷാദം.
5: അതിഥിയായി എത്തുന്നു
6: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ

0: 8714624410. വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2931-1111. വനിതാ ലോകം.
1: നമസ്കാരം എല്ലാ പ്രിയ വനിതകൾക്കും, വനിതാ ലോകത്തിലേക്ക് സ്വാഗതം. റെഡിയല്ലേ നമ്മുടെ വനിതകളൊക്കെ വനിതാ ലോകത്തിൽ വിളിക്കാനായിട്ട്? പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോ കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2933-1111. നമുക്ക് അരമണിക്കൂറേ സമയമുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതായത് നമ്മളുടെ സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് പലതരത്തിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. ചിലപ്പോൾ ദേഷ്യിക്കും, ചിലപ്പോൾ കരയും, അല്ലേ, ചിലപ്പോൾ മിണ്ടാതിരിക്കും, അങ്ങനെ പലതരത്തിലായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നടുവേദന. നടുവേദന എന്ന് പറയുന്നത് സ്ത്രീകളുടെ കൂടപ്പിറപ്പാന്ന് പറയും. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് നടുവേദന ഉണ്ടെങ്കിലും നമ്മൾ തൊഴിലല്ല, നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മളടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിച്ചോ എന്തെങ്കിലും ആവശ്യങ്ങളുമായി വന്നു കഴിഞ്ഞാൽ പലതരത്തിലായിരിക്കാം സ്ത്രീകൾ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണോ? നമുക്കത് തിരക്കല്ലോ നമ്മുടെ സ്ത്രീകളടുത്ത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അത് ഉദ്ദേശിക്കുന്ന നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ, ഇപ്പോൾ തലവേദനയായിരിക്കാം, നടുവേദനയായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ അത് ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കാം ഒരാളോട് പ്രതികരിക്കുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുമോ? നിങ്ങൾ ദേഷ്യിക്കുമോ? നിങ്ങൾ കരച്ചിൽ വരുമോ? ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ പറയായിരുന്നു, മുമ്പൊക്കെ അമ്മ ഇങ്ങനെ എന്തെങ്കിലും നടുവേദനയാണെന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞാൻ അമ്മ ഒരു ചായ തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചായ ചിലപ്പോൾ കൊടുക്കുമായിരിക്കോ, വയ്യാതിരിക്കോ, നിങ്ങൾ ഒന്നി കൂടുതൽ ചായയും ചോദിക്കും വയ്യാതിരിക്കുമ്പോൾ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ ചായ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഈ ചായ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങാണം അറിയാതെ നമ്മുടെ കൈ തട്ടി ഒരു തുള്ളി ചായയിൽ നിന്നും ഒന്ന് തുള്ളി അവിടെ എങ്ങാണം വീണ് കഴിഞ്ഞാൽ അപ്പം അടിയാണ് ശരിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചാൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷെ അമ്മ അന്ന് അടി തന്നിരിക്കും, അല്ലെങ്കിൽ അടിക്കാൻ ഓടിച്ചിരിക്കും. എന്നിട്ട് അമ്മ നടുവേദനയായിട്ട് എങ്ങനെ അമ്മ ഓടുന്നത്? പക്ഷെ എന്തായാലും നമ്മൾ ഓടിച്ചിട്ടായാലും നമുക്കൊരു അടി കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്ത വരാറുണ്ട്. സത്യമല്ലേ? ഞാൻ പറഞ്ഞ പലർക്കും ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിയാ, എനിക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യിക്കും, ചിലപ്പോൾ അടി കൊടുക്കും, അല്ലേ? അപ്പോൾ സ്ത്രീകൾ നമ്മുടെ ഇത് ഡോക്ടറെ വന്നല്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ചില ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി. ഹലോ.
2: ഹലോ, ഞാൻ
1: ചന്ദ്രിക അമ്മ. സ്വാഗതം.
2: പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ശാരീരികമായ വശം, ശാരീരികമായ കാലവേദന. ഇപ്പൊ മൊട്ടും ഡോക്ടർസൊക്കെ കഴിഞ്ഞാൽ തീരിക്കാൻ 2 മാസം കൊണ്ട് റെസ്റ്റിലൊക്കെ ആണ്. പക്ഷെ എനിക്ക് ഇതൊക്കെ പറയുന്നെങ്കിൽ വേണ്ടല്ല, ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര
1: ദേഷ്യം വരും.
2: അതുപോലെ തന്നെ എല്ലാ ജോലികളും ഞാൻ ചെയ്യും. ഇപ്പൊ എനിക്ക് വയ്യായിപ്പം സാധാരണ മോളോടത്ത് കൂടണമെന്ന്, ഇപ്പൊ ഞാൻ എണീച്ച് എന്തൊരു ചായയൊക്കെ തുടക്കം എല്ലാവരും ഒക്കെ കൊടുക്കുന്ന ജോലിയൊക്കെ ഉണ്ട്. കൂടണമെന്ന് ഇപ്പൊ ഞാൻ എണീച്ച് എന്തൊരു ചായയൊക്കെ തുടക്കം എല്ലാവരും ഒക്കെ കൊടുക്കുന്ന ജോലിയൊക്കെ ഉണ്ട് ഇപ്പൊ. എന്നാലും റെസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരുപാട് ബഹളങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ദേഷ്യം. അതുപോലെ വാട്ടർസിന്റെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങ് എപ്പോഴും പറയും, എന്തോ ചെയ്യും. പിന്നെ എന്നാലും പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഒരു കാര്യം ചെയ്യും, ബഹളമൊന്നും കേൾക്കണ്ടെങ്കിൽ അമ്മ പോയി അവിടെ തന്നെ ഇരുന്ന് ഞാനിവിടെ ജോലിയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കേട്ടാ, ഇല്ല ഞാനിവിടെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചുണ്ടൊക്കെ നിൽക്കും. അതുപോലെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര പൂക്കള കൊച്ചുമക്കൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ നടുവേദനയും കാലിൽ എന്തെങ്കിലും അസ്വസ്ഥതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് ഇരിക്കണം. അങ്ങനെയാണ് എന്റെ ഒരു.
1: ഇനി അഥവാ എന്തെങ്കിലും ആ സമയത്ത് ഒരു ജോലി എങ്ങാനും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ ഓരോന്ന് വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഓരോ കാര്യങ്ങളായിട്ട് വരുന്നത്, തിരിക്കാൻ സമ്മതിക്കൂല, ഇങ്ങനെയൊക്കെ പറയും അല്ലേ? സ്വന്തമായിട്ട്
2: പറഞ്ഞോണ്ടിരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞതുള്ള അമ്മ എല്ലാം പിന്നെ ഒരു പഴംപുരിയൊക്കെ ഉണ്ടാകുകയും മക്കൾ പറയും കേട്ടോ വൈകുന്നേരമാകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ പറയാം, അവിടെ ഇത്തിരി അരി ഇരിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ അവിടെ നിൽക്കട്ടെ, ഞാൻ അമ്മ കൊടുത്തില്ല ഉണ്ടാക്കാം ഞാൻ കൂടെ. അതെ ശരി, ഓ എങ്കിൽ ഓക്കെ അമ്മേ, ഞങ്ങൾ അന്നേരം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ ഒന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. പക്ഷെ എനിക്ക് ഈ ചുമ്മാ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ്. എങ്കിലും നമ്മളെല്ലാ ജോലികളൊക്കെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യണം. അവർക്ക് കുടിക്കാൻ വേണം, അവര് പറഞ്ഞാൽ നമ്മള് പിന്നെ കൊടുക്കാതിരിക്കാനും ഒരു ചക്ര വേണ്ടിയിരിക്കാൻ പോയി ചെയ്ത് കൊടുക്കും.
1: അപ്പൊ തോന്നും വയ്യാതിരിക്കുമ്പോ എല്ലാവർക്കും ആവശ്യം കൂടുതലാണ്.

0: ആവശ്യം കൂടുതൽ. പക്ഷേ ഇതുവരെ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊറ്റ കൊണ്ടപ്പോ നമുക്ക് നാലഞ്ച് പേര് ഏഴ് പേർക്കൊക്കെ ഉച്ചയ്ക്ക് ഒരു ഊണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കൂടെ നിൽക്കണം. എത്ര വൈകിയെങ്കിലും നമ്മൾ നിൽക്കണം. നിന്ന ആഹാരങ്ങളൊക്കെ അവർ പാചകമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പറയാമ ഇത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇവരെന്റെ
1: അടുത്ത്. വയ്യാതിരിക്കുമ്പോ നമ്മള് നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നൊരു കുറ്റം പറയുക, നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവർക്ക് കൊടുക്കുക, അപ്പൊ ഒരു കുറ്റം പറയുക, എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്?
0: അതൊക്കെ ഉണ്ട് ചിലപ്പോ എരിയോ ഉപ്പോ, അമ്മ ഇതിനൊരു ഉപ്പ് കൂടുതലുണ്ടല്ലോ, അല്ലെങ്കിൽ എരിവ് ഞാൻ പറയട്ടെ നിങ്ങൾ വേണമെങ്കിൽ തന്നാ മതി, അല്ലെങ്കിൽ കളവോ.
1: ചിലപ്പോ പാത്രത്തോടെ എടുത്തോണ്ടങ്ങ് ഓടും അല്ലേ, കഴിക്കണ്ട.
0: അന്നേരം പിന്നെ എന്തായാലും മിണ്ടത്തില്ല, അപ്പൊ ആരെങ്കിലും അതൊക്കെ എങ്ങനെയിരിക്കും. അങ്ങനെയൊക്കെ അപ്പൊ ചെറിയപ്പോ അങ്ങനെ പണക്കം കണക്കും ഒക്കെ കൊണ്ട് അങ്ങ് പോകും.
1: ഓക്കെ ചന്ദ്രിക അമ്മ, അപ്പൊ നമുക്ക് ഓക്കെ അടുത്ത നമുക്ക് അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം. ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥ, അപ്പൊ അവരെങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോൾ. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം മോളെ, ഞാൻ കല്ലുണ്ടാകുന്ന ജലജമ്മയാണ്.
1: ജലജമ്മ പറയമ്മ.
2: പിന്നെ നടുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വന്ന് നമ്മളിവിടെ ചോറ് കൊടുക്കുന്നേ ഞാൻ.
1: ആ
2: അപ്പഴ് വന്ന് ഇതെല്ലാം ചെയ്തൊക്കെ കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ വന്ന് ഒരുമാതിരി അലസ്യമായ രീതിയിലൊക്കെ കഴിക്കുകയും അവരുടെ ഒരുമാതിരി സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും വേദനയൊക്കെ ഉണ്ട്.
1: അത് നമുക്ക് ഈ വിഷമ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും വിഷമം വരുന്നത്.
2: ഞാനപ്പോഴും ആലോചിക്കും വഴി പോലും ഇല്ല, കല്ലുന്താഴ്ന്ന് പാൽക്കുളങ്ങര വരാനോ അങ്ങോട്ട് പോകാനോ വഴിയില്ല. ഒരു 1.5 കിലോമീറ്റർ നടന്ന അലച്ചൊക്കെയാ വരേണ്ടത്. പിന്നെ ചിലപ്പോ ആട്ടോ കിട്ടും. അങ്ങനെ വന്ന് ഇതൊക്കെ വേവിച്ചു കൊടുക്കുമ്പോ ദൈവമേ ഇത് കിട്ടിയത് സന്തോഷം, ഒരു നേരത്തെ ഭക്ഷണം അല്ലേ എന്നും പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരില്ല. അവര് കഴിച്ചിട്ട് ഒരുമാതിരി ആലസ്യമായിട്ടൊക്കെ വെക്കുമ്പോ സങ്കടം വരും. പിന്നെ ആരോടാ നമ്മള് പറയുന്ന നമ്മുടെ വേദനയും ദുഃഖവും?
1: ആരോട്
2: പറയാ? അവര് പറയാ, ഓ എന്നും ഇതേ ഉള്ളു പറച്ചില്ലെന്ന് പറയും. മക്കളായാലും മക്കളായാലും കൊച്ചുമക്കൾ അവരൊക്കെ കേൾക്കുമ്പോ, കൊച്ചുമക്കളാണെങ്കിൽ അതിന്റെ അപ്പുറം. പിന്നെ ഇവിടെ ഇരുന്നാ മതിയല്ലോ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞു.
1: നമ്മള്
2: അവിടെ ഇരുന്നോണ്ട് കൊച്ചുമക്കളെടുത്ത മനെ അതിഞ്ഞിട മക്കളെ ഇതിഞ്ഞിട എന്ത് അവിടെ ഇരിക്കുവാന്നോ, എനിക്ക് ചെയ്തുകൂടെ? നമ്മുടെ വേദന നമ്മക്കല്ലേ അറിയാൻ പറ്റൂ മോളെ, അതൊന്നും ആരടുത്തും പറഞ്ഞു
1: നമ്മളില്ല.
2: ആ മനസ്സിലാക്കത്തില്ല. അവരവർക്ക് വരണം എവിടെങ്കിലും ഒരു ഉണക്കോ വേദന, അപ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയാം.
1: ഇൻ കേസ് ഒരാൾ വന്നിട്ട് വേദന എനിക്ക് വയ്യാതിരിക്കാന്ന് പറയുമ്പോ വേദനയോ വയ്യേ എന്താന്ന് ചോദിച്ചാ എങ്ങനെ പ്രതികരിക്കും? അപ്പൊ പെട്ടെന്ന് കൈ കിട്ടുന്ന സാധനം വെച്ച് അടി കൊടുക്കൂ?
2: ആ അടി കൊടുക്കണ്ടൊക്കെ പ്രായം കഴിഞ്ഞു മക്കളെ, ഇപ്പൊ അടിക്കാൻ ചെന്ന അവര് അമ്മളെ കേറി ഒരു പിടി പിടിച്ചാലേ അമ്മള് വളഞ്ഞ് താഴെ വീഴും.
1: അപ്പൊ മനസ്സിൽ വളർന്നു പോയി, ഇല്ലായിരുന്നെങ്കിൽ രണ്ട് അടി തരായിരുന്നു എന്ന്
2: വിചാരിക്കാം. വളർന്നു പോയി പിന്നെ കൊച്ചുമക്കള് കൊച്ചാണെങ്കിലും അവരെടുത്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരെ ലോകമല്ലേ, അവര് തിരിഞ്ഞ് അപ്പോഴേ വരും നമ്മുടെ നേരെ. പിന്നെ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഒതുക്കി സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ
1: ഇരിക്കും.
2: ചിലപ്പോഴും കരച്ചിലും ഒക്കെ വരും മോളെ. ഞാനാണെങ്കിൽ ചോറ് കൊടുക്കുന്ന 10-25 പേരുണ്ട്, ഇപ്പൊ 50 പേരോളം ഉണ്ടായിരുന്നു. വഴിയില്ലല്ലോ, വഴിയില്ലാത്തോണ്ട് ഇപ്പൊ ആൾക്കാർ കുറവാ, നടത്തക്കാരൊക്കെ കുറവാ. അപ്പൊ അവർക്ക് വെച്ച് ആ 12:30 സമയത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുവാണ്. നമ്മൾ ഇതുവരെയും വളവാ മുടക്കിയിട്ടില്ല, 3 വർഷമാകും.
1: ഇത് കഴിയുമ്പോഴത്തേക്ക് നടുവൊരു പരിവാവും.
2: പിന്നെ ആ പരുവായി എങ്ങനെങ്കിലും നടന്ന് വീട്ടിൽ ചെല്ലുന്നത്. അപ്പോഴും ആ ആളുകള് കഴിക്കുന്നവരും വീട്ടിലുള്ളവരും ഒക്കെ ഒരു ഇച്ചിരി നല്ലത് വാക്ക് പറഞ്ഞാൽ തീരും, നമ്മുടെ വേദനയൊക്കെ അങ്ങ് മാറും. പക്ഷേ അതിനൊന്നും ആരും ഇല്ല.
1: ഓക്കേ, സന്തോഷമായിട്ടിരിക്കുക. ഇതാണ് നമ്മള് പലപ്പോഴും നമ്മുടെ സ്ത്രീകളൊക്കെ പറയുന്ന ഒരു കാര്യമാണിത്. നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് നല്ല വാക്കും കിട്ടിയില്ല, എപ്പോഴും എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ആ സമയത്തുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ നമുക്കൊരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, വിഷമം വരും, ചിലർക്ക് കരച്ചിൽ വരും, ചിലർ പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കും സ്ത്രീകൾ ആ ഒരു രീതി പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ വനിതാ ലോകത്തിലേക്ക് നമ്മുടെ വനിതകൾ വിളിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. അപ്പോൾ നമ്പർ 0474-93-11-11 കോളുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ,
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം. എന്റെ കൊളു തന്നെയാണോ?
1: കിട്ടിയിരിക്കുന്നു. ഇതാരാണ്? പേര് പറയാമോ?
3: പേര് രാധ.
1: രാധേമാ, ആ വനിതാ ലോകത്തിലേക്ക് സ്വാഗതം. കോള് കണക്ട് ആയിരിക്കുന്നു. ഇനി കാര്യം പറഞ്ഞു.
4: ഞാൻ ഇതുപോലെ വയ്യാതിരിക്കുന്നത് ഇപ്പൊ രണ്ടു മാസം എന്റെ കൊച്ചുമക്കള് വീട്ടിലുണ്ടായിരുന്നു. എത്ര വയ്യാതിരുന്ന നമ്മളത് ചെയ്തു കൊടുത്തല്ലേ
1: പറ്റത്തുള്ളൂ.
4: ആളാണെങ്കിൽ ദർശത്ത് ശ്രീലക്ഷ്മിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അങ്ങനെ പാടി പഠിക്കുന്ന
1: അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വയ്യാതിരിക്കുമ്പോ ഒരാള് വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ പ്രകടിപ്പിക്കുന്നത്? ദേഷ്യമായിട്ടാണോ അതോ മിണ്ടാതിരിക്കാണോ?
4: നമ്മൾ വയ്യാതിൽ നിന്ന് അത് ഞെടുമോനെ ഇത് ഞെടുമോനെ പറഞ്ഞ കൊച്ചാള് ഓടി ഒന്ന് എടുത്തോണ്ട് തരും. പിന്നെ കുരുത്തക്കേട് കാണിച്ച് എന്തെങ്കിലും പറ്റിച്ചു വെച്ചാ നമുക്ക് വിഷമോ?
1: ഒരടിക്ക് പോലും രണ്ടടി കൊടുക്കും. അപ്പൊ
4: അടിക്കത്തില്ല. ഞാൻ ഇരുന്ന് കരയുന്ന കാണുമ്പോഴേ എന്റെ കൊച്ചുമോൻ ഓടിയെന്നിട്ട് നടക്കുമ്പോ ഞാനും മറിഞ്ഞു പോകും കേട്ടോ. മാമ ഞാൻ പിടിക്കാതെ
1: അപ്പൊ കൊച്ചുമോൻ കേൾക്കാനുണ്ട്. ഓക്കെ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. നല്ല സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ,
1: നമസ്കാരം.
5: ആ നമസ്കാരം,
1: ഇത് ആരായത്?
5: അതെ, ഞാന് ലീലാമ്മയാണ്.
1: ലീലാമ്മ,
5: എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർഡ് ആയാളാണ്. അപ്പം ചെറുതിലെ മുതലേ തന്നെ, അതായത് 8 വയസ്സ് മുതലേ തന്നെ ഞാൻ റേഡിയോ കേൾക്കുന്ന ആളാ. അപ്പൊ എനിക്ക് വിളിക്കണമെന്ന് തോന്നി കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കിട്ടിയിരുന്നു ആദ്യമായിട്ട്. ഇപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തതാണ്, എനിക്ക് കിട്ടി. വളരെ സന്തോഷം മോളെ.
1: അപ്പൊ
5: എന്റെ വീട്ടില് എനിക്ക് കൊച്ചുമോനുണ്ട്, മകളുണ്ട്, മരുമകനുണ്ട്. എന്റെ മോൻ കൊച്ചുമോനോട് എപ്പോഴും പഠിക്ക് പഠിക്കുന്ന ഞാൻ പറയുമ്പോഴും അവന് ഭയങ്കര
1: ദേഷ്യമാണ്.
5: മകള് ചിലപ്പോ പറയും മതിയമ്മ എന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാലുവാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സുഖമായിരിക്കുന്നു. മകള് 2-ാമത്തെ ഗർഭിണിയാണ്. അപ്പം മകൻ ഇവിടെ തന്നെ, മരുമകൻ ഇവിടെ തന്നെ വണ്ടി ഓടിക്കുകയാണ്.
1: ശരി, ഞാനപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ വന്നത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും നമുക്കൊരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ജോലി, ഇപ്പൊ നേരത്തെ പറഞ്ഞു വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണല്ലോ,
5: അപ്പൊ
1: ആ ജോലിയിൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്തൊരു ജോലിയും കൂടാ.
5: മെഡിക്കൽ കോളേജിലായിരുന്നു.
1: അപ്പൊ പിന്നെ ഇവിടുന്ന് വിളി വരും, അവിടുന്ന് വിളി വരും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും അപ്പുറത്തുനിന്ന് വിളിക്കും അല്ലേ. ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വിഷമം ഉണ്ടെങ്കിലും അവരുടെ ആ വിഷമം കാണിക്കാനും പറ്റില്ല, ദേഷിക്കാൻ പറ്റില്ല.
5: ഡ്യൂട്ടിയല്ലേ.
1: അതെ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ?
5: മോളെ, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫീൽഡായിരുന്നു ആരോഗ്യരംഗം. അത് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എംപ്ലോയ്മെന്റ് വഴി കിട്ടിയ ജോലിയാ. അപ്പൊ കുറച്ച് വർഷം, അതായത് 10 വർഷത്തെ സർവീസ് കിട്ടി. അതിൽ അതീവ സന്തുഷ്ടയാണ്. ഹസ്ബൻഡിന്റെ മരണ ശേഷം മകളെ പഠിപ്പിക്കാൻ പറ്റി. 13 വയസ്സുള്ള മകളായിരുന്നു, അവളെ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് നല്ല, അവളിപ്പോ TTC ഒക്കെ പാസ്സായിട്ട് നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മരുമകനാ പഠിപ്പിച്ചത്. വളരെ സന്തോഷമുള്ള ഒരു കുടുംബമാണ്.
1: എന്തായാലും ദേഷ്യം, അതുകൊണ്ട് ദേഷ്യമെല്ലാം അങ്ങനെ അടക്കി, അങ്ങനെ ദേഷ്യമൊന്നും വന്നില്ല.
5: നമ്മള് പ്രവർത്തിച്ചത് കാരണം നമുക്ക് രോഗികളുടെ അവസ്ഥ, അവരുടെ വിഷമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരു ജീവിതമായിരുന്നു എന്റെ.
1: ഓക്കെ, മനസ്സിലായി, സന്തോഷം. അതായത് നമ്മള് ശരിക്കും പറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ കൂടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, വളരെ സന്തോഷം. അടുത്ത ഒരു കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
6: നമസ്കാരം.
1: ഷേളി ചേച്ചി, നമസ്കാരം. ചേച്ചി,
6: നമസ്കാരം.
1: ആ, ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ?
6: ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നെന്ന് പറഞ്ഞാല് നമുക്ക് വയ്യാതിരിക്കുമ്പോ, കാരണം ഒന്നാമത് നമ്മൾ ഇതിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പ്രായമായി വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ട്. ഫോൺ വിളിക്കും. അപ്പൊ നമുക്ക് ഈ വയ്യാത്തത് കൊണ്ട് നമ്മള് കുറച്ച് വാക്കുകളില് അതിനെ ഒതുക്കി ഫോൺ വെക്കാൻ നോക്കുമ്പോഴേ അങ്ങേ തലക്കിലൊന്നും വെക്കത്തില്ല കേട്ടോ. നമുക്കത് കാരണം സത്യത്തിന് ചുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം നമ്മളുടെ അവസ്ഥ അവർക്ക് അറിയത്തില്ല. ഫോണിൽ കൂടെ നമ്മളുടെ അവസ്ഥ അവർ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ ഏകദേശം ഒരു 3:30-4 മണിക്ക് നിൽക്കുന്ന ഒരാളാണ്. കാരണം എങ്കിൽ മാത്രമേ എന്റെ കൊച്ചുമക്കളെ ആ ഒരു 8:30 സമയത്ത് ആഹാരം കൊടുത്ത് എനിക്ക് സ്കൂളിൽ എത്തിക്കാൻ
1: പറ്റത്തുള്ളൂ.
6: അപ്പൊ നമ്മളിത് ശീലിച്ചു പോയി. അതുകൊണ്ട് എത്ര വയ്യാതെ വന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ഓണാക്കും. പിന്നെ ജോലി ചെയ്ത് ശീലിച്ചത് കൊണ്ട് നമുക്ക് ഈ അധികം കിടക്കുന്ന പരിപാടിയില്ല, പറ്റത്തില്ല. നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, കാരണം സമയം പോയി കിട്ടത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എണീക്കാൻ നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രയും വയ്യാഴികയുടെ ഇടയില് നമുക്ക് ഇങ്ങനെയൊക്കെ ഇത് വരുമ്പോ നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നടത്താൻ പോകുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് ഇങ്ങനെ വിശദീകരിച്ച് അപ്പൊ നമുക്കിത് വെക്കാനും പറ്റത്തില്ല, നമുക്കിത് കേൾക്കാനും പറ്റത്തില്ല. കാരണം അത് അവരാത്തെ ഒരവസ്ഥയല്ല. ഏറ്റവും ഒരു ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യവും അങ്ങ് വന്നു പോകുന്നതാണ് ഈ ഒരു ഫോൺ കോള്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അപ്പോ ചിലപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അവരോട് ചൂടാവും. ആ അപ്പൊ അന്നേരം അപ്പുറത്ത് ചേച്ചി അവരോട് പറഞ്ഞു കൊടുത്തത് അമ്മാമിക്ക് തൈറോയിഡുണ്ട്. അപ്പൊ ചില സമയം അമ്മാമിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അത്രയുടെ സ്നേഹം ഇല്ലാത്തോണ്ടല്ല എന്നിവരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേഷ്യപ്പെടുമ്പോ ഒരാളെ എന്നെ അടുത്ത ആളോട് പറയാം, ആദ്യ ചേട്ടാ ഇന്ന് അമ്മാമിക്ക് തൈറോയിഡ് കൂടുതലാണ്. ഓ അത് അവരങ്ങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് എന്റെ അമ്മയുണ്ട്, അമ്മ ഇപ്പോഴെന്ന് പറഞ്ഞാല് ഇവര് ചെന്ന അടുത്തൊക്കെ ഇരിക്കുമ്പോ അമ്മ അവരെ നുള്ളേം പിച്ചൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മാമ നിങ്ങളെ കാട്ടി ഇപ്പൊ വേറും കുഞ്ഞാണ്, രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ നുള്ളേം പിച്ചൊക്കെ ചെയ്യുക. അപ്പൊ അത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അമ്മ എന്തെങ്കിലും പറയുമ്പോ വന്നിട്ട് പറയാ അച്ഛാമ്മ അങ്ങനെ പറഞ്ഞു കേട്ടാ, അച്ഛാമ്മ ഇപ്പൊ വേറും കുഞ്ഞല്ലേ അമ്മാമി എന്നോട് ചോദിക്കാറ്, നമ്മൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ അതേപോലെ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതേ അമ്മാമി ദേഷ്യപ്പെട്ടെങ്കിൽ അമ്മാമിക്ക് തൈറോടൊക്കെ ഉള്ളത്
1: അല്ല, ഏതെങ്കിലും ചേച്ചിയുടെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നു. പക്ഷെ ചേച്ചിയുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഇതുപോലെ വിഷമങ്ങൾ വരുമ്പോ അമ്മ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്യുമ്പോൾ? എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കുരുത്തക്കെടുകയാണെങ്കിൽ കൈ കെട്ടിക്കുന്ന സാധനം വെച്ചായിരിക്കും ചിലപ്പോൾ അടിക്കാൻ വരുന്നത്, അപ്പോഴത്തേക്ക് നമ്മൾ ഓടിക്കളയും.
6: ആ പക്ഷെ അമ്മയുടെ നമ്മൾ ഇപ്പോഴാണ് അത് ആലോചിക്കുന്നത്, നമുക്കൊരു വയ്യാഴിക വരുമ്പോ നമ്മള് നമ്മളെ ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോ, അല്ലെങ്കിൽ ഒരു തേയില ഉള്ള ഇട ഒരു ചായയിട, പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒരു ഇതിലെനിക്ക് ഭാഗം ഒരു വയ്യാഴിക ഉണ്ടെങ്കിൽ അതിയാണ് തന്നെ തന്നെ ഇതൊക്കെ ഇട്ട് നമുക്ക് കൊടുത്തരും. പക്ഷെ നമ്മളെ അച്ഛനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ചിലപ്പോ അച്ഛൻ വന്നിട്ട് അമ്മയുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും വയ്യാഴിക ഇരുന്നിട്ട് അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് നമ്മളെ ഇപ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യമൊന്നും ഇല്ല, ഒന്നും ഉണ്ടാനേ പറയാനേ പറ്റത്തില്ല, ചെയ്ത് കൊടുത്തേ
1: പറ്റത്തുള്ളൂ.
6: പറ്റത്തില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെ പറ്റത്തില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ മിക്ക കുടുംബങ്ങളിലും അറിഞ്ഞ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്, അപ്പൊ അവർക്ക് വയ്യെങ്കിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ അന്നത് പറ്റത്തില്ല. അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും, അഞ്ച് മക്കളായിരുന്നു നമ്മള്, അമ്മ അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോലെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്ന് വാങ്ങിത്തരാനോ കഴിക്കാനോ പറ്റത്തില്ല. അപ്പൊ അമ്മ എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മളെ നമുക്കൊക്കെ ആഹാരം പാചകം ചെയ്ത് തന്നത്, നമ്മളെ വളർത്തിയത് എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാവുന്നത്.
1: പക്ഷെ
6: എന്റെ കൊച്ചുമക്കള് കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ്, അമ്മാമിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഇന്ന് അമ്മാമിക്ക്
1: തൈറോയിഡ് അവിടെ ഒരു രക്ഷയായി വന്നു. സന്തോഷം. അപ്പോ സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കോളിലേക്ക് തിരിച്ചെത്തും.
7: റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു, വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
9: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: വിശേഷങ്ങൾ പറയൂ.
11: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ 107.8 വനിതാ ലോകം തത്സമയം ഫോളിംഗ് പ്രോഗ്രാം. സമയം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുന്നു. അപ്പോ അങ്ങനെ വനിതകൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, അവരെങ്ങനെയായിരിക്കാം ഒരു സാഹചര്യത്തെ മറികടക്കുന്നത്, ആ സമയത്ത് അവരടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അപ്പുറത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
12: നമസ്കാരം ലക്ഷ്മി മോളെ.
1: നമസ്കാരം.
12: ഉഷാജീവൻ
1: പാട്ടത്തിക്കാരമ്മക്ക്
12: ദേഷ്യം വരുന്നത് പനി വരുമ്പോഴത്തേക്ക് ഉഷമ്മക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ പനി വന്നിങ്ങനെ ഞാൻ കിടക്കുന്ന അവസരത്തില് എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ കിടന്നു ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോ അമ്മ വന്ന് എന്നെ വിളിക്കും, മുള എണ്ണീര് ചായ കുടി, കഞ്ഞി കുടി എന്ന് പറഞ്ഞ് എന്നെ അമ്മ വിളിക്കുമായിരുന്നു. അന്നേരം ഞാൻ എന്റെ അമ്മയോട് ദേഷ്യിക്കുമായിരുന്നു, അപ്പൊ ഞാൻ എവിടെങ്കിലും വയ്യാതെ കിടന്ന അമ്മ കിടക്ക സമ്മതിക്കത്തില്ലല്ലോ, എനിക്ക് വയ്യമ്മ, എനിക്കൊന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെടുത്ത് ദേഷ്യിക്കുമായിരുന്നു. എന്നെ നമ്മള് വയ്യാഴികയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാനേ പറ്റൂ, നമ്മളെ റേഡിയോ ആശ്രയിച്ച് ഇങ്ങനെ കിടക്കും, വിളിക്കാനോ പറയാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം തരാനോ. അവർ നഷ്ടപ്പെട്ടപ്പോഴാണ് ആ നഷ്ടത്തിന്റെ ആ ഒരു നമ്മൾ അറിയുന്നത്. ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ അമ്മയോട് കാണിച്ചിരുന്നു, ഇപ്പൊ നമ്മൾ കിടന്നപ്പം ആരും ഇല്ലാതായല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്.
1: അതൊരു വിഷമമായി, ഇതിപ്പോ പറയുമ്പോ അതൊരു വിഷമമാ. ശരിയാ, നമ്മൾ ആളുള്ളപ്പോ അതിന്റെ ഒരു വില അറിഞ്ഞില്ല എന്നുള്ളതാണ്.
12: കണ്ണിരിക്കുമ്പം കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല.
1: അതിപ്പോ ഇപ്പൊ മിക്കവരും അങ്ങനെ തന്നെയാണ്. അമ്മമാരുടെ അടുത്താണ് നമ്മൾ ദേഷിക്കുക. നമ്മൾ ചിലപ്പോ വയ്യാതെ കിടക്കുമ്പോ അവര് നമ്മളെ നോക്കും, അപ്പൊ നമ്മൾ ദേഷിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് കാലത്ത് കഴിയുമ്പോഴായിരിക്കാം അത്, ആരെങ്കിലും ചോദിക്കാൻ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അയ്യോ ആരും നമ്മളെ തിരക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. ശരിയാണ്.
12: പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഇതുപോലെ കിടക്കുമ്പോ നമ്മളെ റേഡിയോ നിന്ന് കിട്ടുന്ന നമ്മളെ അമ്മമാരായാലും സഹോദരിമാരായാലും
1: അതൊരു വലിയ കാര്യമാണ്. അതങ്ങനെ പോട്ടെ കേട്ടോ, നല്ല കാര്യമാണ്. ഓക്കെ, വിഷമ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
13: ഹലോ, നമസ്കാരം. ശ്രീലക്ഷ്മി.
1: നമസ്കാരം, ഇത് ആരാണ്? മായ ചേച്ചി. പറയൂ മായ ചേച്ചി. ദേഷ്യം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പൊ വയ്യാതിരിക്കുകയാണെന്ന് വിചാരിക്ക. തീരെ വയ്യ, ദേഹമൊക്കെ വേദനയാ, തലവേദന, ദേഹം വേദന, നടുവേദന, അങ്ങനെ എല്ലാ വേദനയുണ്ട്. ആ സമയത്ത് ഞാൻ ചേച്ചിയോട് പറയാം, ചേച്ചി എനിക്ക് ഒരു നാലും കൂട്ടി ഒരു സദ്യ വേണം. എങ്ങനെയായിരിക്കും എന്നോട് ഉത്തരം
12: പറയുന്നത്?
1: അത് പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം.
12: നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ ഇത് ടയേർഡായി കിടക്കുമ്പോൾ നമുക്ക് ഒന്നിനും കഴിയത്തില്ല.
1: അല്ല, ടയേർഡായിട്ട് ഇരിക്കുകയാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയും അതൊക്കെ പറ്റത്തില്ല, എനിക്ക് ഒന്നും ചെയ്തു തന്നേ പറ്റൂ. എങ്ങനെ പറയും,
12: എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ റെഡിയാക്കി തരും. ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഞാൻ ശരിയാക്കി തരും.
1: അതെ, ശരി, ശരിയാക്കി തരാൻ പറ്റാൻ പറയാം. എന്നാലും എനിക്ക് അങ്ങനെ തന്നില്ലല്ലോ, തരായിരുന്നു. ഇത്രയും ചെയ്യാമെങ്കിൽ അത്രയും കൂടെ ചെയ്യാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ.
12: എന്ത് പറയാ, ഇപ്പൊ അത് ചെറിയ കാര്യം കൊണ്ട് മോള് തൃപ്തിപ്പെടുന്നു. പിന്നെ ഞാൻ എനിക്ക് നല്ല ഹാങ്ഓവർ ആവുമ്പോഴത്തേക്ക് ഞാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം.
1: ഇപ്പൊ ആഗ്രഹിച്ച എനിക്ക് ഇപ്പഴല്ലേ കിട്ടണ്ടേ, പിന്നെയാണോ കിട്ടണ്ടേ?
12: വിശക്കുമ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ശരിയാണ്, നമ്മൾ വിശക്കുമ്പോഴും കരയുമ്പോഴും ചിരിക്കുമ്പോ നമ്മുടെ കൂടെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ട്. കരയുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടവര് വന്നാ നമ്മുടെ
1: കണ്ണുനീർ. ഇതിപ്പോ ദേഷ്യച്ചില്ല, അപ്പൊ ദേഷ്യം വരാറില്ല ആ സമയത്ത്.
12: അങ്ങനെ ദേഷ്യം വരുന്നില്ല. ഇപ്പൊ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നമ്മുടെ കൂടെയുള്ള പങ്കാളി നഷ്ടപ്പെട്ടപ്പോ പിന്നെ എല്ലാം ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചു
1: പഠിച്ചു. ഓക്കെ, അത് നല്ല കാര്യം കേട്ടോ. ക്ഷമ നല്ലതാ നമുക്ക്, പക്ഷെ എങ്കിലും നമുക്ക് വയ്യാതിരിക്കുമ്പോ നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമുണ്ട്.
12: വരുന്നുണ്ട്. അത് വയ്യാതിരുന്നപ്പോ എന്റെ മോള് മരിച്ചപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മോളെടുത്താണെങ്കിലും ഞാൻ ഇരിക്കും, പിന്നെ നീ എടുത്തോണ്ട് വാന്ന് പറഞ്ഞ അന്നേരം കേട്ടില്ലെങ്കിലും പിന്നീട് മോൾ എടുത്തോണ്ട് വരും.
1: ഓക്കെ,
12: പിന്നെ മോന് ഉണ്ട് എടുക്കും, എങ്കിലും മോള് അത് ഇച്ചിരി നേരം പിന്നോട്ട് നിന്നാലും അപ്പൊ അത് ഇല്ലാതെ വന്നപ്പോ അത് ഇങ്ങോട്ട് കൈത്താങ്ങ്, ഇത് ഇങ്ങോട്ട് കൈത്താങ്ങ് ഒക്കെ ഇല്ലാതെ വരുമ്പോഴും നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ശരീര സുഖം ഇല്ലായ്മ വരുമ്പോഴും നമുക്ക് ദേഷ്യമല്ല, സങ്കടമല്ല, അത് ആരോടും പറഞ്ഞാൽ പോലും അത് പിന്നെ ദൈവത്തിനോട് മാത്രമേ പങ്കുചേരാം, പിന്നെ നമ്മുടെ ഏറ്റവും ആത്മസുഹൃത്തിനോട് പങ്കുചേരാം.
1: ഓക്കെ ഓക്കെ, ശരി. പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞ വിഷയത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ശരിയാണ്. സാഹചര്യങ്ങളുണ്ട്, എല്ലാം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇത് നേരത്തെ വിഷമം പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാലത്ത് നമുക്ക് വയ്യാതിരുന്നാൽ വിളിച്ചപ്പോൾ നമുക്ക് വിഷമം വരും, പക്ഷേ ആ വ്യക്തി ഇല്ലാതാകുമ്പോൾ ഒന്ന് വിളിക്കാൻ ആളില്ലല്ലോ എന്ന് തോന്നുന്നൊരു സങ്കടവും വരും. ഇത് നമുക്ക് ഡെയിലി ജീവിതത്തിൽ ചില സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മാനസികവുമായും ശാരീരികവുമായും അത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു കോളിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 11:39 ആയിരിക്കുകയാണ്. ഞാനിങ്ങനെ ഈ പറഞ്ഞു വന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലിപ്പോ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് അമ്മമാർക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും രാവിലെ. പ്രത്യേകിച്ചും രാവിലെ അവർ സ്കൂളിലേക്ക് വിടുന്നത് വരെ നല്ല തിരക്കായിരിക്കും. ഈ ഒരു തിരക്കുള്ള സമയത്താണ് നമുക്ക് തീരെ വയ്യ എന്നുള്ള സാഹചര്യം കൂടി ഉണ്ട്, എങ്കിലും ഇവരെ സ്കൂളിൽ വിട്ടേ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്തായിരിക്കും കുട്ടികൾ പല ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഇത് മിക്കവാറുള്ള വീടുകളിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് അമ്മ അതെടുത്ത് തരുമോ, അമ്മ അമ്മ ഇതെടുത്ത് തരുമോ, അല്ലെങ്കിൽ മുടിക്കെട്ടി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. എങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും, നമുക്ക് ദേഷ്യം വരും, ഇതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചോദിക്കുന്ന എപ്പോഴായിരിക്കും, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടുതൽ നിൽക്കുമ്പോഴായിരിക്കാം നമുക്ക് കൂടുതൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം വിഷമം ഇങ്ങനെയൊക്കെ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇതിൽ നിന്നും കുറേ നമ്മുടെ വനിതകൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു അല്ലേ. ശരിക്കും പറഞ്ഞ അപ്പോ വിഷമം വരുമ്പോൾ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ദേഷ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും അത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ മനസ്സിൽ തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ണാടി നോക്കി ദേഷ്യം തീർക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഷേളി ചേച്ചി പറഞ്ഞതാണ്, ചിലപ്പോൾ നമുക്ക് ഒരു ഫോൺ കോൾ വരുമ്പോഴായിരിക്കും നമുക്ക് തീരെ സംസാരിക്കാൻ വയ്യ, പക്ഷെ അവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് വയ്യ പിന്നെ വിളിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ എങ്കിലും അഥവാ പറഞ്ഞു പോയാൽ അവർ ശരിക്കും എന്താ നമ്മൾ, ഞാൻ വല്ലപ്പോഴും കൂടി വിളിച്ചിട്ട് എന്താ നിങ്ങളിങ്ങനെ പറഞ്ഞ് എന്ന് തോന്നും. അപ്പം നമുക്ക് വീണ്ടും ദേഷ്യം വരും, ദൈവമേ ഇവരോടത്ത് നമ്മൾ വയ്യാന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് തോന്നി നമുക്ക് ദേഷ്യം വരും. കാരണം അവർ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യം പറഞ്ഞ് വീണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, ആ കോള് കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല, നമ്മൾ ദേഷ്യം വന്നിരുന്നപ്പോൾ കോളം കട്ട് ചെയ്യും അല്ലേ. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പിന്നീട് ഈ ഒരു അസ്വസ്ഥതയൊക്കെ മാറുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, ചോ അവരടുത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, അവർക്കത് വിഷമായി കാണുമോ, ആ വിളിച്ച് നോക്കാം എന്ന് നമ്മൾ പിന്നെ ചിന്തിച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉറപ്പായിട്ട് നടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
14: ഹലോ. ഓക്കെ, ആ കോൾ കട്ടായി പോയിരിക്കുകയാണ്.
1: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാലോകം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വനിതാ ലോകത്തിൻ്റെ സമയം ഇങ്ങനെ കഴിയുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഒരു കോൾ എടുക്കാനുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ പരിപാടിയുടെ സമയം ഇങ്ങനെ അവസാനം സംസാരിച്ച് പോയപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല. അരമണിക്കൂർ പെട്ടെന്ന് പോവുകയും ചെയ്യല്ലേ, പക്ഷേ അരമണിക്കൂറിൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളാണിത് മാത്രമാണിത്. ഓക്കെ, നമ്മുടെ ഒരു ലാസ്റ്റ് കോളിലേക്ക് പോയി, ഞാൻ പെട്ടെന്ന് കോളിലേക്ക് പോവാണ് കേട്ടോ, അധികം സമയമില്ലാത്തതുകൊണ്ട്. ഹലോ
15: ഹലോ
1: ഹലോ, നമസ്കാരം.
15: നമസ്കാരം സുഷമ്മ.
1: സുഷമ്മ ചേച്ചി പരവൂരിൽ നിന്നും പറയൂ ചേച്ചി. അതിപ്പോ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള സമയം മാത്രമല്ല, അല്ലെങ്കിലും ദേഷ്യമാണ് എന്നാണ്.
15: ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ദേഷ്യമാണ്, അല്ലെങ്കിലും ദേഷ്യമാണ് പരോകാർക്ക്.
1: അപ്പൊ ആ സമയത്ത് ഇരട്ടി ദേഷ്യം
15: പറയൂ. പനി വന്നാലേ, പനി വന്നാ അടുത്ത ആരും ഇഷ്ടമല്ല,
1: അടുത്ത ആരും വരരുത്. അല്ലെങ്കിലും പനി വന്നാ അടുത്ത ആരും വരരുത്, അവർക്കും കൂടെ പനി വരത്തില്ലേ. ഓക്കെ ശരി, പിന്നെ എങ്ങനെയൊക്കെ ദേഷ്യം, എന്തോ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഒരാൾ വന്ന് ശല്യം ചെയ്യുവാണെങ്കിൽ?
15: ശല്യം ചെയ്യുവാണെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ കഥ വളച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. പനി വന്നാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണം,
1: അപ്പോഴും
15: വീട്ടിലുള്ളവർ ആ സമയത്ത് നമ്മളെ അടുത്ത് വരത്തുള്ളൂ, അല്ലാതെ വരുന്ന വെറുതെ വരുന്നാ വരത്തില്ല. നമ്മൾ അയ്യാതെ ഒരിച്ചിട്ട് കിടക്കട്ടത്, അപ്പോഴും അങ്ങനെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് നിന്ന് മാറത്തില്ല.
1: അപ്പൊ ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പനി വന്നാൽ മതി, നമ്മളെ തിരക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുമെന്നല്ലേ.
15: പനി തന്നറിയാള് വരും,
1: ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത് എന്നാണ് അല്ലേ. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഓക്കെ സുഷമ
15: ഒച്ചുമക്കൊക്കെ അപ്പോഴും അമ്മമ്മ കളിപ്പിക്കണം, മക്കൾക്ക് അപ്പോഴും എന്തെങ്കിലും ആവശ്യം വരും, ഭർത്താവിന് അനേകം ആവശ്യം. പനി വന്നാൽ പിന്നെ പനി അമ്മത്തിന് മാറത്തില്ല, പനി അങ്ങനെയാണോ കുറഞ്ഞ ചോദിക്കില്ല.
1: ആ പനിയായിട്ട് കിടക്കുമ്പോഴും വിചാരിക്കും ഞാൻ പോവാ, എനിക്ക് വയ്യ എന്ന് വിചാരിക്കും അല്ലേ, എണീക്കാൻ വയ്യ. ഓക്കെ സുഷമ ചേച്ചി സന്തോഷം. നമുക്ക് കോൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ടാണ്, ഞാൻ പെട്ടെന്ന് ഒറ്റ കോൾ കൂടി എടുക്കുകയാണ്. ഹലോ ഹലോ
16: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
16: ഞാൻ മിനി മുകേഷ് ആണ്, കുറ്റിച്ചിറ.
1: മിനി മുകേഷ് കുറ്റിച്ചിറ. ഓക്കെ, ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടായിരുന്നോ? പറഞ്ഞോ. ലാസ്റ്റ് കോളാ മിനിച്ചോ. അപ്പൊ ശാരീരികമായിട്ട് അതിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യം വരുമോ, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്
16: എന്നുള്ളത്? അതേ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴാണ് നല്ല ദേഷ്യം വരുന്നത്. ചില സമയത്ത് അവർക്ക് എടുക്കാം, ഇപ്പൊ ബുക്കായാലും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും, എന്നാലും എടുക്കത്തില്ല. നമ്മൾ തന്നെ എടുത്ത് വെച്ചു കൊടുക്കണം. ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും അടുത്ത ആള് പറയുന്നത്, അമ്മ അവർക്ക് ചെയ്തു കൊടുത്തില്ലേ, എനിക്ക് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ദേഷ്യമാ. പോകുന്നത് വേറെ കിടന്ന് ബഹളമായിരിക്കും.
1: ചപ്പാത്തിക്ക് ചപ്പാത്തി പരത്താൻ ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുള എടുത്തെറി. അങ്ങനല്ലേ?
16: അത് അത് ഇപ്പൊ രാവിലെ ആയാലും ഒരാൾക്ക് പുട്ട് വേണം, ഒരാൾക്ക് ദോശ വേണം.
1: മനസ്സിലായി. ഓക്കെ, എന്തായാലും നമ്മുടെ സ്ത്രീകൾ ഈ പറയും പോലെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കൂടി പോകുവാണെങ്കിലും ജീവിതവും ദാമ്പത്യവും കുടുംബവും ഒക്കെ വളരെ സന്തോഷമായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒരു തരത്തിലൊരു സൈഡിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകല്ലേ, അതല്ലേ നമ്മുടെ സ്ത്രീകൾ. ഓക്കെ, അങ്ങനെ പോട്ടെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങളും ഉണ്ട്, അവരും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത് നമ്മുടെ വനിതാലോകം ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ഇതാ ഇവിടെ വൈറ്റപ്പയാണ്. ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.
17: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് നടത്തുന്ന ദേശികനാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോൺ 12 ആശ്രാമത്ത് നടക്കും. മാരത്തോൺ കടന്നുപോകുന്ന വഴിയിൽ 12-ാം തീയതി രാവിലെ 4:30 മുതൽ 8 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ വൈകിട്ട് ആശ്രാമത്ത് 4 ആരംഭിക്കുന്ന കുട്ടികളുടെ ഓട്ടത്തിന്റെ സുരക്ഷയ്ക്കായി ആശ്രാമം, പൈതൃക വീതി, മുസ്ലിയാർ പാർക്ക്, ജില്ലാ ആയുർവേദ ആശുപത്രി മുതൽ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലാബറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ അഭിമുഖം 17-ാം തീയതി PSC ജില്ലാ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത പ്രവേശന ടിക്കറ്റ്, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ സഹിതം ഹാജരാകണം. പ്രവേശന ടിക്കറ്റ് ലഭിക്കാത്തവർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. സ്റ്റേറ്റ് റിസോർസ് സെന്ററിന്റെ കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത +2, കാലാവധി 1 വർഷം, അവസാന തീയതി ഈ മാസം 15 വരെ. കടക്കാമൺ, അംബേദ്കർ, തലവൂർ, ISDP, ശാസ്താംകോട്ട അംബേദ്കർ ഗ്രാമം എന്നീ ഉന്നതികളിൽ പ്രവർത്തിക്കുന്ന SCP ഹോമിയോ ഹെൽത്ത് സെന്ററുകളിലെ അറ്റൻഡർ തസ്തികയിൽ കരാർ നിയമനം നടത്തും. യോഗ്യത SSLC. ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 45 വയസ്സ്, കവിയരുത്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, അതത് ഉന്നതികളിലെ നിവാസികളാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സഹിതം 15 തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക താൽക്കാലിക ഒഴിവിട്ട് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിനായി 16-ാം തീയതി രാവിലെ 10 സ്കൂളിൽ എത്തിച്ചേരണമെന്ന് സ്കൂൾ പ്രഥമ അധ്യാപിക അറിയിച്ചു. മൂന്നാറിലെ രൂക്ഷമായ

ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മാട്ടുപെട്ടി, രാജമല എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ശനി, ഞായർ ദിവസങ്ങളിലും സീസൺ വേളകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങൾ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് 17 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പ്രത്യേക അറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരവിവരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ പ്രചരണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് ഇരവിപുരം ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO ശ്രീ പ്രദീപ് നിർവഹിക്കുന്നു.
1: ഡിബിഎം പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
5: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും തത്സമയ കാതോട് കാതോരത്തിൽ ഈ ഒരു നല്ല തണുപ്പുള്ള മഴയുള്ള ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സന്തോഷി രവിപുരം. വിളിക്കേണ്ട നമ്പർ 0474239311. ഇപ്പം കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. എല്ലാവർക്കും അറിയാം, ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, ഇന്ന് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ പനി ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പനിയൊക്കെ വരുമ്പോൾ സ്വയം ചികിത്സ ചെയ്യാതെ എല്ലാവരും ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സ നേടുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ.
6: ഹായ്, ഹലോ, നമസ്കാരം.
5: നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട്? കടലാക്രമണം ഒക്കെ ഉണ്ടല്ലേ അവിടെ, തീരമൊക്കെ കുറെ പോയിട്ടുണ്ട്. അതെ അതെ, എനിക്കറിയാം. എനിക്കറിയാം, ഞാൻ ഇപ്പൊ ഇന്നത്തെ അതുവഴി വന്നപ്പോഴുള്ള അവസ്ഥ പറഞ്ഞതേ ഉള്ളു പെട്ടെന്ന്. അതെ അതെ അതെ,
6: എല്ലാ ദിവസവും ഇവരെല്ലാം പോകും. ഞാൻ വല്ലപ്പോഴും
5: ഒക്കെ പിന്നെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ, കൊറേ നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്. ഇടയ്ക്ക് കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട്.
6: കിട്ടത്തില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല, വിളിച്ചാൽ ഉടനെ കിട്ടും.
5: കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ.
6: മാസക്കണക്കിനും വർഷക്കണക്കിനും കിട്ടാത്ത ആൾക്കാരുണ്ട്.
5: അതെ,
6: മുന്നോട്ട് പോകുന്നത് നല്ലതാ.
5: അതെ,
6: സത്യം കിട്ടട്ടെ എന്നുള്ള ഒരു ഇതിൽ.
5: അതെ അതെ, തീർച്ചയായും.
6: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പുതുശ്ശേരിയിൽ നിന്ന് വിളിക്കുന്ന പൊന്നുകുട്ടി, മിന്നുകുട്ടി, ചിന്നുകുട്ടി, അവർക്ക് ദക്ഷിത് എന്ന് പറയുന്ന ഒരു കൊച്ചുമോൻ വിളിക്കും.
5: മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇല്ലേ?
6: എല്ലാ കുട്ടികൾക്കും,
5: ആ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും, മുതിർന്നവർക്കും, എല്ലാവർക്കും വേണ്ടി. അതെ അതെ, അതൊരു വലിയ കുട്ടി അല്ലേ?
6: വലിയ കുട്ടിയാ.
5: ഓക്കെ ചേട്ടാ, എന്നാ പാട്ടിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2913-1111. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ്? ആണോ? സന്തോഷം അത്
1: കേട്ടപ്പോ,
0: അതെ അതെ അതെ, അത് കേട്ടപ്പോ എനിക്കും അതിയായ സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ട്. എന്തുണ്ട് അവിടെ വിശേഷം?
1: ഇന്ന് ബോണി സാറിന്റെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ.
0: ആണോ? ഓക്കെ, ആ ശരി ശരി.
1: അദ്ദേഹത്തിന് ഞാനും വൈഫിനും ഒരു നല്ല ഒരു പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു. പിന്നെ 3-4 പേരും കൂടെ ഉണ്ട്.
0: ആ ഓക്കെ.
1: അനുനൊല്ലി അമ്മ, സതി ചേച്ചി, ചന്ദ്രിക ചേച്ചി, ഉഷ ചേച്ചി, പിന്നെ ബീച്ചിലെ രാജചേട്ടൻ, ത്യാഗരാജൻ ചേട്ടന്റെ എന്തോ പുല്ലിച്ചറയിലെ പൊന്നു എന്റെ അമ്മ, ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും കൂടി ഞാൻ ഈ പാട്ട് സാറിനും എല്ലാവർക്കും നമ്മുടെ റേഡിയോയിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത്
0: ഓക്കെ. സന്തോഷം. എന്തായാലും നമ്മളെ റേഡിയോയിൽ വിളിച്ച് വിളിച്ച് എല്ലാവരുടെയും മെമ്മറി പവർ കൂടിയിട്ടുണ്ട്. അതായത് 10-12 പേര് ഓർത്തിങ്ങനെ പറയുന്നത്,
1: അതെ,
0: ആണ് ഹൃദയത്തിലുള്ളത് നമ്മുടെ ഇന്ന് പോകാറില്ല അല്ലേ? അതെ അതെ, തീർച്ചയായും അങ്ങനെ ആയിരിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക് പോകാം.

0: തത്സമയ കാതോട് കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 04 74 2931 1 1 1. ഈ മഴ സമയത്തുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഗട്ടറിനകത്ത് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് അത് അറിയാനൊക്കത്തില്ല. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: വി മുഹമ്മദ്, വടക്കേ വാവനൂർ, പാലക്കാട്.
0: പാലക്കാട്. ഓ, നമസ്കാരം സർ. ആ, നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ? പാലക്കാട്. ആ, ഓക്കെ ഓക്കെ. ആ, അതെ. ഓ, ശരി ശരി, ഒത്തിരി നാളായി. പിന്നെ ആ മഴയൊക്കെ ഉണ്ടോ അവിടെ പാലക്കാട്? അതെയോ? ആ ആ, അല്ല, അവിടെ കുറവുണ്ടേ, കുറച്ച് അങ്ങോട്ട് തരാമെന്ന് വിചാരിച്ചു, അതാണോ ചോദിച്ചത്. ആ, പാലക്കാട് എല്ലാം എക്സ്ട്രീമാ. ഒന്നുകിൽ നല്ല മഴയായിരിക്കും, അല്ലെ നല്ല വെയിലായി ചൂടായിരിക്കും. ഇവിടെ ഇപ്പൊ 13-ാം തീയതി വരെ ഇങ്ങനെ മഴ കാണുമെന്നാണ് പത്രത്തിലൊക്കെ പറയുന്നത്. ആ ആ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൂട്ടുകാരടുത്തൊക്കെ നമ്മളെ റേഡിയോ കുറിച്ച് പറയാറുണ്ടോ? റേഡിയോ ബെൻസിയറിന്റെ ആ, അവരടുത്തൊക്കെ പറയണം, വിളിക്കാം. ഇവിടെ കുറച്ചുപേര് അവരെയൊക്കെ കോള് കാത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ അതെയോ? ആ, ഓക്കെ ഓക്കെ. ആ ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. പിന്നെ പിന്നീട് എന്താ പാട്ട് ചോദിച്ചായിരുന്നോ?
1: ആ പാട്ട് ചോദിച്ചു. നമുക്ക് അജയനും വിജയനുസരിച്ച് വസ്ത്രമേഖല കാലവസ്ത്രമേഖല
0: കാലവർഷമേഖമേ എന്നുള്ള അജയനും വിജയൻ, ജയൻ ജയനും നസീറും ആണെന്ന് തോന്നുന്നില്ലേ സിനിമയില്?
1: നസീറും നസീറും
0: ഡ്യുവറ്റ്, ഇരട്ട വേഷം അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: തത്സമയ കാതൊടുക്കാതെ തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474239311. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സന്തോഷി രവിപുരമാണ്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം മോനെ.
4: ആരാണ്? ആണോ ശ്യാമളയമ്മ? സുഖമായിട്ടിരിക്കുന്നോ? കൊറേ നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അല്ലേ? ആണോ, ഇപ്പൊ മാറിയ അസുഖമൊക്കെ? മാറിയോ?
5: മാറി മാറി.
4: ആ, മരുന്നാ കഴിച്ച്? ഇപ്പം മിടുക്കിയായിട്ടിരിക്കുകയാണ് അല്ലേ? ഈ മഴയത്ത് ഒരു ചെറിയ ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചാൽ ഒരു പ്രത്യേക സന്തോഷമാണ്. അതിൻ്റെ കൂടെ ചെറിയൊരച്ചാർ, കടുമാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമാവും. ആണോ?
5: എന്നിട്ടോ?
4: ആണോ? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലേ? ആന്നില്ലേ? ആ, ആണല്ലേ. ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലേ?
5: മാറി
4: മാറി. ഓക്കെ ഓക്കെ. എത്ര ദിവസമായി?
5: മൂന്നാഴ്ചയായി.
4: ഓക്കെ ഓക്കെ. ആ, അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ല, പേടിക്കണ്ട. ആണല്ലേ. ഓക്കെ ഓക്കെ. ഈ സമയങ്ങളൊക്കെ ഇങ്ങനെ വല്ലാത്ത ഇതാണ്. കഴിഞ്ഞ ചൂട് സമയത്ത് നമ്മളാണലിയും പല സാധനങ്ങളൊക്കെ ഇതുപോലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിക്കണം.
5: രണ്ടു ദിവസം മുമ്പ് വീട്ടില് ഈ പിന്നെ ഇന്ധനണ്ടല്ലേ, ശംഖു വരേൻ എന്ന്
4: പറയുന്നത്,
5: അത് പറഞ്ഞ വന്നായിരുന്നു.
4: ആണോ? വലുതാ ചെറുതോ?
5: ചെറുത്. അതിങ്ങനെ കതവ് തുറന്ന് ഇപ്പം വെളിയിലോട്ടങ്ങ് ചാടുമായിരുന്നു.
4: അപ്പൊ
5: പെരയുടെ മേളിൽ അവിടെ ഇരുന്നതാ.
4: ഓ, ഈ തണുപ്പ് സമയൊക്കെ ഒത്തിരി ചെറിയതായിട്ടേ ഇപ്പൊ ഈ പോച്ചയൊക്കെ വളർന്ന് വരുന്ന സമയത്തേ അതൊക്കെ ഒത്തിരി കൂടുതലുള്ള. എന്നാലും എവിടെ ആയാലും എല്ലാരും ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ളതേ ഉള്ളു. പുറത്തോട്ട് പോകുന്ന സ്ഥലങ്ങളിലും എല്ലാം ഇത് തന്നെ. ഈ റോഡ് സൈഡിലെല്ലാം അങ്ങ് കാട് കയറിയിട്ടുണ്ട്. അതെ. ഓക്കെ അമ്മേ. അപ്പൊ പാട്ട് ചോദിച്ചായിരുന്നോ?
5: ചോദിച്ചായിരുന്നു.
4: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.

0: തത്സമയം കാതൊടുക്കുക. അതിരുന്നുണ്ടായിരുന്നു വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ സാറേ, ഞാൻ ഒരു പാട്ട് ചോദിച്ചു.
0: ആ നമസ്കാരം, ആരാണ്?
1: നമസ്കാരം സാറേ.
0: പേര് പറഞ്ഞില്ല.
1: ഞാൻ ബേബിയമ്മ.
0: ബേബിയമ്മ എവിടുന്നാ വിളിക്കുന്നത്?
1: സാറിന്റെ അടുത്ത് തന്നെ.
0: ഓക്കെ ഓക്കെ.
1: എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചു.
0: ആണോ, കൊച്ചുമക്കൾക്ക് വേണ്ടി അമ്മമ്മയുടെ വക ഒരു സംഭാവന. ഓക്കെ, കൊച്ചുമക്കളൊക്കെ
1: പേര് ആരതി, ആർച്ച, അക്ഷയ്.
0: അക്ഷയ്, ആരതി, ആർച്ച, അക്ഷയ്, എല്ലാം ആ വെച്ച് തുടങ്ങുവാണ് അല്ലേ? എല്ലാരും അടുത്തൊക്കെ ഉണ്ടോ? വീട്ടിലുണ്ടോ
1: എല്ലാവരും?
0: ഓക്കെ,
1: സ്കൂളിൽ പോയി.
0: അപ്പൊ അവരടുത്ത് പറഞ്ഞേക്കണം അവരെയൊക്കെ തിരക്കിയതായിട്ട്. ഓക്കെ ബേബി, സുഖമായിട്ടിരിക്കുന്നു. പാട്ടിലേക്ക് പോകാം. ഓക്കെ.

0: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ.പി. അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ചെറിയ രീതിയിലുള്ളത് ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിത്തും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP മാരുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
0: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണമനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
1: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ സജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാലു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
1: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക

0: लेकिन आज यहाँ कोई लास्ट ओवर फिनिश का प्रेशर नहीं है, आज यहाँ केवल खेल की खुशी है, हमारी मित्रता की गर्मजोशी है और फ्यूचर चैंपियंस की एनर्जी है।
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ് കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
1: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി SJ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്.

0: ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
2: 0474-2931-1111.
1: വിളിക്കേണ്ട സമയം
2: ശനിയാഴ്ച 10:30 മുതൽ
1: 11:30 വരെ. വിഷയം
2: ജീവിതകാലമാകെയുള്ള വിഷാദം.
1: അതിഥിയായി എത്തുന്നു
2: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
3: തത്സമയ കാതോട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം.
4: നമസ്കാരം.
3: ആരാണ്?
4: എന്റെ പേര് ഉഷ, കരിക്കോടി ചാത്തനംകുളത്ത് നിന്ന് വിളിക്കുന്നു.
3: ഉഷ, ഓക്കെ. മഴയൊക്കെ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല, എല്ലായിടത്തും മഴയുണ്ട്. വീട്ടിൽ നിന്നാണോ സംസാരിക്കുന്ന? ആണല്ലേ, ഓക്കെ ഓക്കെ. ആ, ഒരു ബഹളമൊക്കെ കേക്കുന്നു വീട്ടിന്റേതായിട്ടുള്ള. ആണോ? ഓക്കെ, അതിന്റെ ആഘോഷമാണോ? എത്ര വയസ്സുണ്ട്?
4: അവളിപ്പോ പ്ലസ് ടു പഠിക്കുന്നു.
3: ആണല്ലേ, ഓക്കെ. അനിയത്തിയുടെ മോള് അടുത്തുണ്ടോ? കൊടുക്ക.
4: ഹലോ
3: മോളെ, ജന്മദിനാശംസകൾ. ഓ, തകർക്കുവാണ് ഇന്നലെ ഈ മഴയത്ത്. മഴ വെളിയിൽ പെയ്യുന്ന അകത്ത് ബർത്ത്ഡേ ആഘോഷം തകർക്കാൻ പോകുന്നു. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും മെസ്സേജുകളൊക്കെ അയച്ച് ആകെ ഉദാഹരണത്തിന് നിക്കുവോ അല്ലേ, കേക്ക് കട്ടിങ്. ആ, ഓക്കെ, ശരി. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്ന?
4: ബർത്ത്ഡേ ആയിട്ട്
3: ആ ചിരിക്കുന്ന ചന്ദന കട്ടി. ഓക്കെ ശരി എന്നാ പാട്ടിലേക്ക് പോവാം. താങ്ക് യു.

0: തത്സമയ കാതോട് കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2913-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം. സന്തോഷ് മണികന്ദൻ പോലത്തോട്.
0: നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നമസ്കാരം.
0: ആ,
1: ഇന്ന് നാളെ നമുക്കൊരു ഒരു സുഹൃത്തിന്റെ വിവാഹ പാർട്ടിയുമുണ്ട്.
0: ആണോ? ഓക്കെ.
1: പുള്ളിയുടെ പേര് ദേവദാസൻ, കരിക്കോടുള്ള ചീല. അതുകൊണ്ട് 33-ാമത് വിവാഹ പാർട്ടിയുമാണ്. ചെറിയ പറയാനുള്ള ഈ ദേവദാസൻ ഭാര്യയ്ക്ക് ഭാര്യ കൊടുക്കുന്ന ഒരു പാട്ടാണ്.
0: ഓക്കെ. അപ്പം
1: അത് 1970 നെലച്ചാപ്പ ചെല്ലങ്ങളുടെ സിനിമയ്ക്കത്ത് സത്യൻ മധു ജയവർഗിയാണ് അഭിനയിച്ചേക്കുന്നത്. വയനാടിന്റെ രചനയ്ക്ക് ദേവരാജ സംഗീത യേശോസ് പാടിയതാണ്. എന്റെ പ്രിയതയുടെയും അഴകിന്റെ പൂവനം അസുരവയുവനം എനിക്കരുടെയോ എല്ലാം എനിക്കരുടെയോ
0: അപ്പോ നാളെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദേവദാസൻ ചേട്ടനും ഷീന ടീച്ചറിനും ഞങ്ങൾ എല്ലാവരുടെയും വക ആയിട്ടുള്ള വിവാഹ വാർഷിക ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുവാണ്. ഓക്കെ ചേട്ടാ, പാട്ടിലേക്ക് പോവാം.

0: കാതോട് ഗൗതരൻ തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഞാൻ പ്രാകുൽ. നമസ്കാരം സാർ. നമസ്കാരം.
0: നമസ്കാരം. ആരാണ്?
1: ഞാൻ പ്രാകുളിൽ നിന്ന് പീറ്റർ ആണ്.
0: ആ ഓക്കെ ഓക്കെ. നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ട്. ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടിയാണ്.
0: ആണോ?
1: 81 വയസ്സുണ്ട്.
0: 81 വയസ്സുണ്ടോ? ശബ്ദം
1: 81 വയസ്സുണ്ട്. ഞാൻ പ്രവാസിയാണ്. 36 വർഷത്തിന് മുമ്പ് നാട്ടിൽ വന്നതാണ്.
0: അതെയോ?
1: ഭാര്യ മരിച്ചു പോയി. ഭാര്യ മരിച്ചു പോയിട്ട് പലയും വർഷങ്ങളായി. ടീച്ചറായിരുന്നു. ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടിയാണ്. രണ്ട് മക്കളുണ്ട്. രണ്ടുപേരും പ്രത്യേകം, ഒരാൾ സൗദി അറേബ്യയിലും ഒരാൾ തിരുവനന്തപുരത്തുമാണ്.
0: ആണല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ ശബ്ദമേ നല്ല ചെറുപ്പക്കാരുടെയും കാട്ടി നല്ല ശബ്ദം. അതെ, അത് മാത്രമല്ല, എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോ മനസ്സിലാവും. സാധാരണ സാർ, അത് എല്ലാരും സാറിന് ഇങ്ങനെ ഉള്ളപ്പോഴേ വളരെ ഡൗൺ ആയിട്ട് ഡെസ്പായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇത് അങ്ങനല്ല. അപ്പൊ സംസാരിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷ് രവിപുരം. എന്തായാലും വലിയ സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചത്. അറിയാം പ്രാക്കുളം.
1: ഒരുപാട്
0: ശരി ശരി. ഓക്കെ.
1: താങ്ക് യു.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474239311. കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം.
5: നമസ്കാരം സന്തോഷ്. എന്റെ പേര് ഗൂഗിൾ മാടന്നടാ.
4: ഓക്കെ, അന്നൊരു പാട്ടൊക്കെ പാടി തന്നിട്ട് ഓടിയതാ ഇവിടുന്ന്.
5: അതെ അതെ, അന്ന് പോയ ആളാണ്. കണ്ടിട്ടില്ല.
4: എന്താണ്ട് സുഖമായിട്ടിരിക്കുന്നത്? എക്സാമുകളൊക്കെ
5: അഡ്വാൻസ്
4: ആയിട്ട് ആശംസകൾ പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? അന്ന് മുങ്ങി, ഇന്ന് പൊങ്ങി.
5: പാടണോ?
4: ഒരെണ്ണം പാട്.
5: ഞാന് ഏത് പാട്ട്? ഒരു പാട്ട് പറ, സന്തോഷമായിട്ട് ഒരു പാട്ട്
4: പറയാം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലോ.
5: അത് പാടാം, അത് പാടാം. ഓക്കെ.

ഒരു മാത്രവേറു തേ നിനച്ചു പോയി, ഒരു മാത്രവേറു തേ നിനച്ചു പോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം

0: మాత్ర వెరుదే నినచ్చుపోయి అరియే నీ ఉండాయిరున్నెంగిల్ ఎన్ను ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി ഒരു മാത്ര വെറുതേ നിനച്ചുപോയി
1: ഓഗലേ മനോഹരമായിട്ട് പാടി ഗോകുൽ. നല്ലൊരു പാട്ടുകാരനാണെന്ന് പലപ്പോഴും റേഡിയോയിൽ പാടാറുള്ളപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഏതായാലും വലിയ സന്തോഷം വിളിച്ചതിലും സംസാരിക്കാൻ സാധിച്ചതിലും. അച്ഛനെയും അമ്മയൊക്കെ അന്വേഷണം പറയണേ.
2: ഓക്കെ
1: ഓക്കെ, താങ്ക് യു ഗോകുലൻ.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം.
0: ആരാണ്?
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: കേൾക്കാം.
0: പേര് പറഞ്ഞില്ല. പേര്?
1: എന്റെ പേര് വിനോദ്.
0: വിനോദ്,
1: പഞ്ചായത്തിലെ മൂന്നാം വാർഡ് നടുവിലച്ചേരി വാർഡിൽ നിന്ന്. സ്വപ്നത്തിൽ വിനോദ് എന്നറിയപ്പെടും. അല്ലാതെ അറിയപ്പെടുന്നത് പൂരം ഫുട്ബോൾ ക്ലബിന്റെ വിനോദ് എന്ന് പറയപ്പെടും.
0: പിന്നെ അല്ലാതെ അറിയപ്പെടുന്നത് റേഡിയോ ബെൻസികളിലെ സ്ഥിരമായിട്ട് വിളിക്കുന്നതും ഫംഗ്ഷനുകളിലെല്ലാം പങ്കെടുക്കുകയും
1: എല്ലാവർക്കും
0: പിന്നെ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ നൽകുന്ന വിനോദ്. സുഖമായിട്ടിരിക്കുന്നോ വിനോദ്? അതിന്റെ തിരക്കിലായിരിക്കും അല്ലേ? നടന്നു പോകുന്നു. അങ്ങനെ പോകട്ടെ.
1: ഓക്കെ,
0: ശരി ശരി, പാടിക്കോളെ.
1: മാതൃമൊഴിയാതെ

0: ആ ഗാനമാണ്.
1: ഓക്കെ ഓക്കെ,
0: അത് കൂടുതൽ സമയം വീട്ടിലാണ്.
1: അതെ അതെ, ഓക്കെ, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ശ്വാസം അവിടേക്കാണ് നമ്മള് ഓക്സിജനുമായിട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ.
0: അതില്ല, നമ്മള് വിക്കാരം കൈകാര്യം ചെയ്യുന്ന പാട്ടാണ്.
1: ഓക്കെ ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോകാം.
0: ഓക്കെ സാറേ, ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: കോള് കിട്ടിക്കഴിഞ്ഞപ്പോ ആൾ അവിടെ ഇല്ലേ? ഫോൺ വെച്ചിട്ട് ഓടിയോ? ആ അല്ല, കണക്ഷൻ കിട്ടിയതിന് ശേഷം ആളിന്റെ അനക്കം ഇല്ല, അവിടെ തട്ടുമുട്ടുമൊക്കെ കേൾക്കാം, അതാ ചോദിച്ചത്. അതുകൊണ്ട് പതുക്കെയൊക്കെ വിളിച്ചാ മതിയെന്ന് വിചാരിച്ചാ ചിലപ്പോ കട്ടായി പോവും. ഓക്കെ, ആ പേര് പറഞ്ഞില്ലല്ലോ. ആ എന്ത്, രാവിലെ ഒരു എനർജി ഇല്ല, ആഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു ക്ഷീണം പോലെ. ഒരു ബലമില്ല കേട്ടോ മൊത്തത്തില്. അതാണ് എന്തോ ഒരു സാധാരണ ഉള്ള കട്ടി വ്യത്യാസമായിട്ട് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്.
1: പാട്ട് ചോദിച്ചത് നമ്മളെ പുളിയത്ത് നമുക്ക് കുമാരിയെ ചെയ്യാൻ വേണ്ടി.
0: ആ
1: എന്റെ ആങ്ങളുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. മോളെ പേര്
0: ആ അച്ഛൻ്റെ എത്രാമത്തെ ജന്മദിനമാണ്?
1: 22.
0: ഓക്കെ, അപ്പൊ അച്ഛനും ഞങ്ങൾ എല്ലാവരുടെയും മകയായിട്ടുള്ള ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ഈ പാട്ടും അല്ലേ,
1: അയ്യോ
0: കുമാരിയെ വിട്ടുപോയി. കുമാരി പ്രശ്നം ഉണ്ടാക്കരുത്. ഉഷ അത് പറഞ്ഞെങ്കിലും ഞാൻ ഇടാൻ പറയാൻ വിട്ടുപോയതാണ്, ബഹളം ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ?
3: എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
3: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
2: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
3: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
6: സമയം കാതൊടുക്കാതൊരു തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സന്തോഷ് ഇരവിപുരമാണ്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ആരാണ്? അല്ലത് ബാക്കി നമുക്കറിയാമെങ്കിലേ ബാക്കിയുള്ളവർക്ക് അറിയണ്ടേ? എന്താണ് രഞ്ചേട്ടാ, സുഖമായിരിക്കുന്നോ? വിശേഷം ഇങ്ങനെ തകർത്ത് പല സ്ഥലങ്ങളിൽ മഴയൊക്കെ പെയ്ത് അതൊക്കെ അറിഞ്ഞും കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ പോകുന്നു. അത്രേ ഉള്ളു. വീട്ടിൽ തന്നെ ആണോ? വീട്ടിലാണോ? വീട്ടിലാണോ?
7: വീട്ടിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാ മഴ.
6: ആ അതെ അതെ, സൂക്ഷിക്കണം.
7: ആ തിരിക്കാം.
6: അതെ,
7: നിങ്ങൾ ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തെ കൂടെ ചാട്ടി പോകും.
6: ആ അതെ അതെ,
7: അതേ നടക്കത്തുള്ളൂ.
6: മഴക്കാലത്ത് പിന്നുള്ള ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഈ എലിപ്പനിയൊക്കെ കൂടുതൽ
7: പനിയും
6: ഈ വെള്ളക്കെട്ടിനകത്തൂടെ നടക്കുമ്പോഴേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് പകരുന്ന പല അസുഖങ്ങളുണ്ട്, വളരെ ഭീകരമായിട്ടുള്ള. അതാ,
7: അതിപ്പോ നമുക്ക് വെറുതെ കൂടെ പോകാതിരിക്കാറുണ്ട്.
6: ആ അതെ അതെ, എല്ലാം പരമാവധി സൂക്ഷിച്ചു പോകും.
7: ഈ റോഡിൽ തന്നെ വെള്ളം
6: കെട്ടിക്കിടക്കുകയാണ്. ആ എല്ലാരും അതിലെല്ലാം കെട്ടി വീട്ടിലോട്ടുള്ള സറയൊക്കെ ഉയർത്തിയപ്പോഴേ ഇതെല്ലാം വെള്ളം എല്ലാം റോഡിലാണ്. അപ്പൊ ടാർ ചെയ്തതും ഒക്കെ എല്ലാം ഗട്ടറായി മാറുകയും ചെയ്യും ഈ വെള്ളം കെട്ടി നിന്ന്. ഓക്കെ ചേട്ടാ, പാട്ട് ചോദിച്ചായിരുന്നോ? അതെ അതെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ,
7: ഓക്കെ,
6: പാട്ടിലേക്ക് പോവാം. താങ്ക് യു.

0: കാതോടുകാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരുവിപുരം. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: കൊല്ലത്തുനിന്ന് ആരിഫ.
0: ആരിഫ, ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: അല്ല, ആ സുഖമായിരിക്കുന്നു.
0: ആ ആ, പിന്നെ
1: സാറിനെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത്.
0: ആണോ? ഇത്രയും കാലം ഒളിച്ചു നടക്കുവായിരുന്നില്ലേ?
1: അല്ല, ഞാൻ വിളിക്കാൻ തുടങ്ങിയത് 2 മാസേ ആയുള്ളൂ, അതുകൊണ്ട്.
0: ആണോ? ഓക്കെ ഓക്കെ. എവിടാ കൊല്ലത്ത്? എവിടാണ് കൊല്ലത്ത്? കൊല്ലത്ത് എവിടുന്നാ വിളിക്കുന്ന? കൊല്ലത്ത്?
1: കൊല്ലത്ത് നമ്മളെ കണ്ടോൺമെന്റ്.
0: എവിടാണ് കണ്ടോൺമെന്റ്?
1: കണ്ടോൺമെന്റ്.
0: ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ എന്തായാലും സന്തോഷം. ആ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ആരാ ആരാ അവിടെ പുറകെ നിന്ന ആളെ പേരൊന്ന് പറഞ്ഞേ. റസീനയാണോ? ആ, പാട്ട് പാടാൻ പറഞ്ഞത്. ഓക്കെ, പാടിക്കോളൂ.
1: പാട്ട് പാടാ.
0: ഉമ്മ ഓക്കെ. മോളെ എന്ത് ചെയ്യുന്നു?
1: ഞാന് കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട്.
0: ഉണ്ട്. പാട്ടൊക്കെ പാടി കൊച്ചിനെ നോക്കിയിരിക്കുന്നു.
1: പഠിച്ചു കഴിഞ്ഞ്, പഠിത്തവും ജോലിയൊക്കെ ഉണ്ടായിരുന്നു.
0: ആണോ? അപ്പൊ ജോലി വിട്ടോ? ജോലി
1: ഇപ്പൊ പോവാൻ പറ്റുന്നില്ല.
0: ആ ഓക്കെ, ഇടവേളക്ക് ശേഷം ശക്തമായിട്ട് തിരിച്ചു വരും. അവരടുത്ത്
1: പറഞ്ഞുതരാം.
0: പറ്റത്തോളൂ. അതെ അതെ, അതൊക്കെ അങ്ങനെയാ ജീവിതത്തിൽ. ഇങ്ങനെ നമ്മൾ എന്നാലും ഒന്നും വിട്ടുകൊടുക്കരുത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, അതും കൊണ്ടേ മറിയാവള്
1: കേട്ടാ.
0: അതിന്റെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ വിടാൻ പാടില്ല. അതാണ്. ആ ഓക്കെ. ആ നമ്മൾ പാടിക്കോളൂ.

0: പണ്ട് ഞാൻ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്ത് കേട്ടോ. ഞാൻ 11 വർഷം മുമ്പ് പറയേണ്ടതായിരുന്നു എന്ത്
1: ചെയ്യാനാണ്.
0: അതെ, അത് വലിയ
1: ബ്രദർ ഉണ്ട്. അപ്പൊ എന്റെ ഉമ്മ പറയും എന്റെ ബ്രദർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവന്. എനിക്കൊരു മോനായിട്ട് ഫീൽ അല്ല, ബ്രദർ പോലെയാ.
0: ഓക്കെ, അത് നല്ലത് കേട്ടാ. നല്ല കമ്പനി ആയിരിക്കണം. നമ്മളിപ്പോഴേ
1: ഭയങ്കര കമ്പനിയാണ്, ബോണ്ടിങ് ഭയങ്കര.
0: ഇപ്പോഴേ ഈ നമ്മൾ ലഹരിക്കെതിരെയൊക്കെ ഭയങ്കര ഇത് നടക്കുമല്ലേ, ആ ഒരു തൂഫാൻ എന്നൊക്കെ പറഞ്ഞ. അതില് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ്, അത് നല്ല ബോണ്ടായിട്ടിരുന്നാല് അച്ഛനും മക്കളും.
1: അവൻ പറയുന്നത് വെച്ചാല് ഉമ്മി എന്റെ ഉമ്മ ാണ്, ടീച്ചറാണ്, ഡോക്ടറാണ്, എല്ലാ ഫ്രണ്ടാണ്, അങ്ങനെ പറയുന്നത് അതുപോലെ ഞാനും അവനെയായിരിക്കും. എനിക്ക് മോനെ ഉള്ളു.
0: അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇത് ഈ സംഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും കുട്ടികളൊന്നും നമ്മുടെ കയ്യിന്ന് പോകത്തില്ല കേട്ടോ. അതില്ലാത്തപ്പോഴാണ്, ആ സ്നേഹം ഇല്ലാത്തപ്പോഴാണ് ഇവര് സ്നേഹം കിട്ടുന്ന സ്ഥലം നോക്കിയും പിന്നെ ഇതുപോലുള്ള ഓരോരോ മരുന്നുകളിലേക്കും ലഹരിയിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ ഇത്രയും സംസാരിച്ച എന്താണെന്നറിയോ, മോളെ ഈ പറഞ്ഞതൊക്കെ എല്ലാവരും ഇതുപോലെ എത്രയോ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പൊ കുട്ടിക്കാലത്ത് വിളച്ചിൽ കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത് കുട്ടിത്വമാണ്.
1: അങ്ങനെ ഫ്രണ്ട്ലി ആകുമ്പോൾ ഉപകാരം
0: ഷെയർ, അതാണ്
1: ഇപ്പൊ എനിക്കിപ്പോ ഒരു പാട്ട് ഇഷ്ടം തോന്നിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാം ഞാൻ അവനും അത് ഷെയർ ചെയ്യും. അപ്പൊ അവന് അതുപോലെ തിരിച്ച് ഷെയർ ചെയ്യും.
0: ഓക്കെ, അതൊരു നല്ല കാര്യം. നല്ല ഒരു എന്താണ് ഇങ്ങനെ ഒരുമിച്ചുള്ള ഈ ഒരു പോക്ക് വളരെ നല്ലതാണ്. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവരും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ നല്ല നല്ല ദിവസങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രേ
1: ഉള്ളൂ.
0: ഓക്കെ,
1: നമ്മുടെ ദുനിയാവില് കുറച്ച് ഇതാണ്, നമ്മള് എന്നാ പോണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് നമ്മുടെ കടമകള്, നമ്മളൊരു അതൊരു ബുദ്ധിയിലൂടെ നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോണു.
0: അതെ അതെ. ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക് പോവാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തത്സമയ കാതോടും കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ നമസ്കാരം. ഹലോ,
5: പിന്നെ എന്റെ പേര് മാജിദ.
4: മാജിദ, കടവൂര്. ഓക്കെ, ഇത് ഫോൺ വെച്ചിട്ട് ദൂരെ എവിടെ പോയി? കടവൂര് ഫോൺ വെച്ചിട്ട് അഞ്ചാലുമൂട്ടി നിന്നാണെന്ന് തോന്നല്ലേ സംസാരിക്കുന്നത്? അടുത്ത് തന്നെ ഉണ്ട്, കടവൂര് തന്നെ ഉണ്ട് അല്ലേ? ശബ്ദം അധികം വരുന്നില്ല ഫോണിന്റെ അടുത്തോട്ട് സംസാരിച്ചാലേ.
5: പിന്നെ ശരീരത്തിലെ ഒരു പാട്ട് വേണം. ഞാൻ ഇവിടെ അഗതിയിലാണ് ജോലി ചെയ്യുന്നത്.
4: എവിടാണ്
5: അഗതി?
4: ആ ഓക്കെ. ആ ആ, കണ്ണീർപ്പൂവിന്റെ ആണോ? ആ, എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണോ? പുറത്ത് വന്ന്. ഓക്കെ ഓക്കെ. കണ്ണീർപ്പൂവിന്റെ ആണോ പാട്ട് ഉദ്ദേശിച്ചത്? കിരീടത്തിൽ ഏത് പാട്ടാ ചോദിക്കുന്നത്? കണ്ണീർപ്പൂവിന്റെ. അപ്പൊ മേശിരിയ തഴിഞ്ഞോ നിങ്ങളെല്ലാവരും? മുതലാളിക്കും സ്റ്റാഫിനും അല്ലേ ഹായ് പറഞ്ഞോളൂ, മേശിരിക്ക് പറയണ്ടേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു വലിയ ഹായ്.
5: എല്ലാവർക്കും
4: ഹായ്. ഇനി പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: തത്സമയ കാതൊടുകാതൊരു തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474 2939 1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ,
1: കേൾക്കാമോ?
0: കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം.
1: ഞാൻ പഴയ ഒരാളാ.
0: ആണോ?
1: ഇനി
0: ആ പേര് ഉറച്ചു കേട്ടാ, പേരുറച്ചു കഴിഞ്ഞ. അന്യം നിന്നുപോയ സിംഹവാലിനെ പോലെ കായലുകളിൽ നിന്നും ഈ നമ്മളെ കൂഴവാലി അന്യം നിന്നുപോകുന്നു എന്ന് പറയുന്നു. വല്ല സത്യം ഉണ്ടോ? ഷോ, അത് ശരി. സ്വർണത്തിന് വില കൂടിയപ്പം കൂഴവാലിക്കും വില കൂടി, പെട്രോളിനും വില കൂടി. കൂഴവാലി ഇത് വല്ലതും അറിയുന്ന അല്ലേ? കൂഴവാലിക്ക് ഇതൊന്നും
1: അറിയണ്ടല്ല.
0: ഇന്നിങ്ങനെ വാള് കുറെ നൂരി എടുക്കുന്നതാണ് കേട്ടത്. ഇന്ന് രണ്ടിലൊന്നും അറിയണമെന്ന് പറഞ്ഞോണ്ട് വിളിച്ച്.
1: ആ ഇന്ന് ഞാൻ എന്നും വേണ്ടി
0: ഇത്രേ ഉള്ളൂ. അതാ കിട്ടിയാ കിട്ടി, പോയാ പോയെന്ന് പറഞ്ഞ വേറെ പരിപാടിയാണെങ്കിൽ ഇതിൽ വിളിച്ചു നോക്കി അപ്പൊ കിട്ടി അല്ലേ? ഓക്കെ. ആ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ?
0: കുഴപ്പമില്ലാതൊക്കെ പോകുന്നു.
1: പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. ും പുന്നിലും ആള് പോന്നോ.
0: അല്ല, ഈ പാട്ട് പറഞ്ഞപ്പോ തന്നെ ഇത്രയും നല്ലതുപോലെ പറയാൻ പറ്റിയെങ്കിൽ പാടുമ്പോ എന്തായിരിക്കും?
1: അല്ല, കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ.
0: ആണോ? അതല്ല, നല്ലതുപോലെ പാടി. അല്ല, ഞാൻ ആ പാട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ അങ്ങ് പാടി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ആ കൺഫ്യൂഷൻ ആയി.
1: ഒരാള് വഴിയാ പോയ റോഡ് സൈഡ് എനിക്ക് കേട്ടോ.
0: ആ
1: അവധിയാക്കി എനിക്ക് വട്ടം കണ്ടത് തന്നെ പാടുവാന്ന്.
0: പുള്ളി പുള്ളി അവിടെ നിന്നോ?
1: ഈ പാട്ട് നമ്മുടെ ബോണിസാറിനും വൈഫിനും അവർക്ക് ഒരു 100 കൊല്ലം ഒരു 1000 കൊല്ലങ്ങൾ അവര് സന്തോഷമായിട്ട് ഞാൻ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളെ ദേവദാസൻ ചേട്ടനില്ലേ,
0: ശരിക്കോട്ടെ,
1: ആ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നാളെ.
0: അവർക്ക് 1000, രണ്ടുപേർക്കും കൂടെ 2000.
1: 1000 2000
0: വേറെ ചെലവൊന്നും ഇല്ലല്ലേ, ഇങ്ങനെ പറഞ്ഞാ മതിയല്ലേ. ഇല്ലേ,
1: പിന്നെ ഇത് നമ്മളെ സോതാക്കളല്ലേ, എല്ലാം നമ്മളെ സോതാക്കളല്ലേ. വാശി വെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആർജവമാർക്കും
0: വീതിച്ചു കൊടുക്കാം,
1: എല്ലാ ശ്രോതാക്കളും കൂടെ കൊടുത്തരാം. പിന്നെ വാശി ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എടുത്തോളൂ.
0: ബാക്കി അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളെ പോക്കെ? അല്ല, മുമ്പ് എല്ലാവർക്കും ഒരു 100 ആയിരുന്നു പറഞ്ഞത്, ഒരു 100 വർഷവും കൂടെ. ഇപ്പൊ 1000ലോട്ട് പോയി.
1: 2000 രാവിലെ ഞാൻ ഇത് ഗ്രീറ്റിംഗ് വിളിച്ചപ്പോ 2000 ആയിരുന്നു കൊടുത്തത്.
0: അപ്പൊ പിന്നെ അതിനേഷാറിന്. ശരി ശരി, ഓക്കെ. അപ്പം ബാലൻസ് വല്ല ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം കേട്ടാ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാരും കൂടെ വീതിച്ചെടുത്തോ, ആവശ്യത്തിന് കിട്ടുന്ന അനുസരിച്ച് എടുത്തോ. ഓക്കെ, പാട്ടിലേക്ക് പോവാം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാണ്?
3: മാധുരി.
2: മാജിദ. ഓക്കെ, ഇപ്പോഴാ ഒരു ബലമൊക്കെ വന്ന സംസാരം ഇങ്ങ് എത്തില്ലായിരുന്നു. പകുതി ആ പള്ളിമുക്ക് വരെ വന്നങ്ങ് നിന്ന അക്ഷരം. പനിയെങ്ങണമാണോ? ഒരു ശബ്ദത്തിലൊരു വ്യത്യാസം.
3: പനിയൊന്നുമില്ല, കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ കിടന്നതാണ്.
2: എന്തോ അവിടെ ഒരു കുഴപ്പം കണക്ക് തോന്നി ഇവിടെ ഇരുന്നപ്പം. ഓക്കെ,
3: നേരോട് ട്രൈ ചെയ്യുന്നു.
2: ആണോ? കിട്ടിയല്ലോ. എന്തായാലും വിഷമിക്കണ്ട, രണ്ടേ കാലായപ്പോഴത്തേക്ക് കിട്ടി. ഊണൊക്കെ കഴിഞ്ഞായിരുന്നോ?
3: കഴിഞ്ഞു.
2: ഓക്കെ, തിമിരത്തിന്റെ മരുന്നാണോ ഒഴിക്കുന്ന? മരുന്ന് മുടങ്ങരുത്, ഡോക്ടർ പറഞ്ഞ സമയത്തിന് തന്നെ കൃത്യമായിട്ട് ഒഴിക്കണം. നാല് നേരം. ഓക്കെ, ആ എന്തെല്ലാം സൈസ് പ്രഷറുകൾ അല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫ്രീ ടൈം ഒക്കെ ഉള്ളപ്പോ തട്ടാമലേന്ന് പള്ളിമുക്ക് വഴി മാടനട വഴി ഇരുവരും അല്ല പോളയത്തോട് വരെ പോണം. നല്ല ട്രാഫിക് ആയണ്ടേ, ഒത്തിരി സമയം പോകുന്ന അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതാ ചിലരും അറിയത്തില്ലേ സമയം പോകുന്നില്ലെന്ന്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്, എന്നും പോകുന്നത് കൊണ്ടുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പാട്ട് ചോദിച്ചായിരുന്നോ?
3: ചോദിച്ചു.
2: ഓക്കെ, അപ്പം പാട്ടിലേക്ക് പോകാം.
3: ഓക്കെ.

0: കാതോട് കാതോരം തുടരുന്നു. നിങ്ങളുടെ ഒപ്പം ഉള്ളത് ഞാൻ സന്തോഷി രവിപുരമാണ്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ സന്തോഷ് സാർ
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് സിന്ധു. ഞാൻ രണ്ടാമത്തെ വിളിക്കുന്നേ.
0: സിന്ധു. ആ ഓക്കെ ഓക്കെ, കുറെ നാളായി സംസാരിച്ചിട്ട്. അതെ അതെ,
1: ഞാൻ
0: സുഖമായിട്ടിരിക്കുന്നു. സിന്ധു ദുബായിലെങ്ങാനും പോയെന്ന് ഞാൻ വിചാരിച്ചു. കഴിച്ചു കഴിച്ചു. ഞാൻ വിചാരിച്ചേ ആ അബുദുബായിലെങ്ങാനും പോയെന്ന് വിചാരിച്ചു. ഒത്തിരി നാളായില്ല
1: ദുബായ് പോകാൻ വിസ വന്നില്ല.
0: ആ അത് ബുദ്ധിമുട്ടാ. അതും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഇല്ല, വലിയ പാടാ അല്ലേ?
1: റേറ്റും കൂടുതലല്ലേ?
0: ആ അതാണ്. ഇനിയിപ്പം എന്തെങ്കിലും അത് വരട്ടെ.
1: അവിടെ എല്ലാരും തിരക്കെന്ന് പറയണേ.
0: പറയാം പറയാം പറയാം. പിന്നെന്തുണ്ട് വീട്ടിലെ വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ?
1: എല്ലാരും സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും സാർ.
0: ഓക്കെ ഓക്കെ.
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിട്ടാണ്. സാറേ രണ്ടുപേര് പാടണേ.
0: ഏത് പാട്ടാണ്?
1: ആ ഈരം കണ്ണുമായി എന്നുള്ള.

0: കേളി ഇത് നമ്മളെ ഒറിജിനൽ സോങ് ഇതിലും കേട്ടിട്ട് ഒത്തിരി രസം നമുക്ക് അതങ്ങ് കേട്ടാലോ.
1: സൂപ്പറായിരുന്നു, നല്ല പാട്ടായിരുന്നു.
0: ഓക്കെ, താങ്ക് യു സിന്ധു. പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, അങ്ങനെ ഒരാളെ ഉള്ളു പരവൂര് കേരളത്തില്. ആണോ? ഇല്ല, പരവൂർ എന്ന് മാത്രമല്ല സുഷമ, എല്ലായിടത്തും മഴ പെയ്തോണ്ടിരിക്കുന്നു കേട്ടോ.
1: അല്ല, പരവൂർ നല്ല മഴയുണ്ട്, എല്ലാത്തണക്കല്ല, പരവൂർ പ്രത്യേകിച്ച് മഴയുണ്ട്.
0: ഇനി നല്ല മഴയുള്ളവർ എന്റെ അടുത്ത് വഴക്കിന് വരണോ വേറെ സ്ഥലത്തു
1: നിന്ന്? ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്,
0: പറഞ്ഞോളൂ.
1: കൊച്ചുമോന്റെ ജന്മദിനമാണ്.
0: ആരുടെയാണ്? കൊച്ചുമോന്റെ?
1: കൊച്ചുമോൻ.
0: ആ,
1: പീയൂഷ് എന്നാണ് പേര്. ഒരു വയസ്സ് തികയുന്നു.
0: എന്താണ് പേര്?
1: മയൂസ്.
0: മയൂസ്?
1: മയൂസ്,
0: മയൂസ് എന്നല്ലേ പറഞ്ഞ? അത് തന്നെ. മയൂസിന് ജന്മദിന ആശംസകൾ. ഒരു വയസ്സേ ആകുന്നുള്ളൂ അല്ലേ? ഒരു വയസ്സേ ആകുന്നുള്ളൂ ഇപ്പൊ. ആ, ഓക്കെ. ഒരു വയസ്സുള്ള ആള് തട്ടി എണീപ്പിച്ച് ആടി ആടി ഇരുന്ന് കട്ടിയേക്കും. അത് തന്നെ, എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. അത് നല്ലത് അടച്ചു വെച്ചേക്കണം, പൂച്ച എന്നുള്ള അല്ലല്ലേ. ആ, കൊടുക്ക്. അപ്പൂന്റെ അടുത്ത് കൊടുക്ക്. അത് കേക്ക് അവിടെ ഇരിക്കുമ്പോ എങ്ങനെ അപ്പു പാട്ട് പാടുന്ന? അപ്പു അപ്പുന് കേക്കിന്റെ ഒരു കഷ്ണം കണ്ടിച്ചു കൊടുത്തിട്ട്. അതാ, കൊച്ചറിയത്തൊന്നുമില്ല, അതിന്ന് ചെറുതായിട്ട് കണ്ടിച്ച് അപ്പുന് കൊടുത്ത് അപ്പു പാട്ട് പാടും. ഓക്കെ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം അപ്പുനെ കൊണ്ട് പാടിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി, പാട്ടിലേക്ക് പോവാം.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുഞ്ഞു ഹൃദയങ്ങൾ, കരുതലും ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, പാലത്തറ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 04 7 4

0: കാതോട് കാതോരം തുടരുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സന്തോഷ് ഇരവിപുരമാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. അശോക് കുമാർ, എവിടെ നിന്നാ വിളിക്കുന്ന? ഉമ എന്നുള്ള. ഓക്കെ, എന്ത് ചെയ്യാണ്?
1: ഞാൻ ഇൻഷുറൻസ്
0: ആണോ? ഓക്കെ ഓക്കെ, ഇപ്പൊ വീട്ടിലാണെന്ന് തോന്നുന്നു. റേഡിയോ അടുത്ത് നിന്ന് സംസാരിക്കുന്നില്ലേ? എക്കോ വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇന്നത്തെ ജോലി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതാണോ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. ആ പിന്നെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നടക്കുന്നുണ്ട് പറയാം.
0: അതെ, നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യണം, ഇത്രയും ആൾക്കാരെ കാണണം ഒക്കെ ഉണ്ടല്ലേ അല്ലേ?
1: ഹെൽത്തിന്റെ
0: ആണല്ലേ. ഓക്കെ ഓക്കെ. ആ ഇപ്പൊ ആൾക്കാർക്ക് കുറച്ചും കൂടെ ബോധം വന്നിട്ടുണ്ട് അല്ലേ, ഈ ആശുപത്രി ട്രീറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇല്ലാതെ പറ്റത്തില്ല ഇനി അങ്ങോട്ടങ്ങോട്ട്. പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നതാ സാറേ. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാലേ, നമ്മളെ ഈ നാട്ടുകാര് ഒരു ഒരു മാന്യമില്ല. കാര്യം വെച്ചാൽ ഈ വേസ്റ്റുകൾ കൊണ്ടുള്ള റോഡിലങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ സ്നഗിയും ഡൈപ്പറും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം.
0: പല പലയിടത്തുനിന്ന് ഇത് വഴികേ പോകുമ്പോഴൊക്കെ കാണാം. ഈ ഒരു ചൂള വാങ്ങിക്കാൻ കിട്ടും. ഈ പിന്നെ തൃശ്ശൂർ സൈഡിലൊക്കെ ഉള്ള കമ്പനികളുണ്ട്. ഇപ്പൊ ആരെങ്കിലും നമ്മളെ വീട്ടിലെ കിടപ്പ് രോഗികളുണ്ടെങ്കിലേ ഇത് ദിവസം ഒന്നും രണ്ടും ഒക്കെ മാറുന്ന സ്ഥലങ്ങൾ കാണും. അവർക്ക് ആ പിന്നെ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം, വിറക് വെച്ച് അടിയിൽ നിന്ന് കത്തിക്കുന്ന സൈസ് ആ ഒരു 6,000-7,000 രൂപ തൊട്ടുള്ളതുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇത് കേൾക്കുന്നവരെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഇത് പട്ടിയൊക്കെ കടിച്ച് വീണ്ടും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിട്ട് വല്ലാത്തൊരു പ്രശ്നമാണ് എല്ലായിടത്തും. ശോ പറഞ്ഞ കറക്റ്റാണ്. പിന്നെ ഓക്കെ, പാട്ടൊക്കെ ചോദിച്ചായിരുന്നോ?
1: ആ ചോദിച്ചാണ് സാറേ. സ്വപ്നങ്ങളെ നിങ്ങൾ
0: സ്വപ്നകുമാരികളല്ലേ? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, അതല്ലേ?
1: അതെ.
0: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം. താങ്ക് യു.
1: താങ്ക് യു.

0: കഥോട് കാതുരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമ്പർ ഒരിക്കൽ കൂടി 0474239311. ഹലോ ഹലോ
1: ഹലോ, ഞാൻ നൂർജഹാനാണ്.
0: ആ നമസ്കാരം, ഒത്തിരി നാളായല്ലേ സംസാരിച്ചു.
1: മാസം കൊണ്ടേ കിടന്ന് വിളിച്ചു, വയനാ ദിനത്തെ വിളിച്ച്, ഡോക്ടറെ വിളിച്ച്.
0: ഒന്നില്
1: എന്തും കിട്ടുന്നവരുടെ ഫോണ് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു.
0: ചില ഫോണിന് അങ്ങനെ പ്രത്യേകത കാണുമല്ലേ, അത് വാടകയ്ക്ക് കൊടുത്താ രക്ഷപ്പെടാതിരിക്കും അല്ലേ. ആ ഫോണൊക്കെ ലേലത്തിന് വെച്ചാൽ നല്ല പൈസക്ക് പോകുമെന്ന് തോന്നുന്നു. ആകാശവാണി അത് ശരിയാണ്, ഇല്ല ഇവിടെ ഇവിടെ വേറെ രീതി, ഇത് ലെവലൊന്ന് വേറെ. അതെ, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഊണ് കഴിച്ചിട്ടില്ലേ ഇതുവരേക്ക്? അത് അല്ല, ഇനിയിപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ രാത്രിത്തേക്ക് ഒന്നും കാണത്തില്ല, മൊത്തം തീർക്കും ഇല്ലേ. ദേഷ്യം വന്ന് പച്ചവളം കടിച്ചതാ, അത് കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിൽ ഇങ്ങനെ ഇത് വരുമ്പോ അതല്ല. ഇനി അടുത്ത തവണ ഇത് പതുക്കെ ഉടച്ചിട്ട് കണ്ണിലോട്ട് തേച്ച് നോക്കണം, ഇങ്ങനെ ഉണ്ട് കാഴ്ച ഒന്ന് ക്ലിയർ ആവുമെന്ന് അറിയാമായിരുന്നല്ലേ.
1: അത് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ പാട്ട് സിനിമയിലെ പാട്ടാണ് കേട്ടാ.
0: ഏത് പാട്ടാണ്? കുഴപ്പമില്ല, ഈ മുളക് വന്നതിന് ശേഷം ഈ പാട്ട് മറന്നുപോയത്. ഇനിയിപ്പോ അതല്ല പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി കോള് കിട്ടാത്തവരൊക്കെ 100 മുളക് മാച്ചു വെച്ചിട്ടിരിക്കും, കടിച്ചാൽ ഇത് കിട്ടുമെന്നുള്ള ചിന്തയാ. ശരി ശരി,
1: നല്ലൊരു
0: പാട്ടാ. ഓക്കെ ഓക്കെ.
1: പിന്നെ നമ്മളെ ബോർഡി കുട്ടന്റെ വിവാഹ
0: വാർഷികമാണ്. അതെ അതെ,
1: 10,000 അതില്
0: കൂടണ്ട. 2,000 വിട്ടിപ്പോ 10,000 ബോണി, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം, 10,000 വരെ. അതെ, നമ്മളെ എം ജി ശ്രീകുമാർ ചേട്ടനാ പറയുന്നെങ്കി 10,000 എന്നാക്കിയനായിരുന്നു.
1: ഓക്കെ,
0: ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം സമയത്തിരി. അടുത്ത പാട്ടിലേക്ക് പോകാം. ഓക്കെ, ഒരു 10,000 രൂപ അദ്ദേഹം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 km ഉള്ള ഹാഫ് മാരത്തോൺ, 10 km പിന്നെ 3 km ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ? പത്രത്തിലിടാനാണോ?
6: ഏയ്, അല്ല, റേഡിയോയിൽ ഇടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: കാതോട് കാതരും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അപ്പോൾ ഇപ്പോൾ സമയം 2:47 ഇനി 1-2 കോളിനുള്ള സാധ്യതയുള്ളതെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
8: ഹലോ സന്തോഷ് ചേട്ടാ, നമസ്തേ.
7: നമസ്തേ, ആരാണ്? നമസ്കാരം.
8: ഞാനാണ് സനൽ, തട്ടാമല.
7: സനൽ? സനൽ തട്ടാമല എന്ന് പറഞ്ഞപ്പോഴാ, ചാത്തന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാവുകയാണ്.
8: കിട്ടിയതിൽ വളരെ സന്തോഷം.
7: ഓക്കെ,
8: കിട്ടിയതിൽ വളരെ സന്തോഷം.
7: ഓക്കെ,
8: കൊല്ലം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ, അതിന്റെ ഇലക്ഷന്റെ സമാപനം ആവാൻ പോകുന്നു.
7: ആണോ?
8: അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് വിളിച്ചത് സന്തോഷേട്ടാ, ഞാന് നമ്മള് മേവറം തൊട്ട് കൊല്ലം വരെ, അതായത് കൊല്ലം ബൈപ്പാസിനോട് റോഡിന്റെ സെന്റർ ഡിവൈഡർ ആവശ്യം, അത് നമ്മളൊരു ജനതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് പള്ളുമൂക്കിലൊക്കെ വരുമ്പോഴുള്ള ബ്ലോക്ക് ഭയങ്കരമാണ്. നമ്മള് മുമ്പോട്ട് വരുമ്പോ തന്നെ പെട്ടെന്നായിരിക്കും ആട്ടവളും ബൈക്കും ഇപ്പൊ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നത്. അപ്പൊ സെന്റർ ഡിവൈഡർ ഉണ്ടെങ്കിൽ അങ്ങനെ പോകത്തില്ല, ആക്സിഡന്റും കുറയും, ആക്സിഡന്റും കുറയും. ഇത് കേൾക്കുന്ന എല്ലാ
7: അധികാരികൾക്കും
8: എന്റെ
7: ഓക്കെ, നല്ലൊരു കാര്യമാണ് സനൽ. പ്രത്യേകിച്ച് ഒരു വലിയ വല്ലാത്തൊരു ട്രാഫിക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ
8: ഭയങ്കര ഒരു ആവശ്യം. അവിടെ
7: ചെറിയ സ്പേസ് ഇവിടെ പോലും
8: നമ്മളെ ഇപ്പൊ ഈ ബൈപ്പാസ് മുട്ടിയവരിൽ ഈ സാധനം ഇല്ല, ഡിവൈഡർ ഇല്ല. ഒരു വീതി കുറഞ്ഞ ഡിവൈഡർ മതി.
7: അതെ,
8: വീതി കുറഞ്ഞ.
7: അതുപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്ന അപ്പുറത്തെ സൈഡിലൂടെ ഒക്കെ കേറിയാ പോകുന്നത്.
8: 3 വരി 4 വരി 4 വരിയൊക്കെ.
7: അതെ, വളരെ അത്യാവശ്യമായിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും. എന്നാലും അപകട
8: വരിയൊക്കെയായിട്ടാ വരുന്നത്. അപ്പൊ നമുക്ക് എന്തെല്ലാം ഒരു ആംബുലൻസ് വന്നാ കടന്നു
7: പോകാം? അതെ അതെ,
8: പറ്റത്തില്ല.
7: അതെ അതെ,
8: ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
7: ഓക്കെ,
8: ജനതയ്ക്ക് വേണ്ടി.
7: നല്ലൊരു കാര്യമാണ് സനലെ പറഞ്ഞത്. ഏതായാലും അത് എന്റെ അധികാരികളൊക്കെ കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ,
8: ഇതിനൊരു തീർപ്പാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാം.
7: ഓക്കെ സനലെ,
8: വിളിച്ചത് കിട്ടിയത് അതൊന്ന് സന്തോഷമായിട്ട് ഉണ്ടായിരുന്നു. വിളിച്ചത് കിട്ടിയപ്പോൾ വളരെ സന്തോഷം.
7: ഓക്കെ സനലെ, എനിക്ക് ഞാനും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, താങ്ക് യു.
8: ഓക്കെ,
7: താങ്ക് യു. പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതുകാതുരം തുടരുന്നു. നമുക്ക് ഏകദേശം അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആരാണ്? ആരാണ്?
1: അബീർ. നിങ്ങൾ നല്ലപ്പോ കേൾക്കുക.
0: ആണല്ലേ അബീർ? അതെ, ഓക്കെ. ആദ്യമായിട്ട് കേൾക്കുവാണ്. അതാണ് കഥ. എന്നെ ആദ്യമായിട്ട്? എവിടുന്നൊക്കെ വിളിക്കുന്നത്? കരിക്കോട്. ഓക്കെ, സന്തോഷം. എന്ത് ചെയ്യാണ്?
1: ഞാൻ ഒന്നും പണിയൊന്നും ഇല്ല. ഇപ്പം 77 വയസ്സായില്ലോ, അങ്ങനെ ഇരിക്കുകയാണ്.
0: ആ 77 വയസ്സേ ആയോളോ? അതൊരു പ്രായമൊന്നും അല്ല. ഇപ്പൊ കണക്കനുസരിച്ച് ചെറുതായിട്ട് പ്രായമായെന്നാണ് കണക്ക് പറയുന്നത്. ആ 60 വയസ്സിലൊക്കെ ചെറുപ്പവും പിന്നെ 70 ആമത്തിരിക്കൂടെ വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ആ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ തമ്മിൽ ആദ്യമായിട്ട്
1: പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചത്.
0: ഓക്കെ ഓക്കെ, ഏത് പാട്ടാണ്? പൊന്നവിലമ്മാനമാടി എന്തോണി അങ്ങേക്കരെ പോയി വാ. അപ്പൊ നമുക്ക് എന്താ സമയം കളയാതെ കാര്യം, ഇനി ഇപ്പൊ തീരാറായല്ലോ. പാട്ടിലേക്ക് പോവാ. ഓക്കെ ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തത്സമയ കാതുകൊടുക്കാതെ ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് രസകരമായ കുറേ കോളേഴ്സിനെയൊക്കെ കിട്ടി, അതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ ഞാൻ സന്തോഷി രവിപുരം സൈൻ ഓഫ് ചെയ്യുന്നു. ഗുഡ് ബൈ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
3: 0474-2931-1111.
2: വിളിക്കേണ്ട സമയം
3: ശനിയാഴ്ച 10:30 മുതൽ
2: 11:30 വരെ. വിഷയം
3: ജീവിതകാലമാകെയുള്ള വിഷാദം.
2: അതിഥിയായി എത്തുന്നു
3: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: കവിത ചോര ചിന്തിയതാർക്കു വേണ്ടി.

സ്പീക്കിംഗ് തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്പ്.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുഞ്ഞു ഹൃദയങ്ങൾ, കരുതലും ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, പാലത്തറ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പോണി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹരിതാജിയാണ്. ഡോക്ടർ കൺസൾട്ടന്റ് പീഡിയാട്രിക് ആണ്, കാർഡിയോളജിസ്റ്റ് ആണ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ്. എൻ എസ് ഹോസ്പിറ്റൽ പാലത്തറ കൊല്ലത്തെ നിന്നാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നവജാത ശിശുക്കളിലെ ഹൃദ്രോഗങ്ങൾ, അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ശ്രോതാക്കൾക്ക് ചോദിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1 0474-2931-1 0471-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ എല്ലാവരും വിളിക്കുക. ഇതൊരു എന്താ പറയുക, ലൈവ് ഫോണിൻ പരിപാടിയാണ്. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലൈവായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും വിളിക്കുക. ഇന്ന് ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കുട്ടികളുടെ ഈ പറഞ്ഞ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. നവജാത ശിശുക്കളിലെ ഹൃദ്രോഗങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് ആരംഭിക്കാം ഡോക്ടർ. അപ്പൊ ഡോക്ടറിനെ സ്വാഗതം ചെയ്യാണ്, ഞാൻ അതും പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പറയുന്നിടയിൽ. ഓക്കെ ഡോക്ടർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിലോട്ട് ആദ്യം തന്നെ കിടക്കാം. അപ്പൊ അതൊക്കെ എന്തെങ്കിലും കോളുകളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ, കോൺജനിറ്റൽ ഹാർട്ട് ഡിഫെക്ട്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഗർഭാവസ്ഥയിൽ ഇത് കണ്ടെത്താൻ കഴിയുമോ?
1: നമ്മുടെ കൺജനൈറ്റൽ ഹാർട്ട് ഡിഫെക്ട് അഥവാ ജനന സഹജമായ ഹൃദയ രോഗങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഡെവലപ്മെന്റിൽ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോൾ തന്നെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ചെറുതോ വലുതായിട്ടോ ഉള്ള ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നതാണ് ഈ ഹാർട്ട് ഡിഫെക്ട്സ്. അത് നമുക്ക് മോസ്റ്റ് കേസസിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്നതാണ് കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചില കേസുകളിൽ അമ്മയ്ക്ക്, അതായത് നേരത്തെ ഷുഗർ ഉണ്ടാവുക, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റിസ് അല്ല, അതിന് മുമ്പേ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുക, അമ്മ ഏതെങ്കിലും പ്രഗ്നൻസി സമയത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഫോർ എക്സാമ്പിൾ ലിത്തിയം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ നമ്മൾ ചില ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ഡിഫെക്ട്സ് ഉണ്ടാവാം. അല്ല, ഇപ്പൊ ഫാമിലിയിൽ നമുക്ക് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനുള്ള കുട്ടികൾ സാധാരണയുള്ള കുട്ടികളെക്കാട്ടിലും കൂടുതലായിട്ട് അതേപോലെ ഹാർട്ട് ഡിസീസ് കാണാറുണ്ട്. അങ്ങനെ ചില ചില കാരണങ്ങൾ കാരണം ഈ ഡിഫെക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഒരു എപ്പോഴും നമുക്കൊരു കോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരാറില്ല. ഇത് നമുക്ക് ഡെഫിനറ്റ്ലി ഫീറ്റൽ ലൈഫിൽ, അതായത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് റീസെന്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളതുകൊണ്ട് ഫീറ്റൽ എക്കോ വഴി നമുക്ക് മോസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട് ഫീറ്റൽ എക്കോ വഴി.
0: അപ്പോൾ അടുത്ത ചോദ്യം ഇത് തന്നെയായിരുന്നു, ഈ ഫീറ്റൽ എക്കോ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്?
1: ഓക്കെ, ഫീറ്റൽ എക്കോ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഏറ്റവും ഐഡിയൽ ആയിട്ട് 18 to 24 hours ഫീറ്റൽ എക്കോ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുക. കാരണം കുഞ്ഞ് അമ്മയുടെ വയറ്റിനുള്ളിൽ കിടക്കുകയാണ്, ആ സമയത്ത് നമുക്ക് കുഞ്ഞിന്റെ പൊസിഷനും അമ്മയുടെ വയറിന്റെ കട്ടിയും ഒക്കെ അനുസരിച്ച് കാണുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. അത് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു കാലയളവിലാണ്. ആ കാലയളവിന് വേറൊരു സിഗ്നിഫിക്കൻസ് വെച്ചാൽ, ഈ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ്, അതായത് ജനിച്ച ഉടനെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതും, ഇപ്പൊ 4 hours പകരം 1 hour ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ നമുക്ക് അബോർഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ആ ഒരു ടൈമിനുള്ളിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അബോർഷൻ ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. കുഞ്ഞിന്, അതായത് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാർട്ട് അല്ലെങ്കിൽ നമുക്ക് അബോർഷൻ എന്നുള്ളതൊക്കെ ആലോചിക്കാനാണെങ്കിലും ആ ഒരു ടൈം ഇന്റർവെല്ലാണ് ഫീറ്റൽ എക്കോ നമുക്ക് എപ്പോഴും യൂഷ്വലി പറയാറ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ഐഡിയൽ ടൈം പീരീഡ് 18 to 24 weeks ആണ്.
0: ഇത് എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഈ എക്കോ ചെയ്യുന്നത് വഴി?
1: ചെയ്യുന്നത് വഴി കോംപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷെ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറയാറില്ല. അത് നമ്മൾ യൂഷ്വലി നോർമലി നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനോമലി സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 20 hours ആകുമ്പോൾ കുഞ്ഞിന്റെ ഡിഫെക്ട്സ്, കഞ്ചനൈറ്റിലെ ഉള്ള പ്രശ്നങ്ങൾ, കൈ കാലിന് പ്രശ്നങ്ങളോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു സ്കാൻ ചെയ്യും. ആ സമയത്ത് റേഡിയോളജിസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോ ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഫീറ്റൽ എക്കോ. അല്ലാതെ തന്നെ നമ്മൾ ഫീറ്റൽ എക്കോ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹാർട്ടിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമുണ്ട്, അമ്മ എന്തെങ്കിലും മരുന്നെടുക്കുന്ന, ഇതിന് പ്രശ്നം വരത്തക്ക രീതിയിൽ മരുന്നെടുക്കുന്നതാണ്, അമ്മയ്ക്ക് SLE പോലുള്ള അസുഖങ്ങൾ, നമുക്ക് ഈ മുഖത്തും ജോയിന്റ്സിനും ഒക്കെ അസുഖം വന്ന റുമാറ്റിക് പ്രശ്നങ്ങൾ പോലെ SLE എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിന് കൺജനൈറ്റൽ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്തായാലും എടുക്കാൻ പറയും. പിന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി പ്രഗ്നൻസീസ് എന്നൊരു ഗ്രൂപ്പ്, അതായത് ഇപ്പം ഐ വി എഫ് കൺസെപ്ഷൻ ആണ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ എന്തായാലും ഒരു ഫീറ്റലെക്കോ ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഡിഫെക്ട്സ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ജെനറ്റിക് ഡൗൺ സിൻഡ്രോം പോലെ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ഫീറ്റലെക്കോ നമ്മൾ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ റൊട്ടീനായിട്ട് എല്ലാവർക്കും നമ്മൾ ചെയ്യാൻ പറയാറില്ല, ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല.
0: ഈ പ്രസവിച്ച ഉടനെ കുഞ്ഞിന് ഹൃദയത്തിൽ തകരാറുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്?
1: ജനിച്ച ഉടനെ എല്ലാ ഹൃദയരോഗങ്ങളും ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരില്ല, പക്ഷെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഹൃദ്രോഗങ്ങൾ ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ഒന്ന്, ജനിച്ചതിന് ശേഷം ശ്വാസം ഭയങ്കര ഫാസ്റ്റായിട്ട് എടുത്തു വിടും, അതായത് ശ്വാസം മുട്ടുണ്ടാവുക കുഞ്ഞിന്. പിന്നെ കൈയും കാലും ഒക്കെ നീലനിറായിട്ട് മാറുക, ചുണ്ടും കൈയും ഒക്കെ നീലനിറായിട്ട് മാറുക. ജനിച്ച ഉടനെ അതായിരിക്കും കണ്ടുപിടിക്കുക. ആ സമയത്ത് പേരൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഡെലിവർ ചെയ്യുന്ന സമയത്തുള്ള പീഡിയാട്രിഷ്യനായിരിക്കും അത് കാണുക. കണ്ട് ശ്വാസം മുട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 99-95 ഒക്കെ വേണ്ടുന്ന ഓക്സിജൻ സാച്ചുറേഷൻ 80-90 ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായിട്ട് പീഡിയാട്രിഷ്യൻ ഒരു ഹാർട്ട് ഡിസീസ് സസ്പെക്ട് ചെയ്യാറാണ് പതിവ്. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കുഞ്ഞിന് അമ്മയുടെ കയ്യിൽ കിട്ടുന്ന ഒരു 4 to 6 weeks ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് വരാം. പാല് കുടിക്കുമ്പോൾ തല വിയർക്കുക, പാല് കുടിച്ചതിന് ശേഷം വെയിറ്റ് കൂടാതിരിക്കുക, കുഞ്ഞിന് ക്ഷീണ കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ അതുവഴി നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എല്ലാ ഹാർട്ട് ഡിസീസും നമുക്ക് അങ്ങനെ സിംപ്റ്റംസ് വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല.
0: ഈ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ചുണ്ടും നാവും ഒക്കെ നീലനിറമാകുന്നത് ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണോ, സയാനോട്ടിക് ഹാർട്ട് ഡിസീസ് അതിന്റെ ഒരു ഭാഗമാണോ?
1: കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ നീലനിറമായി മാറുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു മെയിൻ കാരണം കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആണ്. നമ്മൾ ജനിച്ച ഉടനെ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ഡിസീസ് നമ്മൾ സസ്പെക്ട് ചെയ്യണം. അപ്പൊ അത് നമുക്ക് ഓക്സിജൻ വെച്ചതിന് ശേഷവും മാറുന്നില്ല. ഓക്സിജൻ സാധാരണ ഇപ്പം ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് ലങ്സിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒന്ന്, പ്രത്യേകിച്ച് ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ ലങ്സിന് പ്രശ്നം ഉണ്ടായിട്ടും ഓക്സിജന്റെ അളവ് കുറയാനും ഓക്സിജൻ കൊടുക്കേണ്ടി വരാനും വെന്റിലേഷൻ ഒക്കെ ആവശ്യം വരാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തതിന് ശേഷവും ഓക്സിജന്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ഡിസീസ് സസ്പെക്ട് ചെയ്ത് ഒരു എക്കോ ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷെ അത് മാത്രമല്ല അങ്ങനെ കൈയും കാലും നീളനിറമായിട്ട് വരാൻ. ഇപ്പൊ ഒരു കുഞ്ഞിനെ എടുത്തൊരു തണുത്ത അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് വെച്ചാൽ കൂടി അവരുടെ കൈയും കാലം ഒക്കെ ചെറിയൊരു നീലനിറത്തിൽ കാണാൻ സാധ്യതയുണ്ട്. തണുക്കുമ്പോൾ അത് നമ്മൾ അക്രോസൈനോസിസ് എന്ന് പറയാം. പെരിഫറീസ് മാത്രമായിരിക്കും കൂടുതൽ ബ്ലൂ കളറായിട്ട് വരാം, അങ്ങനെയും വരാം. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനൊരു സിംപ്റ്റം കണ്ടു കഴിഞ്ഞാൽ ഒരു കാർഡിയക് ഇവാലുവേഷൻ എന്തായാലും വേണം.
0: ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ സുഷിരമുണ്ടെന്ന്, ഹോൾ ഇൻ ദ ഹാർട്ട് എന്ന് കേട്ടാൽ മാതാപിതാക്കൾ ഭയപ്പെടേണ്ടതുണ്ടോ? എല്ലാ സുഷിരങ്ങളും സർജറിയിലൂടെ മാത്രം മാറ്റാൻ കഴിയുമോ?
1: ഹോൾ ഇൻ ദ ഹാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ട് പേരൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്. അത്
0: അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഒരു
1: ഒത്തിരി അവരുടെ ഒരു കൺസേൺ ആണ് എപ്പോഴും. കാരണം നമ്മളിപ്പം കുറച്ചും കൂടെ നമ്മുടെ അഡ്വാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ റൂട്ടീൻ ആയിട്ട് ഫീറ്റൽ എക്കോ ചെയ്യുന്നതിന്റെ ഇൻസിഡൻസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. പണ്ട് ഒരു 100 10 പേർക്കായിരിക്കും എക്കോ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് കുറച്ച് പേർക്കാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചും കൂടെ വിജിലന്റ് ആണ് പേരൻസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഹാർട്ട് ഡിസീസ് കണ്ടുപിടിക്കുന്നതിൽ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഹോൾ ഉണ്ടെന്നുള്ളത്. എല്ലാ ഹോളുകളും പ്രശ്നമല്ല. ഒന്ന്, ഹോള് ഏത് സ്ഥലത്തുള്ള ഹോളാണെന്നുള്ളതനുസരിച്ച് അതിന്റെ വ്യത്യാസം വരും. പിന്നെ ഹോളിന്റെ സൈസ്, പിന്നെ ഹോളല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഹാർട്ടിനുണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഹോള് എന്നുള്ളൊരു അതിന്റെ ഒരു തീവ്രത വ്യത്യാസം വരും. ഇപ്പൊ ചില ഹോളുകൾ മോസ്റ്റ്ലി ഒരു ന്യൂ ബോൺ പീരീഡിൽ കണ്ടുപിടിക്കുന്ന ഹോളുകളൊക്കെ ഫോളോ അപ്പ് മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് അടയാൻ സാധ്യതയുള്ള ഹോളുകളുണ്ട്. എല്ലാ ഹോളുകളും പക്ഷേ ഫോളോ അപ്പ് ചെയ്ത് അടയണം എന്നില്ല. ചില സ്ഥലങ്ങളിലുള്ള ഹോളുകൾ അടയും, ചിലത് അടയാൻ സാധ്യതയില്ല. അപ്പൊ നമ്മളൊരു ഹോൾ എന്ന് പറയുമ്പോൾ ഡോക്ടറിനെ കാണിച്ച് കറക്റ്റ് ആയിട്ട് ഒരു എക്കോ ചെയ്യുമ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് പറയും ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർജറി വേണ്ടി വരും എന്നുള്ളത്. എല്ലാ ഹോളുകൾക്കും ഒന്നും സർജറി വേണ്ടി വരാറില്ല. ഫോളോ അപ്പും ജസ്റ്റ് നമുക്കൊരു സപ്പോർട്ടീവ് മെഷേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോളുകളും ഉണ്ട്. അതൊരു ഹോളെന്ന് മാത്രം വെച്ചിട്ട് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. അതതിന്റെ സൈസ്, സൈറ്റ് എല്ലാം അനുസരിച്ചാണ് ഇത് വ്യത്യാസം വരുന്നത്. ഡോക്ടറിന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ആ ഹോളിന്റെ ഇതനുസരിച്ച് അവർ പറഞ്ഞു.
0: ഇത് എത്ര നാളൊക്കെ എടുക്കും ഇങ്ങനെ അടയാനായിട്ട്? നാച്ചുറലി
1: ഞാൻ പറഞ്ഞതുപോലെ ആ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും. മോസ്റ്റ്ലി ഒരു 6 to 1 അടയാനുള്ള ഹോൾ ആണെങ്കിൽ ചെറിയ ഹോളുകളൊക്കെ മോസ്റ്റ്ലി 6 to 1 അടയും. പിന്നെ നമുക്ക് മാക്സിമം ചില ഹോൾ ആണെങ്കിൽ 3 വരെ വെയിറ്റ് ചെയ്യാം, ചിലത് 5 വരെ വെയിറ്റ് ചെയ്യാം. അതിൽ കഴിഞ്ഞ ഹോൾ അടയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ചില കുഞ്ഞുങ്ങളിൽ നമ്മളൊരു 6-7 ചിലപ്പോൾ കണ്ടുപിടിക്കുക ഹോൾ ഉണ്ടെന്നേ. അങ്ങനെ ഒരു കുട്ടിക്ക് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് അടയും എന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അടയുകയാണെങ്കിൽ ഒരു 5 തന്നെ എന്തായാലും അടയും, പിന്നെ അത് അടയാനുള്ള സാധ്യത കുറവാണ്.
0: ഈ ഹോള് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സാധാരണ നമ്മള്
1: നമ്മൾ ഹോള് പല രീതിയിലാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ അടുത്ത്
0: കൊണ്ടുവരുന്നത്.
1: ഒന്ന് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചില ഹോളുകൾക്കാണെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ള സിംപ്റ്റേ ഉണ്ടാവത്തുള്ളൂ, ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സാധാരണ കുട്ടികളെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ക്ഷീണ കൂടുതല്, പെട്ടെന്ന് ഓടിയാൽ കളിച്ചാൽ പെട്ടെന്ന് ക്ഷീണിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചില ഹോളുകളുടെ ലക്ഷണം. ഇപ്പം ആ അത് സമയത്ത് വെച്ചാൽ മിക്കവാറും ഇത് പേരന്റ്സ് കണ്ടുപിടിക്കത്തില്ല, അത് അവന്റെ മടിയാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളെ മോസ്റ്റ്ലി കണ്ടുപിടിക്കാറ് പീഡിയാട്രിഷ്യൻസ് എന്തെങ്കിലും ചെല്ലുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ മർമറുണ്ട്, ഹാർട്ടിന്റെ സൗണ്ട് ഒരു വ്യത്യാസമുണ്ട്, കാണിക്കണം എന്ന് പറഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷെ ചില സിഗ്നിഫിക്കന്റ് ഹോളുകളുണ്ട്, അത് ജനിച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ശ്വാസമുട്ട്, അതായത് പാല് കുടിക്കുമ്പോഴത്തേക്ക് ശ്വാസം എടുത്തെടുത്ത് വിടുക, പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, വിട്ട് വിട്ട് പാല് കുടിക്കുക, പാല് കുടിക്കുമ്പോൾ തല വിയർക്കുക, കുട്ടി നന്നായിട്ട് പാല് കുടിച്ചതിന് ശേഷം കൂടി വെയിറ്റ് നന്നായിട്ട് കൂടാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളായിട്ടും ഈ ഒരു ഇൻഫൻസിയിൽ, അതായത് ഒരു ആറുമാസം അതിനുള്ളിൽ തന്നെ നമുക്ക് ചില ഹോളുകൾ കണ്ടുപിടിക്കാൻ പറ്റും, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹോളുകൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ
0: തിരിച്ചറിയുന്നത്. ശ്രോതാക്കൾ വിളിക്കുക എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-211-11 0474-211-11 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഈ അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ASD, VSD, PDA എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് കേൾക്കാറുണ്ട്, ഇവ തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്?
1: ഇതാ ഞാൻ പറഞ്ഞത്, പലതരത്തിലുള്ള ഹോളുകളാണ് ഇത്, പല പല ടൈപ്സ് ആണ്, സൈറ്റ് അനുസരിച്ചുള്ള വ്യത്യാസമാണ്. ASD എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ടിന് ബേസിക്കലി നാലറയാണുള്ളത്, മുകളിലത്തെ രണ്ടറ, താഴത്തെ രണ്ടറ. അപ്പം ഇത് മുകളിലത്തെ അറ സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ ഉണ്ട്, ആ ഭിത്തിയിലുള്ള ഹോളിനെയാണ് നമ്മൾ ASD എന്ന് പറയുന്നത്. താഴത്തെ അറ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിലുള്ള ഹോളാണ് VSD. ഇതല്ലാതെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എല്ലാവർക്കും ഉള്ള ഒരു രക്തക്കുഴലാണ്, അത് അടയാതിരിക്കുന്നതിനെയാണ് നമ്മൾ PDA എന്ന് പറയുക. ഇത് മൂന്ന് ആക്ച്വലി ഇത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹാർട്ടിന് വരാവുന്ന അസുഖത്തിൽ മൂന്നെണ്ണമാണ് ASD, VSD, PDA. അപ്പം ഇത് ASDs ആണ് മോസ്റ്റ്ലി തനിയെ അടയാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വെച്ചാൽ ചെറുതാണെങ്കിൽ തനിയെ അടയാൻ സാധ്യതയുണ്ട്. VSD നമ്മൾ ഈ ഫീറ്റൽ ലൈഫിൽ, അതായത് അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ കണ്ടുപിടിക്കുന്ന ഹോളുകൾ VSD ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 6 മാസം തൊട്ട് 1 വയസ്സിനുള്ളിൽ അടയാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതും അതിന്റെ സൈറ്റ്, അതിലും വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഈ താഴത്തെ അറകളില് കട്ടി കൂടിയ സ്ഥലത്താണ് ഈ ഹോൾ ഉണ്ടാവുന്നതെങ്കിൽ, അതായത് നമ്മളതിനെ മസ്കുലർ VST എന്ന് പറയാം, മസിലിനിടയ്ക്ക് വരുന്ന ഈ ഹോളുകളാണെങ്കിൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് അടയും. പക്ഷെ ചില ഹോളുകളുണ്ട് അത് കുറച്ചുകൂടെ കട്ടി കുറവുള്ള ഭാഗത്ത് ഉണ്ടാവുന്ന ഹോളുകളാണെങ്കിൽ അത് അടയാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ പറയുന്ന ഭിത്തികൾ തമ്മിൽ ഉള്ള അകലവും എല്ലാം അനുസരിച്ച് അതിന്റെ അടയാനുള്ള സാധ്യതയും അതെല്ലാം വ്യത്യാസം വരും. പക്ഷെ ഈ ബേസിക്കലി ASD, VST, PDA നമ്മുടെ ഓൾമോസ്റ്റ് ഒരു സിംപ്ലസ്റ്റ് ആയിട്ട് ഹാർട്ടിന് വരാവുന്ന ഹോളുകളാണ്.
0: ഈ ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അത് ഭേദമാകാൻ എത്ര, അങ്ങനെ ഭേദമാവുക എങ്കിൽ തന്നെ എത്ര നാൾ ഇതിന് മരുന്ന് കഴിക്കണം, ജീവിതകാലം മുഴുക്കൻ മരുന്ന് കഴിക്കാൻ സാഹചര്യമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് പുതിയ ഈ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണല്ലോ, അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് ഇതിന് എത്ര ജീവിതകാലം മുഴുക്കൻ മരുന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോ?
1: നമ്മുടെ റീസെന്റ് അഡ്വാൻസ് വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സാധനമാണ്, പല നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ അഡ്വാൻസസ് വെച്ചിട്ട് മോസ്റ്റ്ലി ഉള്ള കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്ത് ഒരുവിധം ഭേദപ്പെടുത്താൻ പറ്റാറുണ്ട്. പക്ഷെ ഭേദപ്പെടുത്തി എന്ന് പറഞ്ഞ് ഫോളോ അപ്പ് വേണ്ടെന്നല്ല, നമുക്ക് ഒരു ഇപ്പൊ ഒരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയിലൂടെയോ അല്ലെങ്കിൽ കാത്തീറ്റർ ബേസ്ഡ് ആയിട്ടോ നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ക്ലോസ് ചെയ്താലും വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസ്. ഇപ്പൊ ഇതൊരു പ്രൊസീജിയർ കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ വന്ന് ഒരു ECG ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ലാതെ ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെ മോസ്റ്റ് ഓഫ് ദി ഹാർട്ട് ഡിസീസസിന് ഇപ്പൊ വേണ്ടി വരാറില്ല. നമ്മുടെ കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് നോർമൽ ആയിട്ട് സ്കൂളിൽ പോകാനും അതിനുശേഷം ഒരു നല്ലൊരു എഡ്യൂക്കേഷണൽ ഇത് പോയി ഓക്കുപേഷണലി ആണെങ്കിലും നല്ല രീതിയിൽ നോർമൽ ഒരാളെ പോലെ ലൈഫ് ലീഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള അഡ്വാൻസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്.
0: മാറ്റാൻ
1: പറ്റുന്ന രോഗങ്ങളുണ്ട്.
0: അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
2: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778 9846976084.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ലൈവാണ്, നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ ഹരിതാജി ഉണ്ട്, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ് NS ഹോസ്പിറ്റലിലെ. അപ്പോൾ നമുക്ക് ലൈവ് തുടരാം. അപ്പോൾ കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ഒരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്താണ് ചോദിക്കാനുള്ളത്? ആരാണിത്? ESR കുട്ടികളുടെ ഡോക്ടറാണ്, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ്. അമ്മയുടെ കാര്യമാണോ പറയുന്നത്? മോൻ എത്ര വയസ്സുണ്ട്? കുട്ടിയാണോ? ശരി,
6: നടക്കാതെ.
0: ഇതിപ്പോ കുട്ടികളുടെ ഡോക്ടർ ആൻസർ ചെയ്യുന്നോ?
1: ESR എന്തിനായിരുന്നു നോക്കിയത്?
6: ESR നോക്കിയതല്ലേ മോണ്? ESR വന്ന് പിന്നെ അയാൾക്ക് കൂടുതലായിരുന്നു കുട്ടിയായിരിക്കുമ്പോഴേ, ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് നടക്കാൻ പെട്ടെന്ന് ഓർമ്മയായിട്ട് വീഴുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു.
1: ഡോക്ടർ ആണോ? എന്തിന്റെ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരുന്നെ?
6: നമ്മള് അപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുക്കുമായിരുന്നേ. അത് 21 ദിവസം കൂടുമ്പോ നമ്മള് ഇഞ്ചക്ഷൻ എടുക്കണം. ഡോക്ടർ എടുത്തോണ്ടിരുന്നതായിരുന്നു. അങ്ങനെ മോന് അത് എടുക്കുമ്പോ പിന്നെ കളിക്കാനോ എടുക്കാനോ ഒന്നിനും വിടരുത്, എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് 21 ദിവസം കറക്റ്റ് നമ്മളെല്ലാം എഴുതി കൊടുത്തിട്ടൊക്കെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോഴേ പിന്നെ അത് കഴിഞ്ഞ 21-ാമത്തെ ദിവസം പിന്നെ 21 ദിവസം ആകുമ്പോ അടുത്തത് എടുത്തിരിക്കും.
1: മനസ്സിലായി.
6: 2 കൊല്ലം മോന എടുത്തായിരുന്നു, 2 വർഷം മോന എടുത്തായിരുന്നെ. അത് കഴിഞ്ഞപ്പം ഡോക്ടർ എന്റേതായ മെയിൻ ഡോക്ടർ വന്ന, നമ്മളെ റോബി ഡോക്ടർ ഇല്ലേ, റോയി, ഇവിടെ ദേവി ക്ലിനിക്കില്,
0: ദേവി ക്ലിനിക്കില് ഡോക്ടർ.
6: അപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇത് നിർത്തലാക്കി, ഇതിന് എടുത്തുകൂടാ, എടുക്കുമ്പോ കുട്ടികൾക്കൊക്കെ പലതും സംഭവിക്കുന്നു, അതുകൊണ്ട് നിർത്തലാക്കിയായിരുന്നു. അതിനുശേഷം ഗുളിക തന്നായിരുന്നു.
1: അപ്പൊ
6: 45 വയസ്സ് വരെ കൊടുക്കണോന്ന് പറഞ്ഞത്. അപ്പം ആദ്യമൊക്കെ ഇയാൾ കഴിക്കത്തില്ല, 1 ദിവസം 3 ഗുളിക എടുത്ത് കൊടുക്കണമായിരുന്നു.
1: 8 വയസ്സായിരുന്നു.
6: നടക്കാതെ എടുക്ക, അപ്പൊ ഈ തൊണ്ടയ്ക്കും ഇതൊക്കെ. അപ്പൊ ഗുളിയോ ഞാനൊരു 10-16 വയസ്സ് വരെ കൊടുത്തു. പിന്നെ അവന്റെ അച്ഛൻ മരിച്ചപ്പോ തന്നെ ഇതൊന്നും കഴിക്കാതായി, അതോടങ്ങ് നിർത്തി. ഇപ്പോഴാ, പക്ഷെ ആ ഗുളിക കഴിക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര തടി വെച്ചു.
1: ഇപ്പൊ കൊടുക്കുന്നുണ്ടോ ഗുളിക? കൊടുക്കുന്നുണ്ടോ?
6: ഇപ്പൊ ഗുളി ആയതിന് ശേഷം നിർത്തി. 18 വയസ്സ് വരെ നോക്കാൻ പറഞ്ഞത്. 18 വയസ്സ് ഞാൻ പറഞ്ഞ 16 വയസ്സായപ്പോഴും നിർത്തി. ഇപ്പൊ നല്ല വണ്ണം ഒക്കെയാ. ഇപ്പൊ അങ്ങ് കാലിനും തൊണ്ടയ്ക്കും എപ്പോഴും ഒരു ശ്വാസമുട്ടൽ വേണ്ടേ തോന്നുന്നു.
1: എക്കോ എക്കോ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഹാർട്ടിന്റെ സ്കാന്?
6: ഒന്നും എടുത്തിട്ടില്ല.
1: അത് നോക്കണം അമ്മ. ഇതെന്ന് വെച്ചാലേ, നമുക്ക് കുഞ്ഞിലെ എപ്പോഴെങ്കിലും തൊണ്ടവേദന പോലെ, നമുക്ക് തൊണ്ടവേദനയായിട്ട് വന്ന് ട്രീറ്റ് ചെയ്യാതെ ഇരുന്നിട്ട് റുമാറ്റിക് ഫീവർ എന്നൊരു അസുഖം വരും, കൈകാലും മുട്ടിനും ഒക്കെ വന്നിട്ട്. റുമാറ്റിക് ഫീവർ എന്നൊരു അസുഖം വന്നതുകൊണ്ടാണ് ഈ പറയുന്ന മരുന്ന് ഇങ്ങനെ എടുക്കാൻ പറയുന്നത്. ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും ഒക്കെ എടുക്കാൻ പറയുന്നത് അതിനാണ്. അത് ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ അത് ഹാർട്ടിന്റെ വാൽവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ബാധിക്കാതിരിക്കാനും ഉള്ള അസുഖത്തിനെ കൺട്രോളിൽ നിർത്താനും വേണ്ടിയാണ് നമ്മൾ ആ മരുന്ന് എടുക്കാൻ പറയുന്നത്. പക്ഷെ അത് കാരണം വണ്ണ വെക്കേണ്ടെന്ന കാര്യമില്ല. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഈ ബുദ്ധിമുട്ട്, അതായത് ക്ഷീണവും ശ്വാസമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഒരു ഹാർട്ടിന്റെ സ്കാൻ എടുത്ത് എല്ലാം നോർമൽ ആണോ എന്നുള്ളത് ഉറപ്പായിട്ടും നോക്കണം.
6: പിന്നെ നടക്കാനും അതൊക്കെ ഇപ്പൊ ഒരുപാട് കാലിന് വേദനയൊക്കെയാ. അപ്പൊ ഒരു അണപ്പൊക്കെ വരും, ആള് വണ്ണവുമുണ്ട്. പക്ഷെ ഞാനിട്ട് അത് കഴിഞ്ഞ് നായത്തിലെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെ മരുന്ന് കൊടുത്തായിരുന്നു. കേട്ടോ, അവര് പറഞ്ഞു വാദത്തിന്റെ അങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷെ ആ വാദത്തിന്റെ അല്ലെന്നും പറയുന്നു, ഏതാന്നൊന്നും
1: ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാതെയും നോക്കാതെയും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മായി പറഞ്ഞ ഹിസ്റ്ററി വെച്ചിട്ട് എന്തായാലും ഒരു കാർഡിയക് ഇവാലുവേഷൻ ഒരു കാർഡിയോളജിസ്റ്റിനെ എന്തായാലും കണ്ട് ഒരു എക്കോ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എടുക്കണോ അമ്മ?
0: ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
3: ആ ഹലോ, എന്റെ പേര് രാജീവ് എന്നാണ്, ഞാൻ മുഖത്തലേന്ന്
0: വിളിക്കാം.
3: നമ്മളൊരു 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു, പെൺകുഞ്ഞാണ്. അപ്പൊ ഇടയ്ക്ക് നെഞ്ചുവേദന, വയറ്റിൽ വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ഗ്യാസിന്റെ പ്രശ്നമാണോ, അത് ശരിക്കുള്ള വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് തിരിച്ചറിയാന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു.
1: കുഞ്ഞ് നെഞ്ചുവേദന പറയുന്നുണ്ട് അല്ലേ?
3: ആ, നെഞ്ചുവേദന അല്ലെങ്കിൽ ഇടയ്ക്ക് ചില സമയത്ത് ഫുഡ് കഴിഞ്ഞിട്ടാണ് സാധാരണ പറയുന്നത് ഈ വയറുവേദന എന്നൊക്കെ പറയാറുണ്ട്.
1: ഓക്കെ. ഈ നെഞ്ചുവേദന വെറുതെ ഇരിക്കുമ്പോഴല്ലേ പറയുന്നത്, അതോ ഒന്ന് ഓടി കളിച്ചതിന് ശേഷമാണോ പറയുന്നത്?
3: അല്ല, മിക്കവാറും ഫുഡ് കഴിഞ്ഞിട്ട്, വൈകിട്ടത്തെ ഫുഡ് കഴിയുമ്പോഴാണ് ഇത് പറയുന്നത്.
1: ഓക്കെ, ഫുഡ് റിലേറ്റഡ് ആയിട്ടാണ് എപ്പോഴും പറയുന്നത്.
3: അതെ അതെ, അങ്ങനെയാണ്. ഭക്ഷണം കഴിഞ്ഞു കഴിയുമ്പോഴാണ് പറയുന്നത് വയറ് വീർത്ത്. അങ്ങനെ
1: ഈ വേദന അത് ആ സമയത്ത് തന്നെയാണോ ഈ നെഞ്ചുവേദനയും പറയുന്നത്?
3: അതെ അതെ, അത് പല സമയത്ത് പറയും. ചില സമയത്ത് വയറ്റിൽ പറയും, ചില സമയത്ത് നെഞ്ചിൽ പറയും, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇത് തിരിച്ചറിയാൻ പറ്റുമെന്നാണോ, ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, അതോ നോർമലി ഗ്യാസ് വന്നിട്ട്?
1: മോസ്റ്റ്ലി കുട്ടികളുടെ നെഞ്ചുവേദനയിൽ ഏറ്റവും ലീസ്റ്റ് കോമൺ കോസ് ആണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരിക. പക്ഷേ അങ്ങനെ സിഗ്നിഫിക്കന്റ് ആയിട്ട്, അതായത് ഓടിച്ചാടി കളിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് എക്സേർഷന് ശേഷം നെഞ്ചുവേദന വരിക, നെഞ്ചുവേദന കാരണം ആൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരിക, അങ്ങനെയുണ്ട്. ആ സമയത്ത് ഭയങ്കരമായിട്ട് വിയർക്കുക, ബുദ്ധിമുട്ടായിട്ട് തോന്നുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാർഡിയക് ഇവാലുവേഷൻ വേണം. പക്ഷെ ഈ പറയുന്ന ഒരു ഹിസ്റ്ററി കേട്ടിട്ട് മോസ്റ്റ്ലി ഫുഡ് റിലേറ്റഡ് ആണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഗ്യാസ്ട്രിക് വയറ്റെരിച്ചിലിൻ്റെ പോലെ ആയിട്ടേ തോന്നുന്നുള്ളൂ. പക്ഷെ പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ സിംപ്റ്റംസ് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രിഷനെ ഒന്ന് കാണിക്കുക. ബേസിക്കലി ആദ്യം കുഞ്ഞിനെ നമ്മൾ എക്സാമിൻ ചെയ്യണം, നോക്കിയതിനു ശേഷം വയറും ഒക്കെ നോക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നെഞ്ചും ഒക്കെ നോക്കി പ്രശ്നമുണ്ടോ നമ്മൾ നോക്കണം. ക്ലിനിക്കലി ആണ് ബേസിക്കലി ആദ്യമായിട്ട് നോക്കേണ്ടത്. നോക്കി അതിനുശേഷം ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ബ്ലഡ് ടെസ്റ്റും വയറ് നോക്കിയതിന് ശേഷം സ്കാനോ എന്തെങ്കിലും വേണമെന്ന് തീരുമാനിക്കണം. പിന്നെ നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സൗണ്ടിനോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം തോന്നുവാണെങ്കിൽ മാത്രം ഒരു ECG എക്കോയും ചെയ്ത് നോക്കേണ്ടി വരും.
3: ഓക്കെ,
1: ശരി, താങ്ക് യു.
0: ഓക്കെ, നമുക്ക് അടുത്തൊരു കോളില്ല. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഈ സാധാരണ ഈ കുട്ടികൾ കാണുന്ന ഹൃദ്രോഗങ്ങൾ ഏതൊക്കെയാണ് പൊതുവെ കാണുന്നത്?
1: നമുക്ക് ഹാർട്ട് ഡിസീസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, സൈനോട്ടിക്. സൈനോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന ഹാർട്ട് ഡിസീസുകളാണ്. അതായത് നമുക്ക് ബ്ലഡിന്റെ എവിടെയെങ്കിലും ഒക്കെ ഒരു മിക്സിംഗ് ഉണ്ടാവണം. അതായത് ഓക്സിജൻ കുറവുള്ള ബ്ലഡും ഓക്സിജൻ കുറവുള്ള ബ്ലഡും

0: അതും ഒരു കാറ്റഗറി ഓഫ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. പിന്നെ ഓക്സിജൻ കുറവുണ്ടാവുന്ന കണ്ടീഷൻസ് നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വരുന്നതാണ്. ഒന്ന്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന രക്തക്കുഴൽ മാറി വരിക, അതായത് റൈറ്റിൽ നിന്ന് വരേണ്ടത് ലെഫ്റ്റിൽ നിന്ന് വരിക, ലെഫ്റ്റിൽ നിന്ന് വരേണ്ടത് റൈറ്റിൽ നിന്ന് വരിക, അങ്ങനെ വരിക. പിന്നെ ഈ രക്തക്കുഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കണക്ഷൻസ്, അകത്തോട്ട് വരുന്ന രക്തക്കുഴൽ വരിക. പിന്നെ ഈ രക്തക്കുഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കണക്ഷൻസ്, അകത്തോട്ട് വരുന്ന രക്തക്കുഴൽ മാറി കണക്ട് ആവുക. പിന്നെ ഹോളും അതിന്റെ കൂടെ വാൽവിന് ചുരുക്കവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടോഫ് എന്ന് പറയും, ടെട്രോളജി ഓഫ് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് ആണ് നമ്മുടെ സൈനോട്ടിക് അഥവാ മിക്സിംഗ് കാരണം ഉണ്ടാവുന്ന ഹാർട്ട് കണ്ടീഷൻസ്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാർഡിയ കണ്ടീഷൻസ്. ഇതല്ലാതെ നമുക്ക് അക്വയേർഡ് ആയിട്ട്, ഇതൊക്കെ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസസ് ആണ്. അതല്ലാതെ അക്വയേർഡ് ആയിട്ട് വരുന്ന ഹാർട്ട് ഡിസീസ് ആണ് ഇപ്പൊ നേരത്തെ നമ്മുടെ അമ്മ സംസാരിച്ചിരുന്നതുപോലെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അത് ഒരു പറയുന്ന ഒരു തൊണ്ടവേദനയൊക്കെ കഴിഞ്ഞ് അൺട്രീറ്റഡ് ആയിട്ടുള്ള സോർ ത്രോട്ട്, അങ്ങനെ അതും എല്ലാ സോർ ത്രോട്ടും ആവണം എന്നില്ല, നമുക്ക് മോസ്റ്റ്ലി വരുന്നത് വൈറൽ ആയിരിക്കും. അതല്ലാതെ സ്ട്രെപ്റ്റോകോക്കസ് എന്നൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട് അൺട്രീറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന റുമാറ്റിക് ഫീവർ വരെ അങ്ങനെ വന്ന്, അത് കാരണം വാൽവിന് പ്രശ്നം, ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നമെന്ന് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അതാണ് നമ്മൾ മയോകാർഡൈറ്റിസ് എന്ന് പറയാം, അങ്ങനെ വരാം, മയോകാർഡൈറ്റിസ് ആയിട്ട് വരാം. പിന്നെ നമ്മൾ കുട്ടികളിൽ കാണുന്ന കാവസാക്കി ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് നമ്മുടെ രക്തക്കുഴൽ, ഹാർട്ടിനുള്ള രക്തക്കുഴലുകളുടെ ഡയലറ്റേഷൻ അഥവാ വീക്കം കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ് കാവസാക്കി ഡിസീസ്. അങ്ങനെയൊക്കെ പറഞ്ഞ അക്വയേർഡ് ആയിട്ടും ഹാർട്ട് ഡിസീസ് നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്.
1: നമുക്കൊരു കോള് എത്തിയിരിക്കുകയാണ്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പറഞ്ഞോളൂ.
2: ശരത്തെന്നാണ് മാഡം,
1: ചോദിച്ചോളൂ.
2: ഒരു ഡൗട്ട്, നമ്മൾ ഈ മുതിർന്ന ആൾക്കാരിൽ നമ്മൾ ഈ കാർഡിയാക്ക സംബന്ധമായ കാര്യങ്ങൾക്ക് മുൻകരുതലായിട്ട് ആഹാരം അതുപോലെ തന്നെ ഡയറ്റ് അതുപോലെ വ്യായാമം എന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ ഈ കുഞ്ഞുങ്ങളിൽ കാർഡിയാക്ക സംബന്ധമായിട്ട് ഈ ജന്മന ഉള്ള അസുഖങ്ങളല്ലാതെ വരുന്നതിനകത്ത് തടയുന്നതിനകത്ത് എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ടോന്നാണ്?
0: വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ, ഇപ്പോൾ ഒരു നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 10 സാധനങ്ങൾ ഇപ്പോൾ എടുത്തു നോക്കിയാൽ 9 സാധനം അൺഹെൽത്തി കാര്യങ്ങളായിരിക്കും നമുക്ക് ഓപ്ഷൻസ് ആണ് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ഈ 9 അൺഹെൽത്തിയിലായിരിക്കും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5 അൺഹെൽത്തി ഉള്ളത്, മറ്റേത് 5 ഹെൽത്തി ആയിരിക്കും. നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഹെൽത്തി ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഓപ്ഷൻസേ ഭയങ്കര അൺഹെൽത്തി ഓപ്ഷൻസ് ആണ്. അപ്പോൾ അവരിത് അറിയാതെ ഇത് കഴിക്കും. കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊളസ്ട്രോൾ ഒക്കെ നോർമലായിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ വെച്ചേക്കും. ഇവരുടെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലായിരിക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു 60 വയസ്സിൽ വന്നുകൊണ്ടിരുന്ന നമ്മുടെ പ്രായമുള്ളവർക്ക് 40 വയസ്സിൽ ഒരു അറ്റാക്ക് വരുന്ന, നമ്മുടെ കുട്ടികൾക്ക് ഒരു 20-30 വയസ്സിൽ വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഒരു ഹാർട്ട് ഡിസീസും ഇല്ലാത്തവരാണെങ്കിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കുട്ടികളാണെന്ന് വിചാരിച്ച് നമ്മളുള്ള ജങ്ക് ഫുഡ്സ് എല്ലാം, അവർ ചോദിക്കുന്ന ചോക്ലേറ്റ്സ് എല്ലാം, ചിപ്സ്, ബിസ്ക്കറ്റ്, ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് അവർ ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള പല പല സാധനങ്ങൾ, ഇപ്പം ഡ്രിങ്ക്സ് ആണെങ്കിൽ തന്നെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന എല്ലാ കളേർഡ് ലിക്വിഡ്സ് നമുക്ക് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ഇതെല്ലാം കുടിച്ച് കുടിച്ച് അവരുടെ കൊളസ്ട്രോൾ എലിവേറ്റഡ് ആയിരിക്കും, നമ്മൾ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളൊന്ന് തുടുത്തിരിക്കുന്നതാണ് എപ്പോഴും അച്ഛനമ്മമാർക്ക് ഇഷ്ടം, പക്ഷെ അതിൽ വലിയ കാര്യമില്ല. അത് അങ്ങനെ ആക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നതാണ് വലിയ പ്രശ്നം. ഇപ്പം എന്റെ ഒ പിയിൽ വരുന്ന കുട്ടികളുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ, ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 10 വയസ്സായുള്ള കുട്ടിയാണ് വരുന്നത്. 2 വർഷം മുമ്പ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കൊളസ്ട്രോൾ കൂടുതലായിരുന്നു, പക്ഷെ അത് കുട്ടിയുടെ ലാബ് എറർ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്തില്ല. വീണ്ടും കുട്ടിക്ക് 10 വയസ്സായപ്പോൾ എന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് ഹൈപ്പർ ടെൻഷൻ, ബി പി കൂടുതലാണ്. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴും കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആണ്. അവരന്ന് ഇഗ്നോർ ചെയ്തതാണ് ലാബ് എറർ ആണെന്ന് വിചാരിച്ചിട്ട്. കുട്ടി ഒബീസ് ആണ്, വെയിറ്റ് കൂടുതലാണ്. അപ്പൊ അതെല്ലാം ഫുഡും ലൈഫ് സ്റ്റൈലും കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടികളിലും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് റോള് പ്ലേ ചെയ്യുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ.
1: ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ അധികം എന്തെങ്കിലും, ഹലോ, ഓക്കെ, നമുക്ക് അടുത്തൊരു ഈ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ മുല കുടിക്കുമ്പോൾ കുഞ്ഞ് അമിതമായി വിയർക്കുക നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, പെട്ടെന്ന് ശ്വാസം മുട്ടുക, പാൽ കുടിക്കാൻ മടി കാണിക്കുക എന്നിവ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണോ?
0: ഡെഫിനറ്റ്ലി ആണ്. നമ്മൾ ഈ ഒരു വലിയ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നത് പോലെ കുട്ടികൾക്കുള്ളൊരു വ്യായാമം പോലാണ് ഈ അമ്മയുടെ പാല് വലിച്ചു കുടിക്കുക എന്ന് പറയുന്നത്. അതൊരു എക്സേർഷൻ ആണ്. നമ്മൾ ഈ ബോട്ടിൽ ഫീഡിംഗ് പോലല്ല, അവർ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കതൊരു എക്സേർഷൻ ആണ്. അത് എക്സേർഷൻ സമയത്ത് ഈ

0: ഹാർട്ട് വീക്ക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതായത് ഹാർട്ടിന് പമ്പിംഗ് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളില് അതൊരു വലിയൊരു ഹാർട്ടിന് എന്താ നമുക്ക് അതിനൊരു പവർ ഇല്ലാതെ വരും പമ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ പറയുന്ന പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്. നിർത്തി നിർത്തി പാല് കുടിക്കുക, കുറച്ചു നേരം പാല് കുടിക്കും, അതുവരെ ടയേർഡായിട്ട് ഉറങ്ങിപ്പോവും. വിശപ്പിനനുസരിച്ച് അവർക്ക് പാല് കുടിക്കാൻ പറ്റത്തില്ല. അവര് ക്ഷീണിച്ചു ഉറങ്ങി വീണ്ടും ഒന്ന് ഉണർന്ന് ആ വിശപ്പോടെ ആയിരിക്കും അവർ ഉണരുന്നത്. വീണ്ടും അവർ കുറച്ചു നേരം വീണ്ടും ഫീഡ് ചെയ്യും, അപ്പൊ അവർ വീണ്ടും ക്ഷീണിക്കും. അതിനെ നമ്മൾ സക്ക് റെസ്റ്റ് സക്ക് സൈക്കിൾ എന്ന് പറയും. കുറച്ചു നേരം സക്ക് ചെയ്യുന്നു, പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും സക്ക് ചെയ്യുന്നു. അവരൊരിക്കലും വിശപ്പ് മാറിയിട്ട് ഒരു സെറ്റൈറ്റി ഉണ്ടായിട്ട് അവർ നിർത്തുന്നില്ല, അവർ ക്ഷീണിച്ചാണ് പാല് കൂടി നിർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിട്ടും ഈ കുഞ്ഞുങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം, അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടത്തില്ല. അപ്പൊ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവത്തില്ല. അപ്പൊ ഇതൊരു വിഷയ സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഒരു മേജർ സിംപ്റ്റം ആണ് ഹാർട്ട് ഡിസീസിൽ.
1: എനിക്കൊന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സിംപ്റ്റമാണ്. അപ്പൊ നമുക്കൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: ഓക്കെ, ഡോക്ടർ ലൈവ് തുടരുകയാണ്. നവജാത ശിശുക്കളിലെ ഹൃദ്രോഗങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ ഹരിതാജിയാണ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് NS ഹോസ്പിറ്റൽ. ഓക്കെ, നമ്മൾ തുടരുന്നു. അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. അതിനുമുമ്പ് ശ്രോതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കാനുണ്ട്, കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ദയവ് ഇത് ചോദിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-21-11-0474-21-11-1 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ലൈവായിട്ട് ഇത് കാണാൻ സാധിക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും. അതും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഈ കുട്ടികളിൽ പ്രായത്തിനനുസരിച്ച് ഭാരവും വളർച്ചയും കൂടാത്തതിന് പിന്നിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ?
1: ഡെഫിനറ്റ്ലി അതിനൊരു വലിയ റോൾ ഇല്ലെങ്കിലും അതിനകത്ത് ഒരു കാരണം ഹാർട്ട് ഡിസീസ് തന്നെയാണ്. കാരണം ഞാൻ അത് സ്പെസിഫിക്കലി ന്യൂ ബോൺ, അതായത് ഇൻഫൻസി അല്ലെങ്കിൽ ഒരു വയസ്സിലെ താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മളത് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിന്റെ ഒരു എക്സേർഷൻ, അത് കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുക, അപ്പോൾ വെയിറ്റ് അതിനനുസരിച്ച് കൂടാതിരിക്കും. അത് മെയിൻലി ഒരു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കൂടുതൽ കാണുക. പിന്നെയും ചില
0: കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് വരാതിരിക്കുന്നത്, പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്നത്,
1: വെയിറ്റ് വരാതിരിക്കുന്നതിന് ഒരു കാരണം റയറായിട്ട് ഹാർട്ട് ഡിസീസ് ആവാം. പക്ഷെ അത് നമ്മുടെ ഒരു മെയിൻ കാരണമല്ല, മെയിൻ സിംറ്റം ആയിട്ട് വരുന്ന ഒരു
0: കാര്യമാണ്.
1: മോസ്റ്റ്ലി കുട്ടികൾ എന്താന്ന് വെച്ചാൽ അവരുടെ ആഹാരമൊക്കെ ഒരു നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടാവത്തില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ജങ്ക് ഫുഡ്സ് അത് അങ്ങനെയൊക്കെ കഴിക്കുന്നതേ ഉണ്ടാവത്തുള്ളൂ മോസ്റ്റ്ലി. പിന്നെ ജനറ്റിക്കും, നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടികൾ ഒരു 10 പേരെ എടുത്ത് നോക്കിയാൽ 8 പേരും അച്ഛനമ്മമാർ ആ പ്രായത്തിൽ ഇതേപോലെ മെലിഞ്ഞിരുന്നവരായിരിക്കും. കൂടുതലും ജനറ്റിക്കും അതും ഒക്കെയാണ് റോൾ ഉണ്ടാവാറ്. ഈ ന്യൂ ബോൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുവർ വെയിറ്റ് ഗെയിൻ ഉള്ള കാര്യം റെയർ ആയിട്ടേ ഹാർട്ട് ഡിസീസ് ആവാറുള്ളൂ. പക്ഷെ അല്ല, അത് കാരണം വരാം. പക്ഷെ എപ്പോഴും നമ്മൾ ഈ വെയിറ്റ് കൂടാത്ത കുട്ടികളെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കാരണം ഹാർട്ട് ഡിസീസ് ആവാറില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു
0: കംപ്ലൈന്റ് ആണല്ലോ, കുട്ടികൾ കഴിക്കുന്നില്ല, മെലിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു.
1: പേരന്റ്സിന് എപ്പോഴും ഉള്ളൊരു കംപ്ലൈന്റ് ആണ്. പക്ഷെ അത് അത്രയും വലിയൊരു സിഗ്നിഫിക്കൻസ്, കുഞ്ഞിന് പ്രത്യേകിച്ച് അസുഖമൊന്നും വരുന്നില്ല, ആള് ഹെൽത്തി ആണ്, ആൾ ആക്റ്റീവ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് മാത്രം വെച്ചിട്ടൊരു കട്ട് ഓഫ് നോക്കേണ്ട കാര്യം. അതായത് ആൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഭയങ്കര ഇമാഷിയേറ്റഡ് ആണെങ്കിൽ അത് വേറെ കാര്യം. ഒരു എന്നുവെച്ചാൽ പേരന്റ്സ് എപ്പോഴും നോക്കുന്ന നല്ല വണ്ണമൊക്കെ വേണം, വെയിറ്റും പോരാ, ആ ഒരു ലുക്കിൽ ഒരു വണ്ണം ചബ്ബിയായിട്ടിരുന്നാലേ അവർക്കൊരു സന്തോഷമുള്ളൂ.
0: അതെ,
1: അതില് കാര്യമില്ല. ആളൊരു ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒത്തിരി ബോദർ ചെയ്യേണ്ട കാര്യമില്ല.
0: ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ന്യൂമോണിയയും ശ്വാസകോശ അണുബാധയും ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
1: ആ, അതിന് ഡെഫിനറ്റ്ലി റോൾ ഉണ്ട്. അതായത് ഒന്ന്, ജനിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ന്യൂ ബോൺ പീരീഡിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ VSD, PDA എന്ന് പറയുന്ന അസുഖങ്ങളിലൊക്കെ ഈ ഹോള് കാരണം ഹാർട്ടിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോകുന്ന ബ്ലഡിന്റെ എമൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഒത്തിരി ബ്ലഡ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശ്വാസം മുട്ടും, ന്യൂമോണിയ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഡ്രൈ സ്പോഞ്ചും ഒരു വെറ്റ് സ്പോഞ്ചൂടെ വെച്ചാൽ എപ്പോഴും ഒരു ഓർഗാനസ് അല്ലെങ്കിൽ ഒരു അണു വളരാനുള്ള സാധ്യത എപ്പോഴും വെറ്റ് സ്പോഞ്ചിലല്ലേ കൂടുതൽ. എന്ന് പറയുന്നത് പോലെ തന്നെ വാട്ടർ ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന, ബ്ലഡ് ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ലങ്സിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരും, റെക്കറന്റ് ആയിട്ട് വരും. അതൊന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സിഗ്നിഫിക്കന്റ് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു പനിയും തുമ്മലും ജലദോഷമൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനെ നമ്മളൊരു ഭയങ്കര ഒരു ഇൻഫെക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് 3-ൽ കൂടുതൽ പ്രാവശ്യം ഒരു വർഷം ഈ ലങ്സിൽ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുത്ത് കാർഡിയക് എവാലുവേഷൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ പനിയും ജലദോഷമൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും കിട്ടും കുറച്ച് പനിയും ജലദോഷമൊക്കെ, അത്രയായിട്ട് എടുത്താൽ മതി.
0: ഈ കുട്ടികളുടെ മർമറിനെ കുറിച്ച് പറയുമ്പോൾ, ഹാർട്ട് മർമറിനെ കുറിച്ച് പറയുമ്പോൾ, ഹൃദയത്തിലെ അസ്വാഭാവിക ശബ്ദം എപ്പോഴും അപകടകരമാണോ?
1: മർമർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് സൗണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് 2 ഹാർട്ട് സൗണ്ട്, S1 S2 എന്ന് പറഞ്ഞ 2 ഹാർട്ട് സൗണ്ടാണ് ഉള്ളത്. ആ സൗണ്ട് അല്ലാതെ അബ്നോർമൽ ആയിട്ട് എന്ത് സൗണ്ട് കേട്ടാൽ നമ്മൾ മെയിൻ ആയിട്ട് കേൾക്കുന്ന ഒരു സൗണ്ടാണ് മർമർ എന്ന് പറയുന്നത്. അത് പല കാരണങ്ങളും കൊണ്ട് വരാം. ഒന്ന് ഹോൾ ഉണ്ടെങ്കിൽ വരാം, ഏതെങ്കിലും വാൽവിന് ചുരുക്കം ഉണ്ടെങ്കിൽ വരാം, വാൽവിന് ലീക്ക് ഉണ്ടെങ്കിൽ വരാം, അതേപോലെ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ചുരുക്കം ഉണ്ടെങ്കിലും ഒക്കെ വരാം. കുട്ടികളിലാണ് നമ്മൾ എപ്പോഴും ഈ മർമർ പിക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ മർമർ നമ്മൾ പിക്ക് ചെയ്യുന്ന മിക്കുള്ള അത് പേമർ പല തലത്തിലുള്ള മർമർ ഉണ്ട്. അതിന്റെ സൗണ്ടിന്റെ ക്വാളിറ്റി, പിച്ചും ഒക്കെ വെച്ചിട്ട് നമ്മൾ പലതരത്തിലെ മർമറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഹാർട്ടിന്റെ പമ്പിംഗ് സൈക്കിളിലാണോ അതോ റിലാക്സിംഗ് സൈക്കിളിലാണോ എന്നുള്ളതനുസരിച്ചും പലതരത്തിലുള്ള മർമർ ഉണ്ട്. കുട്ടികളിൽ മർമർ ഒരു കാരണവും ഇല്ലാതെയും കേൾക്കാം, അതിനെയാണ് നമ്മൾ ഇന്നസെന്റ് മർമർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാർഡിയക് ഇവാലുവേഷൻ ഒക്കെ ചെയ്തു, ഹാർട്ട് നോർമൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഒരു ഇന്നസെന്റ് മർമർ ആയിട്ട് ലേബൽ ചെയ്യാം. അത് കുഴപ്പമില്ല,
0: അസ്വാഭാവികമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഡോക്ടർ ആയിരിക്കും അല്ലേ?
1: വീട്ടിൽ
0: നമുക്ക് അതൊന്നും
1: ബേസിക്കലി വീട്ടിലിരുന്ന് നമുക്ക് മേമർ പോലും അറിയാൻ പറ്റില്ല. ഒരു പീഡിയാട്രിഷ്യൻ നോക്കിയിട്ടാണ് മേമർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് അത് നമുക്കത് ഒന്ന് നമുക്ക് പെത്തോളജിക്കൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചില മേമർ നമുക്ക് തൊട്ട് നോക്കിയാൽ, നെഞ്ചത്ത് കൈവെച്ച് നോക്കിയാല് നമുക്കൊരു കിറന്നൊരു ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ വരുന്ന മേമറൊക്കെ ഡെഫിനറ്റ്ലി സിഗ്നിഫിക്കന്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ മേമർ മാത്രം വെച്ചിട്ടൊരു കുട്ടിയെ
0: തിരിച്ചറിയാൻ സാധിക്കുമോ ഹാർട്ടിൽ വെച്ചിട്ട്?
1: അങ്ങനെയുള്ള മേമറുകൾ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഡെഫിനറ്റ്ലി സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ എല്ലാ മേമറും അങ്ങനെ ആവണം എന്നില്ല. മേമർ മാത്രം വെച്ചിട്ട് നമുക്കൊരു കുട്ടിക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ പീഡിയാട്രിഷ്യൻ നോക്കും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയും ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് കാർഡിയോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം, ഒരു എക്കോ ചെയ്യണം എന്ന് പറയും. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ എക്കോ ചെയ്യുക, ഹാർട്ടിനകത്ത് എന്തെങ്കിലും സ്ട്രക്ചറലി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഇന്നസെന്റ് മേമർ എന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യാം. കുഞ്ഞ് കുറച്ച് വലുതാവുമ്പോഴത്തേക്ക് അതങ്ങ്
0: മാറിക്കോളും. എക്കോ കാർഡിയോഗ്രാം അത് ചെയ്യുന്നത് സുരക്ഷിതമാണോ?
1: ഇ സി ജിയും എക്കോയും നമ്മൾ രണ്ട് മെയിൻ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് യൂഷ്വലി ചെയ്യുക. നമ്മൾ എക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുന്നത് പോലെ ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഹാർട്ടിന്റെ ഭിത്തി എങ്ങനെയുണ്ട്, ഹാർട്ടിന്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് അറകൾ തമ്മിലുള്ള വാൾ എങ്ങനെയുണ്ട്, ഹോൾ ഉണ്ടോ, വാൽവ് ഒക്കെ നോർമൽ ആണോ, വാൽവിന്റെ ഓപ്പണിംഗ് എങ്ങനെയുണ്ട്, ചുരുക്കമുണ്ടോ, വാൽവിന് ലീക്ക് ഉണ്ടോ, രക്തക്കുഴൽ എവിടെ നിന്നാണ് വരുന്നത്, അതിന് ചുരുക്കമുണ്ടോ, ഇതൊക്കെ നമുക്ക് സ്ട്രക്ചറിൽ കണ്ടുപിടിക്കാനാണ് എക്കോ കാർഡിയോഗ്രാം അഥവാ എക്കോ യൂസ് ചെയ്യുക. ഇ സി ജി എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ വീടുകൾക്കൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉള്ളത് പോലെ ഹാർട്ടിനുള്ളിൽ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട്. അതിനൊരു മെയിൻ സ്വിച്ച് ഉണ്ട്, അതിന് വേറൊരു ജംഗ്ഷൻ ബോക്സ് ഉണ്ട്, പിന്നെ അതിനുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ പറയുന്ന കറണ്ടിന്റെ പാത്വേ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ഇ സി ജി യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടും നമ്മൾ ന്യൂബോൺ ഉള്ള അതായത് ജനിച്ചു വീണ കുട്ടികൾ തൊട്ട് നമ്മൾ ചെയ്യാറുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. രണ്ടും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, നമ്മൾ ചെയ്യാറുമുണ്ട്.
0: ജനിച്ച ഉടനെ തന്നെ ചെയ്യാം,
1: പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ എക്കോ എന്ന് പറയുന്നത് നമ്മൾ ഫീറ്റൽ ലൈഫിലും ചെയ്യുന്നതാണ്. നമ്മൾ ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വയറ്റിലുള്ളപ്പോഴും ചെയ്യുന്നതാണ്. ജനിച്ച ഉടനെ തന്നെ രണ്ടും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല.
0: ഹൃദയത്തിലെ സുഷിരങ്ങൾ പ്രായമാകുമ്പോൾ തനിയെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? എത്ര വയസ്സുവരെ ഇതിനായി കാത്തിരിക്കാം?
1: അതാണ്
0: നേരത്തെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ചിലതൊക്കെ
1: അത് നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച്, അത് നമുക്ക് ഹാർട്ട് പ്രത്യേകിച്ച് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോൾ എക്കോ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞു തരും, ഇന്ന ഹാർട്ട് ഇന്ന ഹോൾ ആയതുകൊണ്ട് നമുക്ക് ഇത്ര വരെ വെയിറ്റ് ചെയ്യാം, ഇന്നതായതുകൊണ്ട് നമുക്ക് ഇത്ര വരെ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനൊരു ഡിസിഷൻ, അത് ഈ പറഞ്ഞ സൈറ്റ് സൈസ് ഉള്ളതനുസരിച്ച് നമുക്ക് എത്ര നാള് കാത്തിരിക്കാം എന്നുള്ളത് വ്യത്യാസം വരും.
0: ഈ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയകൾ അതായത് ഓപ്പൺ ഹാർട്ട് സർജറി എത്രത്തോളം സുരക്ഷിതമാണ്, വിജയ സാധ്യത എത്രമാത്രമുണ്ട്?
1: ബേസിക്കലി നമ്മളിപ്പോ ജനിച്ചു വീഴുന്ന കുട്ടികൾ തൊട്ട് നമ്മൾ ന്യൂബോൺ ഹാർട്ട് സർജറീസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം റീസെന്റ് അഡ്വാൻസസ് വെച്ച് അത് വളരെ സേഫാണ്. അത് എക്സ്പെർട്ടൈസും റീസെന്റ് അഡ്വാൻസും വെച്ചിട്ടാണ് ആ സേഫ്റ്റി വരുന്നത്. ഒരു 95-99% സക്സസ് റേറ്റും ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ആലോചിക്കാനുള്ളത് നമ്മൾ ഓപ്പൺ ഹാർട്ട് തുറന്ന് ചെയ്യാണ്, ചില സർജറീസ് നമ്മൾ ഹാർട്ട് നിർത്തിയിട്ട് ചെയ്യാണ്, കുഞ്ഞിന്റെ സൈസ് അതെല്ലാം വെച്ചിട്ട് കോംപ്ലക്സ് സർജറീസ് ആയിരിക്കും. ചിലപ്പോൾ ന്യൂബോൺ പീരീഡിലെ പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് സർജറീസ് ആയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം നമുക്കത് ശരിയാക്കാൻ പറ്റും, ഒരു 95-98% ശരിയാക്കാൻ പറ്റും എന്നും പറഞ്ഞ് ആ സർജറി കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി സർജറി കഴിഞ്ഞാലും ഫോളോ അപ്പ് വേണം. കാരണം സർജറി കഴിഞ്ഞാലും ആ സെയിം ഇപ്പൊ ഒരു ഹോള് നമ്മൾ അടച്ചു എന്ന് വെക്കുക, അവിടെ വീണ്ടും ഹോള് വരത്തില്ല. പക്ഷേ ആ ഹോളിനടുത്തുള്ള നമ്മൾ അടച്ച സ്ഥലങ്ങൾ നമ്മൾ ഈ സൂച്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അവിടുത്തെ ഇലക്ട്രിക്കൽ കണക്ഷൻ എന്തെങ്കിലും ഭാവിയിൽ പറ്റുമോ, അല്ലെങ്കിൽ അവിടുന്ന് ചെറിയ ലീക്ക് വരുമോ എന്നൊക്കെ ഉള്ള ഡെഫിനറ്റ് ആയിട്ടും ഫോളോ അപ്പ് വേണം. ശരിയാക്കാൻ പറ്റും, സേഫ് ആണ്. പക്ഷെ അത് സേഫ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം അടച്ചു, എന്റെ ഹാർട്ട് നോർമൽ ആണ്, കുഞ്ഞിന്റെ ഹാർട്ട് നോർമൽ ആണെന്ന് വെച്ച് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഡെഫിനറ്റ്ലി സേഫ് ആണ്.
0: നോർമൽ ലൈഫ് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് ഓപ്പൺ ഹാർട്ട് ഒക്കെ കഴിഞ്ഞിട്ട്
1: പറ്റും. അത് ഒരു കാര്യം എന്ന് വെച്ചാല് അവിടെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഹാർട്ട് സർജറി തൊട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് രണ്ട് രക്തക്കുഴൽ മാറി തിരിഞ്ഞു വന്ന് തിരിച്ചു വെച്ച് നമ്മൾ സൂച്ചർ ചെയ്യുന്ന കണ്ടീഷൻ വരെ ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നമുക്ക് ഉള്ള ഹാർട്ടിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നമുക്കതൊരു ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഫുള്ളി നോർമൽ ആക്കാൻ പറ്റുക. അപ്പം അതിന്റേതായ കോംപ്ലിക്കേഷൻസ് എപ്പോഴും ഉണ്ടാവാം. പക്ഷെ നമുക്കൊരു ഒരുവിധം സേഫ് ആയിട്ട് എല്ലാ സർജറീസും ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുശേഷം നോർമൽ ലൈഫ്, അതായത് ഈ പറയുന്ന കോംപ്ലക്സ് സർജറി കഴിഞ്ഞ് തന്നെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി ചെയ്ത് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതിനൊന്നും
0: പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഈ ശസ്ത്രക്രിയ കൂടാതെ കീഹോൾ ഡിവൈസ് ക്ലോഷർ കാത്ത് ലാബ് വഴി കുട്ടികളുടെ ഹൃദയത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാൻ കഴിയുമോ?
1: അത് നമ്മുടെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇന്റർവെൻഷണൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. റീസെന്റ് എന്ന് വെച്ചാൽ ഒത്തിരി റീസെന്റ് അല്ല, വർഷങ്ങളായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ASD, VST, PDA ഇതൊക്കെ നമുക്ക് ബട്ടൺ ഡിവൈസസ് വെച്ചിട്ട്, അതൊരു ചെറിയ മെറ്റാലിക് ഡിവൈസ് ആണ്, അത് വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുമല്ലോ, ചെറിയ രക്തക്കുഴൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ കാലിലുള്ള, മെയിൻലി നമ്മൾ കാലാണ് യൂസ് ചെയ്യുക, കാലിലുള്ള രക്തക്കുഴൽ വഴി നമ്മളൊരു ട്യൂബ് എടുത്ത് ഹാർട്ടിനുള്ളിൽ എടുത്തിട്ട് പോയിട്ട് അതിനകത്തൂടെ നമ്മൾ ഈ ബട്ടൺ വെച്ച് അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്റർവെൻഷൻ, അത് കാത്തീറ്റർ ബേസ്ഡ് ഡിവൈസ് ക്ലോഷർ ചെയ്യുക. അത് ASDക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം, PDA ക്ലോസ് ചെയ്യാം, ചില VSDകൾക്കും നമുക്ക് ഈ കത്തീഡ്ര വഴി ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ ASDസും VSDസും ക്ലോസ് ചെയ്യാൻ പറ്റണം എന്നില്ല. കുട്ടിയുടെ വെയിറ്റ്, സൈസ്, പിന്നെ ആ ഹോള്, നമ്മൾ ഈ പറയുന്ന ഭിത്തി എന്ന് പറയുന്ന അതിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഹോൾ ഉണ്ടാവാം. അപ്പം ആ ഹോളിന്റെ ചുറ്റും നമുക്ക് ആ ടിഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ഡോക്ടർ കണ്ട് അത് ക്ലോസ് ചെയ്യാൻ, കത്തീഡ്ര വഴി ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ എല്ലാം മിനിമൈസ് ചെയ്യാം. ഓപ്പൺ ഹാർട്ട് സർജറി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ICU സ്റ്റേ, പിന്നെ ആ ഒരു സൂച്ചർ, ഹീലിംഗ് പ്രോസസ്, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കത്തീഡ്ര ബേസ്ഡ് ഇന്റർവെൻഷൻസ് വഴി അവോയ്ഡ് ചെയ്യാം. ബേസിക്കലി നമ്മൾ യൂഷ്വലി ചെയ്യാറെന്ന് വെച്ചാൽ നാളെയാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുന്നു, നാളെ ചെയ്യുന്നു, മറ്റന്നാളുമായിട്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ വിടാം. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ അൺഇവെന്റ്ഫുൾ ആയിട്ട് പോവാണെങ്കിൽ മറ്റന്നാളുമായിട്ട് നമുക്ക് വീട്ടിൽ വിടാം.
0: നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കാം. ഓക്കെ,
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
5: 0474-293-1111.
4: വിളിക്കേണ്ട സമയം
5: ശനിയാഴ്ച 10:30 മുതൽ
4: 11:30 വരെ. വിഷയം
5: ജീവിതകാലമാകെയുള്ള വിഷാദം.
4: അതിഥിയായി എത്തുന്നു
5: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
0: ഓക്കെ, ഡോക്ടർ ലൈവ് തുടരുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം നവജാത ശിശുക്കളിലെ ഹൃദ്രോഗങ്ങൾ, അതാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഡോക്ടറുണ്ട്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. പേരെന്താണ് സാറിന്റെ?
6: രാഹുൽ.
0: ഓക്കെ, പറഞ്ഞോളൂ.
6: ഡോക്ടർ, എനിക്കൊരു ഡൗട്ട്. എന്റെ ഒരു ചേട്ടനെ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായിട്ട് പറയുമായിരുന്നു അച്ഛന്റെ അടുത്ത്, ഫാദറിന്റെ അടുത്ത്. അങ്ങനെ ഇവര് ഗ്യാസ് കയറിയതാണെന്നും പറഞ്ഞാണ് ഇത്രയും നാള് ഇരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ പയ്യൻ മോനിച്ച് കൊളാപ്സ് ആയി വീണായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ പിന്നെ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഹേർട്ടില്ല, ഒരു ചെറിയൊരു ഹോള് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ആസ്റ്ററിൽ പോയി അത് അടക്കിയുണ്ടായി. അപ്പം എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇത്രയും പ്രായം വരെ നമുക്ക് ഈ സിംപ്റ്റം കാത്തിരിക്കേണ്ടി വരുമോ? സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാനേ അപ്പൊ ഇത്രയും ഇത് വേണ്ടി വരുമോ? നമുക്ക് എന്തെങ്കിലും സിംപ്റ്റം നേരത്തെ അറിയാൻ കഴിയുമോ?
1: ബേസിക്കലി ഇത് എല്ലാ ഹോളുകളും നമുക്ക് നേരത്തെ അറിയാൻ പറ്റിയെന്ന് വരില്ല. ചില ഹോളുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ASD എന്നൊക്കെ പറയുന്ന ഹോളുകൾ ചിലപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ട് ഒരു പീഡിയാട്രിഷ്യൻ നോക്കി ഒരു ഹാർട്ട് സൗണ്ടിന് വ്യത്യാസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ചെസ്റ്റ് പെയിൻ എപ്പോഴും നമ്മൾ, അതും പ്രത്യേകിച്ച് എക്സേഷനിലൊക്കെയാണ്, അങ്ങനെ തലകറക്കം പോലെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡോക്ടറിനെ കാണിക്കുക. കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചേനെ ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത്.
6: ഞാൻ ചോദിച്ചു, നമുക്കിത് ഇനി ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അതായത് ഇപ്പം ഇവനിപ്പോ അറിയാൻ പറ്റിയില്ല ഇങ്ങനൊരു സംഭവം എക്കോ എടുത്തപ്പോഴെങ്ങാണ്ടാന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിത് ഭാവിയിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും?
1: ഒന്ന്, നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പീഡിയാട്രിഷനെ ഒരു ഡോക്ടറിനെ കാണിക്കുമല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അവരെ ഹാർട്ട് സൗണ്ട് വെച്ച് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏർലി ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു കാർഡിയോളജിസ്റ്റിനെ അടുത്ത് കാണിച്ച് ഒരു എക്കോ ചെയ്യിച്ചിരുന്നേനെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ.
6: ഓ മനസ്സിലായി. അപ്പൊ നമ്മളിത് ഈ കുഞ്ഞുങ്ങളായ പോലും നേരത്തെ നമ്മളൊരു പ്രിക്കോഷൻസ് എടുത്ത് നേരത്തെ ഇരിക്കണം അല്ലേ?
1: അതെ, നമ്മൾ അതെ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഗ്രോത്ത് ഇവാലുവേഷൻ റെഗുലർ ആയിട്ട് ഒരു പീഡിയാട്രിഷ്യൻ വിസിറ്റ് ഒക്കെ കുട്ടികളുടെ ഗ്രോത്ത് സമയത്ത് എപ്പോഴും നല്ലതാണ്. എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കാണിക്കുക. അതിനുശേഷം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇഗ്നോർ ചെയ്യാം. നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ പറയുന്ന സമയത്ത് ആ കുഴപ്പമില്ല, അവര് മടി കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് കാണിച്ചിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ.
6: മനസ്സിലായി. അതാണ് ഡോക്ടർ ഒരു സംശയം, അതായത് അവര് പോയപ്പോ പറഞ്ഞായിരുന്നു ഇത് ഇവൻ ഇപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇപ്പം വേണമെങ്കിൽ ചെയ്യണോണ്ട് നിർബന്ധമില്ല, പക്ഷെ ഒരു 40 വയസ്സെത്തുന്നതിന് മുമ്പേ ചെയ്യണമെന്നാണ് അവരെ ഡോക്ടർ പറഞ്ഞത്. അതെന്താ ഡോക്ടർ അങ്ങനെ ഒരു ഏജ് വ്യത്യാസം അങ്ങനെ പ്രശ്നം വരും?
1: ഇത് ചിലപ്പോ ബേസിക്കലി ഇത് ASD എന്ന് വല്ലതാണോ പറഞ്ഞത്? ഹോള് ASD ആണ് ഹോളെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യതയില്ല, പതുക്കെ കണ്ടുപിടിക്കുള്ളൂ. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മേമർ വെച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി പീഡിയാട്രീഷ്യൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഹോളെന്ന് വെച്ചാല് ഒന്ന് നമുക്ക് നമ്മൾ ആരുടെ എമർജൻസി ആയിട്ട് അടയ്ക്കണം എന്ന് പറയത്തില്ല, കാരണം ഇപ്പം ഇന്ന് അടച്ചില്ലല്ലോ നാളെ അടച്ചില്ലല്ലോ കുഞ്ഞിനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു ലോങ് ടേം നമ്മുടെ ഈ പറയുന്ന ഹോള് വഴി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ബ്ലഡ് വന്ന് അവിടുന്ന് ലങ്സിലോട്ട് ബ്ലഡ് പോയി കഴിയുമ്പോൾ ലങ്സിന്റെ പ്രഷർ കൂടും. ഒരു 40 വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ കൂടി നമുക്ക് പിന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്, ചില ആൾക്കാർക്ക് പിന്നെ ക്ലോസ് ചെയ്യാനേ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ. പക്ഷെ നമ്മളൊരു എമർജൻസി ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഈ ഒരു ഹോളിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലോങ് ടേം ആയിട്ട് എക്സ്ട്രാ ബ്ലഡ് നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വീക്കം വരാൻ സാധ്യതയുണ്ട്. റൈറ്റ് സൈഡിന്റെ വീക്കം വരും, അത് ഒരു പോയിന്റിൽ വന്നതിന് ശേഷം പിന്നെ കുറയാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും.
6: ഇപ്പൊ നിലവിൽ അവന് സർജറി കഴിഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ റെസ്റ്റ് ആണ്. അപ്പം ഡോക്ടർ പറഞ്ഞ സ്കൂളിൽ പോകുന്നില്ലെന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നത്.
1: ഇത് ഓപ്പൺ ഹാർട്ട് സർജറി ആണോ അതോ ഡിവൈസ് ക്ലോഷർ ആയിരുന്നോ?
6: അല്ല, ഓപ്പൺ ഹാർട്ട് ആയിരുന്നു.
1: ഓക്കെ.
6: അപ്പം ഡോക്ടർ പറഞ്ഞത് സ്കൂളിൽ പോകുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ചേട്ടൻ വിടുന്നില്ല. അപ്പം നിലവില് വീട്ടിൽ തന്നെ ആണ്, റെസ്റ്റ് ആണ്. ഇപ്പൊ ഒരു 2 മാസം അടുപ്പിച്ചായി. ഇനി അങ്ങനെ സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ?
1: അവിടുന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല. എനിക്ക് ആക്ച്വലി എന്ത് കണ്ടീഷനിലാണ് സർജറി ചെയ്തതെന്ന് കൃത്യമായിട്ടേ അറിഞ്ഞൂടല്ലോ. അപ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് കുഴപ്പമില്ല. അവിടുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്കൂളിൽ വിടുന്നതിന് പ്രശ്നമൊന്നുമില്ല.
6: അപ്പൊ നമുക്ക് ഈ സ്പോർട്സ് അങ്ങനെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കായിക ഇങ്ങനെ ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ അങ്ങനെ
1: അതെല്ലാം നമ്മുടെ പോസ്റ്റ് സർജറി നമ്മൾ ആദ്യം ഒരു എക്കോ ചെയ്യും, ഒരു ECG ചെയ്യും. അതിനകത്ത് എത്രത്തോളം നമ്മൾ പറയുന്ന നോർമൽ ആയിട്ടുണ്ട് ഹാർട്ട്, ഫങ്ഷൻ നോർമലാണോ, അതിന് ഇലക്ട്രിക്കൽ കറന്റ് ഒക്കെ നോർമലാണോ എന്നുള്ളത് അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് അതിനനുസരിച്ച് അവര് പറയും. അവര് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് വ്യത്യാസം വരും, ഓരോ ഹാർട്ടിന്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരും. അത് കുഞ്ഞിന്റെ എക്കോയും ECG കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ.
0: ഓക്കെ, നമ്മൾക്ക് അടുത്തൊരു കോളും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം.
7: ഹലോ, എന്റെ പേര് സോജ, കൊല്ലത്ത് നിന്ന് വിളിക്കുവോ?
0: ഓക്കെ സോജ, പറയൂ, ചോദിച്ചോളൂ.
7: ഡോക്ടറെ, എന്റെ മോന് കുഞ്ഞു പ്രായത്തില് ഹാർട്ട് സർജറി കഴിഞ്ഞതാണ്. വെയിൻ തമ്മില് പിണഞ്ഞു കിടന്നിട്ടുള്ളത്, അത് ചിത്രയിലാണ് സർജറി കഴിഞ്ഞത്. ഇപ്പം മോൻ വളർന്ന്, അവനിപ്പോ 28 വയസ്സുണ്ട്.
1: അവനിപ്പം
7: വിദേശത്ത് ജോലി ചെയ്യും. അപ്പൊ അയാൾക്ക് ഒരു ശരണിയുടെ പ്രശ്നം വന്ന് അത് ഹാർട്ടിന് സർജറി ചെയ്ത ആ എൻഡിന് ഇങ്ങനെ ഒരു ചെറിയ വീക്കം പോലെ കണ്ടിട്ടാണ് ഇപ്പൊ അത് ഹെരണിയാണെന്ന് ഇപ്പൊ അവിടെ മെഡിക്കലിൽ നമ്മൾ ചെയ്തപ്പോ കണ്ടത്. അത് ഈ സർജറി കുഞ്ഞിലെ ചെയ്തതിൽ നിന്നുണ്ടായ എന്തെങ്കിലും ആണോ?
1: അത് ഹേർണിയ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി അത് നമ്മളിപ്പം ആ സർജറിയുടെ പോയിന്റിലാണ് വന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഇൻസിഷണൽ ഹേർണിയ ആയിരിക്കും. നേരത്തെ ഉണ്ടായ ആ മുറിവിന്റെ അവിടെ നിന്ന് ഉണ്ടാവുന്ന വെളിയിലോട്ട് ഉണ്ടാവുന്നൊരു പ്രൊട്രൂഷൻ, അത് ഹാർട്ടിന്റെ സർജറി കാരണമല്ല. അതിപ്പോൾ നമുക്ക് എവിടെ ഒരു മുറിവുണ്ടായാലും ഏതൊരു ഇൻസിഷൻ നമ്മുടെ വയറ്റിൽ ഇപ്പോൾ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ വേണമെങ്കിൽ ഇൻസിഷണൽ ഹേർണിയ വരാം. അത് ഹാർട്ട് സർജറി റിലേറ്റഡ് അല്ല, പക്ഷേ ചില ആൾക്കാരുടെ ആ ഒരു നമ്മൾ ഈ എന്താ പറയുക, യോജിച്ച് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഇത് തമ്മിൽ യോജിക്കാത്തത് കൊണ്ടാണ് അവിടുന്ന് വെളിയിലോട്ട് തള്ളി വരുന്നത് ഹേർണിയ പോലെ. തള്ളി വരുന്നത്. അത് ഹാർട്ടിന്റെ സർജറി ആയിട്ട് റിലേറ്റഡ് അല്ല.
0: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഈ കുട്ടികളുടെ പേസ് മേക്കർ ഉപയോഗം എപ്പോഴാണ് വേണ്ടി വരുന്നത്? വലിയവരിലുണ്ട്, അപ്പൊ കുട്ടികളുടെ കാര്യമാണ്.
1: കുട്ടികളെന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് കഞ്ചനൈറ്റൽ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റത്തിനുള്ള ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു ജംഗ്ഷണൽ പോയിന്റ് ഉണ്ട്, അവിടെ നിന്നൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട്, അതിനകത്ത് എവിടെയെങ്കിലും വരുന്നൊരു ബ്ലോക്കാണത്. അങ്ങനെ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിട്ട് ഹാർട്ട് റേറ്റ് വളരെ കുറവാണ്, അതായത് 50 താഴെ ഹാർട്ട് റേറ്റ് ഉണ്ടാവുക, കുഞ്ഞിന് ഈ ഹാർട്ട് ബ്ലോക്കും അതിന്റെ കൂടെ തലകറങ്ങി വീഴുക അങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കാരണമുള്ള ഹാർട്ടിന്റെ പമ്പിംഗ് എഫക്റ്റഡ് ആവുക. പിന്നെ ചില ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടും ഈ പറയും പോലെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ ഹാർട്ട് സർജറി, നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി നമ്മളിങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ നമുക്ക് ഈ അകത്തുള്ള ഇലക്ട്രിക്കൽ കറണ്ട് എവിടെ കൂടെയാ പോകുന്നതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇവിടെ കൂടെയൊക്കെയാണ് പോകുന്നതെന്ന്, പക്ഷെ അതിനൊരു ഇൻഡിവിജ്വൽ വേരിയേഷൻ കാണും. എല്ലാവരുടെയും അതേ പാത്തിൽ കൂടെ പോകണം എന്നില്ല. അപ്പൊ ഈ സർജൻസ് ഇത് തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കറണ്ടിന്റെ വയറിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ അവരത് തയ്ക്കുക, നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പോസ്റ്റ് ഓപ്പ് ആയിരിക്കും, അതായത് സർജറി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുക ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണക്ഷന് ചെറിയ പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെ വരുന്ന ഹാർട്ട് ബ്ലോക്കുകൾക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾക്ക് യൂഷ്വലി പേസ് മേക്കർ ചെയ്യേണ്ടി വരിക. വളരെ ചെറിയ കുഞ്ഞാണ്, അതായത് ഇപ്പോൾ ഒരു ജനിച്ച ന്യൂ ബോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് സർജറി വഴി പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ചെയ്യാം. അല്ല കുറച്ചും കൂടെ വലുതായിട്ടാണ് നമ്മൾ പേസ് മേക്കർ ചെയ്യുന്നതെങ്കിൽ ഈ പറയും പോലെ കത്തീറ്റർ ബേസ്ഡ് ആയിട്ട് നമുക്ക് പേസ് മേക്കർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്.
0: ഈ കോവിഡിന് ശേഷം കുട്ടികളുടെ ഹൃദയവീക്കം, മയോകാർഡിയൈറ്റിസ്, MISC കൂടുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണോ?
1: നമുക്ക് ആ കോവിഡ് സമയത്ത് കുറച്ച് MISC വരുന്നുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന പോലെ കാവസാക്കി എന്നുള്ള അസുഖം പറഞ്ഞതുപോലെ നമ്മുടെ ഹാർട്ടിന്റെ മസിലിനും കൊറോണറി, അതായത് ഹാർട്ടിന്റെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് MISC. ആ സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ അങ്ങനെ ഭയങ്കര കോമൺ അല്ല, പക്ഷെ ആ സമയത്ത് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ടായിരുന്നു. പക്ഷെ ട്രീറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് മെഡിസിൻസ് ഉണ്ട്, IVIG അതുപോലുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അത്ര കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ കാണുന്നില്ല.
0: ഈ മാതാപിതാക്കൾക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പാരമ്പര്യമായിട്ട് പകരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ.
1: ഡെഫിനറ്റ്ലി അതുണ്ട്. പേരന്റ്സിന് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുട്ടികളെ ഒരു സ്ക്രീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ അത് ഏത് പേരന്റിനാണ്, ഫാദറിനാണോ മദറിനാണോ ഉള്ളത്, പിന്നെ അതേപോലെ എൽഡർ സിബ്ലിങ്ങിന്, മൂത്ത കുട്ടിക്ക് ഉണ്ടെങ്കിലും രണ്ടാമത്തെ കുട്ടിക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് എപ്പോഴും കൂടുതലാണ്. എന്നുവെച്ചാൽ ഭയങ്കര കൂടുതലെന്നില്ല, നോർമലി നമ്മൾ പറയുന്നത് ജനിച്ച് വീഴുന്ന 1000 കുട്ടികൾ എടുത്ത് ണെങ്കിൽ 9 കുട്ടികൾക്ക്, അതായത് 0.1% ആണ്, 1000 കുട്ടികൾ 9 പേർക്കാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷെ ഇതൊരു അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളുടെ കുട്ടിയാണെങ്കിൽ ആ ഒരു പെർസെന്റേജ് ഒരു 2-6 ഇൻക്രീസ് ചെയ്യും, അത്രേ ഉള്ളൂ, ആ ഒരു ഇൻക്രീസ് റിസ്കേ ഉള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനെ ഉള്ളപ്പോ നമ്മൾ ഒരു സ്ക്രീൻ ചെയ്യുന്നത് എപ്പോഴും സേഫർ ആണ്, നമുക്ക് നേരത്തെ അറിയാൻ പറ്റും എന്നുള്ളതാണ്.
0: നമ്മൾ നേരത്തെ എനിക്കൊന്ന് ഈ അമിതവണ്ണത്തിന്റെയും കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ. അപ്പോൾ ഇപ്പൊ ചെറിയ കുട്ടികളിലൊക്കെ BP കൂടുന്നുണ്ടല്ലോ, അത് എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം, അതിനെ കുറിച്ച് ഒന്നും കൂടെ പറയുന്നതല്ലായിരിക്കും.
1: അതെ, BP നമ്മൾ അതും ഇൻസിഡന്റൽ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിപ്പോ നമ്മൾ ഐഡിയലി പറയുക IAP ഒക്കെ ഒരു ഇത് അനുസരിച്ച് 5 കഴിയുന്ന ഏത് കുട്ടിയും നമ്മുടെ OP വന്നു കഴിഞ്ഞാൽ നമ്മൾ BP നോക്കണം എന്നാണ് ഐഡിയലി. നമുക്ക് കുട്ടികളുടെ BP പ്രശ്നം നമുക്കൊരു സിംഗിൾ കട്ട് ഓഫ് അല്ല, കുട്ടികളുടെ ഹൈറ്റ്, അവരുടെ ഹൈറ്റ് നമ്മൾ നോക്കും, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് ആ BP കട്ട് ഓഫ് വ്യത്യാസം വരും. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു കുട്ടി നമ്മുടെ OP വരുമ്പോൾ നമ്മൾ BP നോക്കി അത് കൂടുതലാണോ എന്നുള്ളത് നോക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഈ BP കാര്യം. നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ കുട്ടികൾ 12-13 വയസ്സിൽ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് BP കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിന് മേജർ ആയിട്ടുള്ള പ്രശ്നം സെഡൻട്രി ലൈഫ് സ്റ്റൈലും ഈ പറയും പോലുള്ള ഫുഡ് ഹാബിറ്റ്സുമാണ്. നമ്മൾ അത് കൺട്രോൾ ചെയ്താൽ തന്നെ അവരുടെ BP കുറയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യം കണ്ടുപിടിക്കുന്ന കുട്ടികളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഡയറ്റ് കറക്റ്റ് ചെയ്യുക, ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏർലി ആയിട്ട് കണ്ടുപിടിക്കുക, ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ പറ്റും.
0: വ്യായാമമോ അല്ലേ പറഞ്ഞു, യോഗയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ,
1: എക്സസൈസ്.
0: ഓക്കെ, അപ്പൊ നമുക്കൊരു കോൾ എത്തിയിരിക്കുകയാണ്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
8: നമസ്കാരം,
0: പറഞ്ഞോളൂ.
8: പിന്നെ മാഡം, നമ്മൾ കുഞ്ഞ് 5 മോക്കെ ഈ മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മേടിച്ചു കൊടുക്കാറുണ്ട്, അത് നമ്മള് അങ്ങനെ മേടിച്ചു കൊടുക്കുന്നതിനകത്ത്.
1: അതെ അതെ, ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഒത്തിരി മധുരം, ഒത്തിരി ഷുഗർ, ഒത്തിരി ചോക്ലേറ്റ്, സോഡ, പാക്കറ്റിൽ കിട്ടുന്ന ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് അതുപോലുള്ള സാധനങ്ങൾ ഒന്നും കുട്ടികൾക്ക് നല്ലതല്ല. ബേസിക്കലി നമ്മൾ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ അത് ഭയങ്കര നമ്മൾ അറിയാതെ നമ്മളൊരു പോയിസൺ പോലാണ്, നമ്മൾ അറിയാതെ കൊടുക്കുന്ന ഒരു പോയിസൺ ആണ് അതൊക്കെ. നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളത് വീട്ടിലെ വാങ്ങിക്കുന്നത് കുറച്ച് കഴിഞ്ഞാല് കുട്ടികൾ കഴിക്കുന്നതും കുറഞ്ഞോളും. അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കഴിച്ച് വെയിറ്റ് കൂടിയിട്ട് വലിയ കാര്യമില്ല. നമ്മൾ അൺനോട്ടിസ്ഡ് ആയിട്ട് കുറെ അസുഖങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നത് പോലാണ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് വെച്ചാല്.
0: ഇത് വലിയൊരു സംശയമുള്ള ഏരിയ ആണ് തോന്നുന്നത്. ഇത് എന്ത് ബേക്കറി പോയാലും എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പം ചിലർ നൂഡിൽസ് കഴിക്കുന്നവരുണ്ട്. ഇത് നൂഡിൽസ് ഒക്കെ ആക്ച്വലി ഒരു പരിധിവരെ കൂട്ടുന്നുണ്ടോ?
1: അല്ല, എല്ലാം ഈ പറയുന്ന നമ്മുടെ പ്രോസസ് സാധനങ്ങൾ ഒന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾ ഇപ്പം കഴിക്കുമ്പോഴത്തേക്ക് ഒന്നും കൊടുക്കാതെ നമുക്ക് ഈ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൊടുക്കാതെ വളർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇപ്പൊ അവർക്ക് ഇന്നൊരു ചോക്ലേറ്റ് വേണം എന്ന് പറയാം. മാസത്തിൽ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ്, ഒരു ദിവസം ഒരു മാസത്തിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു മാസം ഒരിക്കൽ, അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലും ഒരു നൂഡിൽസ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു ഫുൾ വിഷ്വൽ സ്റ്റിമുലസ് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ അൺഹെൽത്തി ഫുഡ് പ്രോഡക്ട്സിന്റെ ആയിരിക്കും മോസ്റ്റ് അഡ്വർടൈസ്മെന്റ്സ്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന റെസ്ട്രിക്ട് ചെയ്യുക, ഈ പറയുന്ന മാസത്തിൽ ഒരിക്കലും രണ്ട് മാസത്തിൽ ഒരിക്കലാക്കുക, ഈ പറയുന്ന കൊതിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റിവാർഡായിട്ട് അങ്ങനെ കൊടുക്കാം എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാക്സിമം കൺട്രോൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
0: ഞാൻ പെട്ടെന്നൊരു, നമുക്ക് സമയമില്ല, ഞാൻ പെട്ടെന്നൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷൻസ് എടുക്കാമോ?
1: ഡെഫിനറ്റ് ആയിട്ടും എടുക്കണം. ഒന്ന്, ഹാർട്ട് സർജറിക്ക് മുമ്പായിട്ടും നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിന് വാക്സിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അത് അവരുടെ വെയിറ്റ് ഗെയിനും എല്ലാം പ്രൊമോട്ട് ചെയ്യും. അതൊന്ന്. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് സർജറി ഇപ്പം കത്തീറ്റർ ബേസ്ഡ് ആണോ അതോ സർജറി ബേസ്ഡ് ആണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇതിന്റെ വ്യത്യാസം വരും. ഈ ലൈവ് വാക്സിൻസ് ഉണ്ട്, നമ്മൾ MMR, നമ്മുടെ ചിക്കൻ പോക്സ് വാക്സിൻ, അതൊക്കെ കൊടുക്കുന്ന നമ്മള് ബ്ലഡ് പ്രോഡക്ട്സ് നമ്മൾ ഈ സർജറി സമയത്ത് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഗ്യാപ്പ് എത്ര നാൾ കഴിഞ്ഞ് കൊടുക്കണം എന്നുള്ളത് സർജറി കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു വിടും കറക്റ്റ് ആയിട്ട്. ഈ ലൈവ് പ്രോഡക്ട്സ് ഒന്നും കൊടുക്കരുത്. അല്ലാതെ അതായത് നമ്മൾ ഇൻആക്ടിവേറ്റഡ് വാക്സിൻസ് ഉണ്ട്, ബാക്കി നമ്മൾ റെഗുലർ വാക്സിൻസ് എല്ലാം പിന്നെ നോർമലി നമുക്ക് റെസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. വാക്സിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാനുള്ളത് കൊടുക്കണം.
0: അതിനോട് പെട്ടെന്ന് ഒരു ചോദ്യം കൂടെ, ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള കുട്ടികൾക്ക് ഈ പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ നല്ലതാണോ? പലപ്പോഴും അത് വീട്ടിലൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് ചോദിക്കുക.
1: എപ്പോഴും സ്വയം ചികിത്സ നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. നമുക്ക് കണ്ടുപിടിക്കുക കാരണം. പനി വെറുതെ ഒരു ജസ്റ്റ് ജലദോഷമാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്തും കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാണിക്കാതെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലതും മിസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു പനിയോ ജലദോഷമോ പെട്ടെന്ന് ന്യൂമോണിയ ആയി വെന്റിലേറ്ററിൽ വരെ കയറാനുള്ള സാധ്യത സാധാരണ കുഞ്ഞിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഡോസ് ആന്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഏർലി ആയിട്ട് കാണിക്കുക, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സെൽഫ് ട്രീറ്റ്മെന്റ് അത് ആക്ച്വലി വേണ്ട എന്നുള്ളതാണ്.
0: ഈ കുട്ടികളുടെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാകുന്നത് ടാക്കിക്കാർഡിയ, അത് എപ്പോഴാണ് അപകടത്തിലാകുന്നത്? ചില കുട്ടികൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഹൃദയം ഇടിക്കുന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്.
1: നോർമലി ഇപ്പൊ ഒന്ന് ഓടിയതിനു ശേഷം അല്ലെങ്കിൽ ഒന്ന് കളിച്ചതിന് ശേഷമൊക്കെ ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളത് എല്ലാവർക്കും നോർമലാണ്. ഒരു എക്സർഷൻ സമയത്ത്, ഒരു എക്സൈറ്റ്മെന്റ് സമയത്ത്, പേടി വരിക അങ്ങനെയുള്ള സമയത്തൊക്കെ ഹാർട്ട് ബീറ്റ് നോർമലി കൂടാം. പക്ഷെ വെറുതെ ഇരിക്കുന്ന ഒരു കുഞ്ഞിന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഫാസ്റ്റ് ആയിട്ട് അത് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അലാമിംഗ് ആണ്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഇവാലുവേഷൻ വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കറണ്ടിന്റെ പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന വേറെ എവിടുന്നെങ്കിലും നമ്മുടെ മെയിൻ സ്വിച്ച് അല്ലാതെ വേറെ എവിടുന്നോ ഒരു കറണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാർഡിയക് ഇവാലുവേഷനും ECG എക്കോ ഒക്കെ ചെയ്ത് കാരണം കണ്ടുപിടിക്കണം. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തലകറങ്ങി വീഴാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം.
0: ഓക്കെ, നമുക്കിനി സമയമില്ല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്, ഇനി സമയമില്ല. ഓക്കെ, അപ്പൊ ഡോക്ടർ നന്ദി പറയുകയാണ്. ഡോക്ടർ ഹരിതാജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആണ് NS ഹോസ്പിറ്റലിലെ. അപ്പൊ ഡോക്ടറെ റേഡിയോ മെൻസിന്റെ പേരിൽ നന്ദി പറയുകയാണ് വിലപ്പെട്ട സമയം ഇവിടെ ചെലവഴിച്ചതിന്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന്. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു സോ മച്ച്.
9: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
10: ഫ്രഷോ?
9: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
10: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
11: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
13: എന്തോ പ്ലാനിംഗിലാണല്ലോ.
12: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
13: ഡബിൾ ഹാപ്പി.
12: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിളിക്കേണ്ട നമ്പർ 04742931111, 0474-2939-1111. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളുടെയും സായാഹ്നം ഞങ്ങൾ ഒരു 4:30 മുതൽ 5:30 വരെ നമ്മൾ ഈ പുരുഷന്മാർ മാത്രമായിട്ട് അവരുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു വേദിയായിട്ട് തന്നെ മാറുകയാണ് നമ്മുടെ ഈ ഒരു സായാഹ്നം എല്ലാ വെള്ളിയാഴ്ചയും അല്ലേ. പക്ഷേ ഈ വർത്തമാനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഈ ഈവനിങ് സായാഹ്ന ചർച്ചകളെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഒരു വലിയൊരു മൂഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അതിൽ നമ്മളെല്ലാവരും കാണും, നമുക്ക് അറിഞ്ഞിടാത്ത ഒരു കാര്യങ്ങളും കാണത്തില്ല കേട്ടോ. ഈ വൈകുന്നേരത്തെ ഈ സായാഹ്ന ചർച്ചയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു അതിനൊക്കെ ഒരു ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ വൈകുന്നേരങ്ങളിലെ ചർച്ചകളെന്ന് പറയുന്നത്. അതൊരു പത്രത്തിൻ്റെ ഒരുപാട് വാർത്തകളുടെ ചർച്ചകൾ കാണും, ഒരുപാട് ലോക വർത്തമാനം കാണും, നാട്ടു വർത്തമാനം കാണും, ഗ്രാമവർത്തമാനം കാണും, അയൽവക്ക വർത്തമാനം കാണും, അങ്ങനെ ഒരുപാട് സംസാരിച്ചാലും തീരാത്ത വർത്തമാനങ്ങളായിരിക്കും. പക്ഷേ പൊതുവെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അല്ല, പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ഈ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളൊരു പാട്ട് കേട്ടു കേട്ടോ. ആ പാട്ട് എന്ന് പറയുന്നത് സംസാരിക്കാൻ കഴിവില്ലാത്ത രണ്ട് കഥാപാത്രങ്ങളായിരുന്നു, ജയസൂര്യയും കാവ്യ മാധവനും. അപ്പോൾ മിണ്ടാ പെണ്ണിന് ഉരിയാട പയ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു ആ സിനിമയുടെ പേര് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് അവർക്ക് പക്ഷേ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അവർക്ക് പേരുകളുണ്ട്. ആ പേരുകൾ അവർ മനസ്സിലുണ്ടെങ്കിൽ അവർക്കത് വിളിക്കാനോ പരസ്പരം കേൾക്കാനോ ഒക്കെ പറ്റില്ല. ഇല്ല ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാർ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്. അപ്പോൾ ഞാനും ആലോചിക്കുന്നു, നമ്മൾ ഈ പേരുകളുടെ പെരുമകളെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 1970കളുടെ പേര്, 1990 വന്ന പേരുകൾ, 2000 വന്ന പേരുകൾ, 2020 2050 ഇനി വരാൻ പോകുന്ന പേരുകൾ എന്താണാവോ, ഇനി 2075 കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പോകുന്ന പേരെന്താണാവോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം അപ്പോൾ ഈ പേരുകളുടെ ഒരു പെരുമകൾ തന്നെയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു ചായയോടൊപ്പം ചുണ്ടും ചായയും ചേരുന്ന സമയത്ത് അല്പ വർത്തമാനം നമ്മൾ ഈ പേരിൻ്റെ പെരുമയിലേക്കൊക്കെ നമ്മൾ പോവാണ്. ആദ്യത്തെ കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം
0: ഭാസ്കർ. കേട്ടോ, വട കഴിച്ചില്ല, ചായ ഒരു ചൂട് ചായ ആയിട്ട് ഇങ്ങനെ ഭാസ്കർ ഏട്ടനുമായിട്ട് അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാനേ ഭാസ്കർ ഏട്ടാ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഈ പേരുകൾ. അപ്പൊ ഞാൻ ഇപ്പൊ ഭാസ്കർ ഏട്ടൻ, ഈ ഭാസ്കരൻ എന്നൊക്കെ പറയുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ ഒരു മനോഹരമായ ഒരു പേരാണല്ലേ. ശരിക്കും ഭാസ്കരൻ എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഭാസ്കരൻ എന്ന് പറയുമ്പോ ആ സൂര്യനെ ബേസ് ചെയ്താണ് കേട്ടോ. അപ്പൊ എനിക്കൊന്നും അത്രയും ജനിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ സൂര്യനെ പോലെ നിന്ന് തിളങ്ങിയത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു പക്ഷേ. ഓക്കെ,
1: ആ
0: നല്ല വെളുത്തും അല്ലേ. അതെ അതെ അതെ അതെ, ഡോക്ടർ നഴ്സൊക്കെ ഞെട്ടിപ്പോയി കാണും. അല്ലല്ല, അതങ്ങനെയാണ് ഭാസ്കർ ഏട്ടാ. ഏ അതാണ്, അപ്പൊ ഞാൻ ആ 70കളുടെ ഒരു പേര്. അപ്പൊ ആ സമയത്ത് ഭാസ്കരന്റെ സമയത്തൊക്കെ ആ സ്കൂളിൽ പഠിക്കുമ്പോ ആ കൂടെ പഠിച്ചിരുന്നവരുടെയൊക്കെ പേരുകളൊക്കെ എങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു? ഇപ്പൊ ഭാസ്കരൻ
1: സുകുമാരൻ, സോമൻ, ശങ്കൻ, ശിവശങ്കരൻ, ഇങ്ങനെയൊക്കെയുള്ള
0: ആ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരികളുടെ പേരോ പിന്നെ പെൺസുഹൃത്തുക്കൾ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ്? ഓ, കൂടെ പഠിച്ച
1: ഒന്ന് രണ്ടിലൊക്കെ പഠിക്കുമ്പോഴേ കൊണ്ടുപോകും ഞാൻ എല്ലാത്തിനും കൂടെ എല്ലാത്തിനും ചേർത്ത്.
0: കേട്ടില്ല, എങ്ങനെ?
1: ഞാൻ ആരും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. ഞാൻ ഭാസ്കർ, അപ്പൊ ഒരു അല്ല, അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ഈ ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്ക്, ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്രിയദർശിനി എന്ന് പറയുന്ന അല്ലെ ബസ് പ്രിയദർശിനി. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു സംശയം, നമുക്ക് ഇനി ഒരു പ്രിയദർശനം വേണ്ടേ? പ്രിയദർശിനി എന്ന് പറയുന്ന നമുക്കൊരു ബസ് ഇപ്പൊ ഉണ്ടല്ലോ, സൗജന്യ യാത്ര.
1: അപ്പൊ
0: ഞാൻ ചോദിക്കുന്ന ഒരു പ്രിയദർശനം വേണ്ടേ ഇനി? വേണ്ട, അത് വേണ്ട, ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ
1: എന്തായാലും
0: അന്ന് ഈ സംസാരിക്കുന്നവരുടെ പേര് എഴുതുന്ന പരിപാടി ഒക്കെ ഉണ്ടോ ക്ലാസ്സില്? ഇങ്ങനെ സംസാരിക്കുന്നവർ മിണ്ടിയാൽ പേര് എഴുതി കൊണ്ടു വന്നു.
1: പിന്നെ
0: ശരി ശരി, ഓക്കെ ഓക്കെ. പഴയ വിദ്യാഭ്യാസ രീതിയല്ല നമ്മള് സംസാരിക്കുന്നത്, നമ്മൾ ചില പേരുകളുടെ പെരുമകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഭാസ്കരട്ട, അപ്പൊ സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേര് തന്നെയാണ് ഭാസ്കരൻ എന്ന പേര്. അപ്പൊ അത് സൂര്യനായിട്ട് അല്ലെങ്കിൽ സൂര്യനെ പോലെ തിളങ്ങിയത് കൊണ്ടാണ് ഭാസ്കരൻ എന്ന പേര് വന്നത്. അതുപോലെ ഓരോ നമ്മുടെ മലയാള വാക്കുകളുടെ അർത്ഥങ്ങളും പരിപൂർണമായിട്ടുള്ള ചില അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ചില പേരുകൾ 70s അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ പണ്ടൊക്കെ ഇട്ടിരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം പേരിൻ്റെ പെരുമകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അടുത്ത കോൾ. ഹലോ,
2: ഹലോ, നമസ്കാരം
0: മുരളിയേട്ടോ. എന്തൊക്കെയുണ്ട് മുരളിയേട്ട, വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അന്ന് പെട്ട കാര്യം അറിഞ്ഞില്ലല്ലോ ബുധനാഴ്ച. ഓ, അത് ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ.
2: ഇവിടെ റേഞ്ച് കിട്ടിയില്ല. അന്ന് 7:30 to 9:00 വരെ ഞാൻ പെട്ട പാട്.
0: ഒരു വീർപ്പ് മുട്ടല്ലേ,
2: റോഡ് സൈഡിൽ നിൽക്കുക.
0: ഒരു വീർപ്പ് മുട്ടല്ലേ. ചില നമുക്കില്ല ചില ഭാര്യമാരോട് ഒരുപാട് ഒരുപാട് ഹൃദയം നിറയെ സ്നേഹമുണ്ടെങ്കിൽ ആ ഭാര്യയെ ലേബർ റൂമിൽ കയറ്റുന്ന സമയത്ത് പുറത്ത് ഈ ഭർത്താക്കന്മാരുടെ ഒരു ഒരു ടെൻഷനുണ്ട്, ഒരു ആവലാതി, ഒരു അല്ലേ ആ ഒരു വേദന. എനിക്കൊന്ന് അതിനുശേഷം ചേട്ടൻ പിന്നെ ഇപ്പോഴാണ് ഇന്ന് ബുധനാഴ്ചയാണ് തോന്നുന്നു അനുഭവിച്ചത് അല്ലേ, ആ ഒരു വീർപ്പ് മുട്ടല്. ഓ, അങ്ങനെയാണ് പെട്ടുപോയത്.
2: ജാങ്കോ അങ്ങനെയാണ്
0: പെട്ടത്. ഓക്കെ മുരളിട്ട, ഈ മുരളീധരൻ അല്ലേ, മുരളീധരൻ എന്ന ഈ ഒരു പേര്, അത് അത് ഉടലെടുത്തതിന്റെ കഥ വല്ലതും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ചേട്ടനില്?
2: ഞാൻ പണ്ട് ഓടക്കുഴച്ച് ഉപയോഗിക്കുമായിരുന്നു, ഒരു മുരളി എടുത്ത് ഞാൻ നശിക്കുമായിരുന്നു.
0: ജനിച്ച സമയത്താണ്
2: മുരളീധരൻ എന്ന് എന്റെ അച്ഛൻ പേരിട്ടത്.
0: ജനിച്ച ഉടനെയാ?
2: ആ, ജനിച്ച ഉടനെ ഓടക്കുഴച്ച് എടുത്തിട്ട്.
0: എനിക്ക് തോന്നുന്നത് ആ മേശപ്പുറത്തുള്ള ഇരുന്ന സിറിഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം എക്യുപ്മെന്റ്സ് ഏതെങ്കിലും എടുത്ത് കയ്യിൽ ഇങ്ങനെ ചേട്ടൻ മുറുകെ പിടിച്ചാണ്, അതായിരിക്കും ചിലപ്പോ അങ്ങനെ തോന്നിയത്. അതാണ്. അപ്പൊ ഞാൻ അന്ന് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ 70s ചില പേരുകൾ, ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാസ്കരൻ, മുരളി, പിന്നെ സേതുമാധവൻ, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ലേ, മുഹമ്മദ് ബഷീർ, പിന്നെ വർഗീസ് മാപ്പിള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഇല്ലേ പേരുകൾ ഇങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഉണ്ട് പഴയ പേരിൽ. അപ്പം നമ്മളിപ്പോൾ ഒരു 2026 നിൽക്കുമ്പോൾ ഉള്ള പേരുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അല്ലേ. വീട്ടിൽ വിളിക്കുന്ന പേര് പോലും നമ്മൾ ചിലപ്പോ ഒന്ന് ഉറച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ഫ്രണ്ടിൽ രണ്ടെണ്ണം ഇളകി പോകും. അത്രക്കും കട്ടിയാ പേരുകള്. ഓക്കെ, ഈ മുരളി എന്ന് പറയുന്ന അല്ല, ഞാൻ അതും കൂടെ ചോദിക്കണം. ഞാൻ ചേട്ടനെ ഈ ശരിക്കും ഈ അതാണ് ഞാൻ ചോദിച്ചു വരുന്നതിന്റെ മെയിൻ കാര്യം എന്താണ്, അപ്പൊ നമ്മുടെ ഈ ഭാര്യ ഭർത്താക്കന്മാരിലെ ചില അതിസംബോധനകൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. പുള്ളി, പുള്ളിക്കാരൻ, അദ്ദേഹം, അതേ, ദേ, ഇങ്ങോട്ട് നോക്കിയേ, ഹലോ എന്നൊക്കെയുള്ള ചില വിളികളാണ്. ചില ചുരുക്കിയൊക്കെ ഉള്ള ചില പേര് വിളിക്കുന്നവരുണ്ട്, ചിലർ ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്, അളിയാന്ന് വിളിക്കുന്നവരുണ്ട്, ഇടാപോടാ വിളിക്കുന്നവരുണ്ട് അല്ലേ. ശരിക്കും ഇത് പിള്ളേരുടെ അച്ഛൻ ഇല്ല, അത് ഈ അന്ന് കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ പിള്ളേരുടെ അച്ഛൻ എന്ന് പറയാം. പക്ഷെ അതിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്താണോ വിളിക്കുന്നത് അതാണ്, ഡാഡി എന്നാണെങ്കിൽ ഡാഡി, അല്ലെ പപ്പേ എന്നാണെങ്കിൽ പപ്പേ, അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ. ഓക്കെ ഓക്കെ, എനിക്ക് അതല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ട് പിള്ളേരുടെ അച്ഛോ, എന്താണ് കുട്ടിയുടെ മോന്റെ അച്ഛോ, വന്ന് ചായ കുടിക്ക്. ഓക്കെ ശരി മുരളിട്ട, ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ ഈ പേരുകൾ, ഈ വിളികളും പേരുകളും അല്ലെങ്കിൽ ആ പേരുമായിട്ടുള്ള അതിന്റെ പെരുമകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൂടിക്കൊഴിഞ്ഞ് മൊത്തത്തിൽ നമ്മളൊന്ന് ഇങ്ങനെ ആ ഒരു വർത്തമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. ഇപ്പൊ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക്, അത് കഴിഞ്ഞ് അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ,
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെയുള്ള നമ്മുടെ ഈ ഒരു സായാഹ്നം നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളും ചില ചിന്തകളും ചില പുനർചിന്തകളും അല്ലെങ്കിൽ ചില ഓർമ്മക്കുറിപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക്. അപ്പോൾ പേരിൻ്റെ പെരുമയും അല്ലെങ്കിൽ പേരിൻ്റെ ആ വിളികളൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ചർച്ച ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഹലോ.
4: ഹലോ,
0: നമസ്കാരം.
4: നമസ്കാരം. ശങ്കരൻ, മാധവൻ, വേലായുധൻ, കൃഷ്ണൻ, പിന്നെ
0: സുന്ദരൻ,
4: മണിക്കുട്ടൻ, സുന്ദരക്കുട്ടൻ,
0: അല്ല അത് വേണ്ട, സുന്ദരൻ, രാധാകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അല്ലേ,
4: പിന്നെ ദേവകി, ചെല്ലമ്മ, ഭവാനി, പിന്നെ വസുമതി, ഇങ്ങനെയുള്ള പഴയ പേരുകൾ. എല്ലാം ദൈവത്തിനെ അനുകരിച്ചുള്ള പേരുകളാണ് മുഴുക്കൻ.
0: ശരിക്കും ഒരു 2075 ആവുമ്പോഴേ, ഇപ്പൊ ഒരു സുന്ദരൻ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 2075 ആവുമ്പോഴത്തേക്കും എന്തായിരിക്കും ഈ പേരുകളൊക്കെ ഒരു മാറ്റം വരെ? എന്തൊക്കെ പേരായിരിക്കും ഒരു പക്ഷേ
4: 2075?
0: ഈ മുമ്പൊരിക്ക് പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഏതോ ഒരു രാജ്യത്ത്, ഒരു ആഫ്രിക്കൻ രാജ്യം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ രാജ്യത്ത് പണ്ടൊരിക്കൽ ഞാനിത് പറഞ്ഞതാണ് നേരത്തെ ഒരിക്കൽ. അപ്പൊ അവിടെ നിന്ന് ചില ശബ്ദങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ചില ശബ്ദങ്ങളാണ് ചില പേരുകളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞ പോലെ എനിക്കും തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ 2075 ആകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ചില ചില ചില ശബ്ദ ശകലങ്ങളായിരിക്കും പേരുകളായി മാറുന്നത് എനിക്ക് തോന്നുന്നു, അല്ലേ? ഈ ഭാര്യമാര് ഭാര്യമാര് ഭർത്താക്കന്മാര് ഓക്കെ. അപ്പൊ ഈ ഞാനേ ചില വീട്ടിലെ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ ആദ്യം കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒന്നീ പേരായിരിക്കും, അല്ലെങ്കിൽ ചേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കുക. പിന്നെ പിന്നെ അതങ്ങ്
4: മാറും,
0: വിളിക്കുന്നവരുണ്ട്. പിന്നെ ചേട്ടൻ അറിവില്ല കല്യാണത്തിന് അന്ന് മുതൽ അച്ഛൻ തന്നെ വിളിക്കുന്നത്, അല്ല അങ്ങനെയുണ്ട്. അതിലിപ്പോ നമ്മള് നേരത്തെ ഇപ്പൊ നമ്മള് മുരളീട്ടനോട് പറഞ്ഞപ്പോ
4: പിള്ളേരുടെ അച്ഛൻ, പിള്ളേരുടെ അച്ഛൻ എന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛൻ മാത്രമായി.
0: അതുണ്ട് ഇപ്പൊ മുരളീട്ടനോട് നമ്മളത് സംസാരിച്ചത് അതല്ലേ, അങ്ങനെ ഉണ്ട് ഇപ്പൊ അങ്ങനെ വിളിക്കുന്ന പിള്ളേരുടെ അച്ഛൻ മാറിയിട്ട് ഇപ്പൊ അല്ല. അപ്പൊ അപ്പൊ ഈ കേട്ടോണ്ട് കേട്ടോണ്ടിരിക്കുന്നവരായിരിക്കും അയ്യോ അച്ഛനാണോ അത്,
4: അല്ല ഇവിടെ മിക്കവാറും
0: വലിയ പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ട് ചേട്ടാ അഡ്ജസ്റ്റ്
4: ചെയ്യാം.
0: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം സുന്ദരൻ ചേട്ടാ, മനോഹരമായ നല്ലൊരു തമാശ നിറഞ്ഞ ഒരു വർത്തമാനമായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ഷാറ്റു വിത്ത് പ്രവീൺ, വിളിക്കേണ്ട നമ്പർ 04744211111 0474 7124 1 അടുത്ത കോളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹലോ.
5: പ്രവീണിനെയും കുടുംബത്തെയും മക്കളെയും മഹാദേവൻ സർവേശ്വരിയും ദീർഘായുസ്സും നൽകി കാത്തിരിക്കും.
0: താങ്ക് യു, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ദൃഷ്ടി ദ്യുമനൻ എന്ന് പറയുന്നത് ഈ പേര് നമ്മളെ പിന്നെ പോലീസ് ഡയറിയിൽ ഇല്ല, കാര്യം അത് തമാശ രൂപത്തിൽ പറയണമെങ്കിൽ ആ പേര് നിരോധിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാൻ പാടാ ഗവൺമെന്റ് ഓഫീസിലും പോലീസുകാർക്കും. അപ്പൊ അതുകൊണ്ട് അവര് പറയും അതൊന്നും ഇല്ല, ഒരു ദൃഷ്ടി ദ്യുമനനും ഇല്ല, കോടതിയിൽ ബാബു എന്ന് വിളിക്കും, ഹാജർ എന്ന് പറഞ്ഞേക്കണം. അതാണ് ഋഷ്യ ശൃംഗ, ഇതൊക്കെ എങ്ങനെ പറയും ചേട്ടാ? ഇല്ലേ ആ പഴയ പേരാണ്, പഴയ പേരാണ്. ഇപ്പൊ ചേട്ടൻ ശരിക്കും ചേട്ടന്റെ ഓർമ്മയിൽ ചേട്ടന്റെ ഉള്ള സഹപാഠികൾ, അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവർ, അല്ലെങ്കിൽ സ്കൂളിൽ ഒരുമിച്ച് നടന്നു പോകുന്നവര്, സ്കൂളിൽ ഹാജർ വിളിക്കുന്നവർ, അവരൊക്കെ അവരുടെയൊക്കെ പേരുകളൊക്കെ എങ്ങനെയായിരുന്നു? ഓർമ്മയുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞ പഴയ പേരുകൾ.
5: അത് എന്റെ കൂടെ പരിശ്രമിക്കാറൊക്കെ മുസ്ലിം പിള്ളേർ.
0: അല്ല ആയിക്കോട്ടെ, പേരുണ്ടല്ലോ.
5: ആ പേരുണ്ട്, അല്ല അല്ലാത്ത ഹിന്ദുക്കളുണ്ട്, അനില് അല്ലെന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേര്.
0: അതെ, അതിപ്പോ എനിക്ക് തോന്നുന്നു 90s തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ആ പേരുകളൊക്കെ നിലനിന്നിരുന്നു. അനിൽകുമാർ,
5: അനിൽകുമാർ,
0: അനിൽ ദേവ്.
5: പിന്നെ അത് ഇച്ചിരി വാല് നീണ്ടു നീണ്ടു പോകും. പണ്ട് വന്ന ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞ അനില്, സുനില്, പിന്നെ ഈ കാർത്തികേയൻ, ഭാസ്കർ,
0: ശങ്കർദാസ്, സരസൻ,
5: പിന്നെ
0: അല്ലേ സരസൻ, അനിരുദ്ധൻ,
5: സരസൻ
0: അനിരുദ്ധൻ, ഗോപാലകൃഷ്ണൻ, കൃഷ്ണഗോപാലൻ,
5: ഗോപാലകൃഷ്ണൻ. പണ്ടത്തെ പേരുകൾ എന്ന് പറഞ്ഞ പ്രവീണ ദൈവത്തോട് ദൈവങ്ങളെ സദൃശ്യം ചെയ്തിട്ടുള്ള പേരുകളാണ്.
0: അല്ല അതാണ് നേരത്തെ നമ്മളെ ഭാസ്കരേട്ടൻ പറഞ്ഞല്ലേ, ഭാസ്കരേട്ടൻ ജനിച്ച സമയത്ത് അത്രയും തേജസ്സും നല്ല തടിച്ചു കൊഴുത്ത് നല്ല വളരെ വെളുത്ത് ഒക്കെ കുട്ടപ്പനായിട്ട് സുന്ദരനായിട്ട് ഇരുന്നതുകൊണ്ട് സൂര്യന്റെ പേരിനോട് സാദൃശ്യമുള്ള ഭാസ്കരൻ എന്ന് പേരിട്ടു.
5: ഭാസ്കരൻ മാത്രമല്ല, അതിന് പര്യായപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാസ്കരൻ നിഷ്കള രൂപ ദിവാകര ഭക്തവത്സല ഭാസ്കര.
0: എനിക്ക് ചേട്ടനെ അതായിരിക്കും, ചേട്ടനും അത്രയും എന്താണ് ഒരു ഒരു നല്ല തേജസ്സോടുകൂടി നല്ല പ്രഭയോടുകൂടി നല്ല ഒരു വലിയൊരു പ്രകാശത്തോടുകൂടി വന്നോണ്ടൊക്കെ ചേട്ടന്റെയും പേര് അതുപോലെ കിട്ടത് എനിക്ക് തോന്നുന്നു മുതിർന്ന അന്ന് അച്ഛനമ്മയൊക്കെ.
5: യഥാർത്ഥത്തിൽ എന്റെ പേരെന്താണെന്ന് അറിയാവോ? അറിയാവോ?
0: ഇല്ല,
5: രാജേന്ദ്രൻ.
0: അല്ല അതൊക്കെ അല്ല, ഞാൻ വിചാരിച്ചു അതിന് വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നു ചേട്ടന്, അതൊക്കെ അതറിയാം. വേറെ പേരുണ്ടോ? ആ ഓക്കെ, ആ അതാണ് ഞാൻ വിചാരിച്ചു എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു വേറെ പേരുണ്ടത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം സന്തോഷം ചേട്ടാ, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. പേരിന്റെയും പെരുമയുടെയും വിളികളുടെയും എല്ലാം ഒരു വലിയൊരു കഥയും സംഭവം ഒക്കെ ഇനിയും ഉണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം മണികണ്ഠൻ ചേട്ടാ. മണികണ്ഠൻ, മണികണ്ഠൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കണ്ഠത്തില് ഒരു മണി കെട്ടിക്കഴിഞ്ഞാൽ മണികണ്ഠൻ അങ്ങനെയാണോ അതോ?
6: കണ്ഠത്തിൽ മണി കെട്ടാനാണ്.
0: ചരട് കെട്ടുന്നതിനോടൊപ്പം തന്നെ കഴുത്തിൽ ഒരു മണി കെട്ടി.
6: അച്ഛനമ്മമാരുടെ ഒരു വീർദേവ തന്നെ. അന്നിരിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പേര് എന്ന് വെച്ചാൽ നമ്മുടെ കപ്രണ്ടി മുക്കില്ലേ,
0: കപ്രണ്ടി മുക്ക്.
6: നമ്മുടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് കൊറോണ രാജൻ എന്ന. കൊറോണ,
0: കൊറോണ രാജൻ
6: പ്രൊഫസറായിരുന്നു, അത് ഫിസിക്സിന്റെ പ്രൊഫസറായിരുന്നു. നല്ല വ്യത്യസ്തമായൊരു പേര് അന്ന്. അന്ന്
0: കൊറോണ
6: പേരായിരുന്നു. അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് ഹോട്ടലായിരുന്നു അല്ലേ, ഈ പുള്ളിയോട്ടുള്ള ഹോട്ടലായിരുന്നു. അന്ന് ഈ പച്ച അവിടെ അഞ്ചേപ്പിച്ചിന് മുമ്പിലായിരുന്നു. അന്നെല്ലാം പച്ചാണ്, പച്ച ഒരു ആഴ്ച തരും, പിന്നെ ഒരു ആഹാരം കഴിച്ചിട്ട് ആഴ്ച തരും. അങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ട്. അന്ന് ഗോപാലകൃഷ്ണൻ, ദാമോദരൻ, അയ്യർ,

0: രസകരമായ പേരായിരുന്നു.
1: അപ്പൊ ഈ ചൈനയിലെ പേരുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോ നമ്മളെ വീട്ടിലേക്ക് പേരുകൾ കേൾക്കുമ്പോ യോ ദാരിദ്ര്യം എന്ന് പറയോ.
0: ഇപ്പൊ നമുക്ക് അല്ല, അന്ന് ഒരു കാര്യമുണ്ട്, അന്ന് നമ്മുടെ ജനറൽ തിയറി ഇല്ല, ഏതാ ജനറൽ തിയറി നമ്മൾ ആശുപത്രി വെച്ചിട്ടില്ല. അപ്പൊ പറയുന്ന അയ്യോ മണിയന്താണ്, ഞാൻ കൗശലേക്ക് ഞാൻ ഒരു ഒരു ദിവസം പറഞ്ഞത് ചങ്ങനാ പറയുന്നത്, ഏതാ കുട്ടികൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം.
1: ഒന്ന് ആലോചിക്കാം, ഒന്ന് ആലോചിക്കാം മണിയണ്ണൻ ചേട്ടാ. പിന്നെ നമ്മൾ ഒരു ഇപ്പൊ ഈ 2026 ഈ ഇനി ഒരു 2050 2075 ഇപ്പോഴത്തേക്ക് ഓരോ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടുമല്ലേ രണ്ട് വാക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു
0: അത് സ്കൂളിലൊക്കെ നമുക്ക് ഉള്ളവർക്ക് പിള്ളേർക്ക് ഏറ്റവും നല്ല പേര് കിട്ടുന്നത്
1: ഇപ്പൊ തന്നെ നമ്മളെ 2026 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൃതിക, ജ്യോതിക, കനിക, ഗണിക എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ആലോചിക്കുന്ന ഇനിയിപ്പൊ കുറച്ച് നാളോട് കഴിയുമ്പോ ഇഷ്ടിക അതെ അതെ അതെ അപ്പൊ ഇഷ്ടിക എന്നൊക്കെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക ദൈവമേ. സ്കൈലാബ് അതേപോലെ തന്നെ മണിയണ്ടൻ ചേട്ടന്, മണിയണ്ടൻ ചേട്ടന്റെ പിന്നെ ഭാര്യ ഈ ആദ്യ ഇപ്പൊ ചേട്ട അണ്ണ എന്നൊക്കെ നമ്മള് വിളിക്കും ചേട്ടന്, എന്താണാവോ ഇപ്പോൾ അന്നും ഇന്നും
0: അണ്ണാണ വിളിക്കുന്നത്?
1: അന്നും ഇന്നും അണ്ണ എന്ന് തന്നെ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
0: അങ്ങനെ വിളിക്കത്തു, അത് വേറെ കാര്യം അല്ലെങ്കിൽ എടേ അങ്ങനെ ഒന്നും വിളിക്കത്തില്ല.
1: ഇയാള് അല്ലേ നമ്മുടെ ഈ കൊല്ലത്തൊക്കെ ഒരു സ്നേഹം കൊണ്ടുപോ എടേ ഇയാള് എന്നൊക്കെ പറയത്തില്ലേ, എടേ ഇയാള് പറയടേ. ഓക്കെ മണിയുണ്ട ചേട്ടാ, താങ്ക് യു കേട്ടോ. നല്ല മനോഹരമായ വർത്തമാനം, സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. സായാഹ്നങ്ങളെ അല്പം ചിന്തയ്ക്കും ചില തമാശകൾക്കും ചില ചിരികൾക്കുമൊക്കെ വഴിവെച്ചുകൊണ്ട് ചായയുടെ ചൂടും മാറുന്നതിനോടൊപ്പം തന്നെ വർത്തമാനങ്ങളും മാറുന്നു. ഓക്കെ, ഇതാ അടുത്തൊരു കോൾ. ഹലോ,
2: ഹലോ പ്രവീണ,
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഷമീർ രാമകുളങ്ങര.
1: കേട്ടില്ല, ഒന്നുകൂടെ.
2: ഷമീർ രാമകുളങ്ങര.
1: ഷമീർ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? ഞാൻ ഒരിക്കലും മറക്കുന്നില്ല ഈ പേരും, പേരും ഒരിക്കലും ഞാൻ മറക്കുന്നില്ല. കാരണം ഞാൻ വലിയ ഗമയൊക്കെ അടിച്ചു കേട്ടോ. ഞാനും പറഞ്ഞു ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദം അനുകരിക്കാനും ആൾക്കാരെ കൊണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഭയങ്കര അതാണ്, പിന്നെ അല്ലാണ്ട് അതാണ് മുറ്റത്തെ മുല്ലെങ്കിൽ മണമില്ല ഷമീറെ. ഷമീർ, ഞാനിങ്ങനെ നമ്മുടെ ഈ പേരുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഷമീറിന്റെ ഒരു അഭിപ്രായത്തിൽ, ഇപ്പൊ ഷമീറിന്റെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഷമീർ അതൊക്കെ തന്നെ കുറച്ചുകൂടെ ഒരു കുറച്ച് അല്പം ഒന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലേ? ഇപ്പൊ ആ സ്ഥാനത്ത് കുറച്ച് മാറി. പക്ഷേ
2: ഇഷ്ടം,
1: എന്റെ എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട്, എന്റെ ഏറ്റവും അടുത്ത എന്റെ കൂട്ടുകാരന്റെ പേര് ഷഹീനും ഷെഫീഖും ഷമീറും, മൂന്ന് പേര്. ഇവരെ മൂന്നും ഇവര് കസിൻസും ആണ് ആക്ച്വലി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഷഹീൻ എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും അടുത്ത എന്റെ ഏറ്റവും എന്റെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ചങ്കാണ്. കാരണം അവനും ഞാനും അത്രയും കമ്പനിയാണ്. അപ്പൊ നമ്മള് അന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഷെഫീഖ്, പിന്നെ ഇതുപോലെ ഇങ്ങനെ ഷമീർ, ഇഷ്ടംപോലെ. അത് ഷമീർ പറഞ്ഞ കറക്റ്റാ, ഇഷ്ടംപോലെ പേരുണ്ട് ഷമീർ എന്ന് പറയുന്നത്. ഷമീറെ, ഷമീറിന്റെ ഒരു കാഴ്ചപ്പാടില്
2: വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ പേരുകൾ ആർക്കും കാണരുത്, ആ പേര് എന്നുള്ള രീതിയിൽ വ്യത്യസ്ത
1: വരരുത് വരരുത് എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല ഒറ്റയഴുകി
2: മിറാഷി
1: ഇനിയിപ്പതേ 2050 ആകുമ്പോ എനിക്ക് തോന്നുന്നു വൈദ്യുതി എന്നൊക്കെ പേര് വരും. വൈദ്യുതി അല്ല, നേരത്തെ ഇഷ്ടിക എന്ന് പറഞ്ഞ പോലെ. എന്തായാലും
2: പ്രവീണേ, ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വരത്തിൽ നിന്ന് നമ്മള് പ്രേമേന്ദ്ര സാറിന്റെ സ്വരം ഒന്ന് ഇമിറ്റേറ്റ്
1: ചെയ്യും. തീർച്ചയായിട്ടും നോക്കട്ടെ. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്.
2: കൊല്ലത്തിന്റെ ബഹുമാനിയെ എംപി എനിക്ക് പ്രേമേന്ദ്ര സാറിന്.
1: ഓ ശരി,
2: അത് ഉമ്മൻചാണ്ടി സാറിന്റെ സ്വരത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റും.
1: ഓക്കെ, ആ രണ്ടുപേരും തന്നെ ഒരു മനോഹരമായ പേരല്ലേ ഷമീർ. എന്തൊക്കെ, ഉമ്മൻചാണ്ടി പ്രേമചന്ദ്രൻ അല്ലേ, നല്ല പേര്.
2: എനിക്ക് പ്രേമേന്ദ്ര സാർ ഒന്നും പറയാനില്ല. ഹൈക്കമാൻഡും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുത്തതാണ് വി ഡി സതീശനെ. കെ എസ് സിയുടെ കാലം മുതലേ എന്റെ ശിക്ഷണത്തിൽ വന്ന പൊന്നുമോനാണ് തീർച്ചയായും.

0: കിട്ടും, ഈ നാടിനെ ചേർത്ത് നിർത്താൻ അവന് കഴിയും. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും ജനങ്ങളോടൊപ്പം ചേർന്നുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്തു അവരോടൊപ്പം നിന്നുള്ള പ്രവർത്തനം റേഡിയോ ബെഞ്ചുകളിലെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ആർജയമാർക്കും നൂറു നൂറ് ആശംസകളും വരുന്നതോടൊപ്പം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം. അഞ്ച് കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന, പ്രത്യേകിച്ച് ടോൾ നിരോധനമാണല്ലോ, അവരുടെ പ്രശ്നങ്ങൾ, സബ്സിഡി നിരക്കിൽ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന.
1: ഓക്കെ ഷബീർ, ഓക്കെ അടിപൊളി കാര്യം. അത് ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ
0: അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റു മേഖലയിൽ പണിയെടുക്കുന്നവരുടെ.
1: ഓക്കെ, ആ വൈകുന്നേരം ഷമീർ, മനോഹരമായ ഒരു കലാകാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചാറ്റ് വിത്ത് പ്രവീണിലൂടെ. ഷമീർ, നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ, ഷമീറിനെ നല്ല നല്ല ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ഐറ്റംസും ആയിട്ടൊക്കെ വരാനായിട്ടുള്ള ഒരു കഴിവും അതിനുള്ള ആത്മബലവും അല്ലെങ്കിൽ ശക്തിയൊക്കെ ദൈവം കൊടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ ഒരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോകുന്നു, തുടർന്ന് കോളിലേക്കും പോകുന്നു.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474 7429311. അങ്ങനെ പേരിലെ പെരുമയും വിളികളുമൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പേരുകൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു ചിന്ത നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ 70, നമ്മൾ ഒരുപാടൊന്നും പോകണ്ട, ഒരു 70 കാലഘട്ടങ്ങളിലെ പേരും ഒരു 90s പേരും ഒരു 2000s പേരുകളും ഒരു 2020s പേരും ഈ 2026 ഇനി 2050 എന്താണ് ആവോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമുക്ക് ഈ ഒരു സായാഹ്നത്തിൽ നമുക്കൊന്ന് പങ്കുവച്ചാലോ. ശരി, അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
5: ഹലോ,
1: നമസ്കാരം.
5: ഞാൻ സിനിമാനടൻ ജനാർദ്ദന്റെ. എന്താ ചിരിക്കുന്നത്?
1: കൊള്ളാം. അല്ല, താങ്കൾ ഈ സിനിമയിലൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. താങ്കൾ ഒരുപാട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത്ര കഥാപാത്രങ്ങൾക്ക് പേര് നൽകിയ ആളാണല്ലേ. ഓരോരോ പേരുകള്, സുകുമാരൻ
5: പറയൂ.
1: സിനിമ താരങ്ങൾക്കൊക്കെ പേരിട്ടത് നമ്മുടെ തെക്കൃശി സുകുമാരൻ നായരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ,
5: ശരിയാണോ? അങ്ങനെ കുറെ തരക്ക് പേര് ഇടുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ പേരുകളായിട്ട് എന്താ പറയുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ പേരുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ ഇടുന്ന പേരുകളൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ പേരുകളും ഇപ്പോഴത്തെ പേരുകളും.
5: അത് ചോദിച്ചാ വലിയ കഷ്ടമായിരിക്കും.
1: ആണോ?
5: ആ, ഇത് ഏതാണ്ട് സിനിമാ നടൻ ജസീർ പ്രേം ബഷീർ ഇരിക്കുന്ന പോലെ ഇപ്പൊ ഇല്ല. പെണ്ണ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോലെ ഈ
1: ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയതാ. എന്നാലും സന്തോഷം കേട്ടോ, അടിപൊളി ആയിട്ട്. സൂപ്പർ.
5: ഒറിജിനൽ പാർട്ടിയെ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ എന്നെ മനസ്സിലായി കാണുമായിരിക്കാം.
1: പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
5: ഒരു ചെറിയ മിമിക്രിയൊക്കെ പറയുന്ന വ്യക്തിയാണ്.
1: അതെ, ഇതിനു മുന്നേ നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു.
5: ഞാൻ പലതവണ മിമിക്രി പറഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ അതെ. അന്ന് ഏതായിരുന്നു പറഞ്ഞത്?
5: ലക്ഷ്മി നടേന്നാണ്. എന്തോ?
1: ആ, ലക്ഷ്മി നടേന്ന്. പേര് പറഞ്ഞോളൂ.
5: എന്റെ പേര് റയൻ എന്നാണ്.
1: റയാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയാം നമ്മളെ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ തന്നെ റേഞ്ച് ഏട്ടാ അടിപൊളി ഏട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയും ഇനിയൊരു പുതിയൊരു ഞാൻ പറഞ്ഞ നമ്മുടെ ഈ എം എസ് തൃപ്പൂണിത്തറ, എനിക്ക് ശരിക്കും പറഞ്ഞ മറ്റ് ഈ അനുകരിച്ച് കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രം.

0: നാടകത്തില് നോവലുകളിൽ അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് പേരുകൾ ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്തിൽ എന്തോരം പേരുകളല്ലേ, നമുക്കാകെ മലയാളികളുടെ പേരുകളല്ലേ അറിയാവുള്ളൂ. കൂടി പോയാൽ കുറച്ച് ഇന്ത്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻസിലും നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഏകദേശം മലയാളി പേരുകളും അല്ലെങ്കിൽ തമിഴ് പേരുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരുമിച്ച് വരും ചില പേരുകൾ അല്ലേ. അനിൽ, ബാബു, കുമാർ അങ്ങനെയൊക്കെയുള്ളത് എല്ലായിടത്തും ഇവിടെ ചെന്നാലും ഒരുപോലെയാണ് എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, എനിവേ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു.
1: ബുധനാഴ്ച ഞാൻ വിളിച്ചപ്പോ
0: അത് ശരി.
1: പക്ഷെ നമ്മുടെ നാട്ടില് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അവിടെ ഉള്ള പേരുകൾ സത്യൻ, സ്വർണരാജൻ,
0: സുകുമാരൻ,
1: പിന്നെ ഇങ്ങനെ സാബു,
0: സത്യശീലൻ,
1: സത്യൻ, സ്വർണരാജൻ, സാബു, പത്മകുമാർ, ഇങ്ങനെയൊക്കെ ഉള്ളവര് ആ കാലഘട്ടത്തിലൊക്കെയാണ് നമ്മള് ബാബുക്കാരന് മുമ്പേ ഉള്ള പേരാ.
0: അതെ അതെ അതെ. അല്ല, ഈ ബാബു ഒരു ചുരുക്കി അങ്ങ് വരുന്നതാണ്. പക്ഷെ ആ ബാബു ബാഹുലേയൻ അല്ലേ, ബാബുലേയൻ
1: നേരത്തെ ഉള്ള പേരാ അത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ സത്യനൊക്കെ ആ സമയത്ത് ഈ സ്വർണരാജൻ തന്നെ വർക്കല
0: രണ്ടുപേരുണ്ട്.
1: പേരങ്ങനെ കുറവാ, എന്റെ പേരങ്ങനെ ഇല്ല.
0: ദേവദാസ്, ദേവദാസ് എന്ന് പറഞ്ഞാൽ നാടകമുണ്ട്, നോവലുണ്ട്, സിനിമയുണ്ട്.
1: നമ്മള് സാധാരണ അവിടങ്ങളിലൊക്കെ പേര് കുറവാണ്. നമ്മുടെ ഭാഗത്തെ ദേവദാ ഉണ്ട്, ഉണ്ട്, ഉണ്ട്, ഒന്ന് രണ്ടു പേരുണ്ട്.
0: ഈ ദേവദാസ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ എനിക്ക് ഒന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ഒരു എന്താണ് പറയുന്ന ഒരു പിന്നെ ശോകം നിറഞ്ഞ ഒരു കാമുകന്റെ ഒരു പരിവേഷമാണ് ദേവദാസ് അല്ലേ.
1: അത് പിന്നെ ഫിലിമിലൊക്കെ ലാസ്റ്റിൽ പുള്ളി വെള്ളമടിച്ച് മരിക്കുക.
0: ട്രാജഡി അല്ല, ഈ ദേവദാസും ഉണ്ട്. അല്ല ചേട്ടാ, ഈ ദേവദാസും ഉണ്ട്, ദേവദാസനും ഉണ്ട്.
1: അല്ല, എന്നെ വിളിക്കുന്നത് അങ്ങനെയല്ല. എന്നെ വിളിക്കുന്ന മൂന്നാല് പേര് അവിടെ പുറത്ത് ചിലടത്ത് ദാസപ്പാന്ന് വിളിക്കും, ചിലത് ദാസാന്ന് വിളിക്കും, ചിലത് ദേവദാസൻ എന്ന് വിളിക്കും, ചിലത് ഷോർട്ട് ചെയ്ത് ദേവദാസ് എന്ന് വിളിക്കും.
0: അല്ല, ഈ ദേവദാസ് എന്ന് പറയുമ്പോ അതൊരു ഒരു കുറച്ചുകൂടെ ഒന്നൊരു മോഡേൺ ആയിട്ടുണ്ട് ദേവദാസനേക്കൾ. ഇപ്പൊ നളിനാക്ഷൻ, ഇപ്പൊ നളിനാക്ഷൻ എന്നുള്ള പേര് ചില നളിൻ ആക്ഷൻ അല്ലെങ്കിൽ നളിൻ അല്ലെങ്കിൽ നളിൻ ആക്ഷൻ എന്ന് പറയും. അപ്പൊ എന്ന് പറയുന്ന പോലെ ദേവദാസ്. അല്ല ചേട്ടനെ, ഈ ശരിക്കും ചേച്ചി എന്താണ് വിളിക്കുന്നത്? ഈ ചേട്ടാ എന്നാണോ, അണ്ണ എന്നാണോ, അല്ലെങ്കിൽ ചേട്ടാ എന്ന്
1: തന്നെ?
0: ഈ ശരിക്കും ഈ പിള്ളേരുടെ അച്ഛൻ, പിള്ളേരുടെ അച്ഛൻ, പിള്ളേരുടെ അച്ഛൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമല്ലോ. വരുമ്പഴത്തേക്കും ചോദിക്കുമ്പോ ഇവിടെ പിള്ളേരുടെ അച്ഛനാണെങ്കിൽ പുള്ളിക്കാരൻ, പുള്ളി, പിന്നെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇവിടെ ആണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ ദോശ മതി, ദോശയേ തിന്നു പുള്ളിക്കാരൻ. ശരി ശരി,
1: അങ്ങനെ കാലഘട്ടത്തില്.
0: അപ്പൊ ഇനി ചേട്ടാ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കണം, 2050 ആകുമ്പോഴത്തേക്കും എന്ത് പേരായിരിക്കും. അപ്പൊ നമ്മളെ ആ സമയത്ത് കാണില്ല, 2075 നമ്മൾ കാണത്തില്ല.
1: ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ വഴിയിൽ കണ്ടതാ, ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പം സംസാരം തുടങ്ങിയതാ, ഞാൻ രണ്ടു മൂന്നും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും ആ മൂല്യത്തിലുണ്ട്. ആ ഈ കാലഘട്ടത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്തോ നേരത്തെ ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല.
0: ശരി, ഓക്കെ,
1: ഇരിക്കാൻ പോകുന്നു.
0: ഞാനതാ പറഞ്ഞത്, ഇനിയിപ്പോ പേരുകളൊക്കെ തന്നെ നമ്മൾ ഞെട്ടുന്ന പേരുകളൊക്കെ
1: ഇടപോടെന്നൊക്കെ ഉണ്ട്, അതിനേക്കാൾ കൂടിയതെന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുമായിരിക്കും.
0: ആയിക്കോട്ടെ, വരട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം. പിന്നെ ദേവദാസ്, ദേവദാസ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു ചരിത്രത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് കലാ കൃതികളിൽ വന്ന ഒരു പേരാണ് ദേവദാസ് എന്നുള്ളത്. അടിപൊളി പേരട്ടോ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് ദേവദാസ്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ചാറ്റ് വിത്ത് പ്രവീൺ. ഇതാ അടുത്തൊരു കോൾ. ഹലോ,
2: ഹലോ സാറേ, പ്രവീണേ.
0: നമസ്കാരം
2: പ്രവീൺ സാറല്ലേ?
0: അതെ അതെ അതെ, പേര് പറഞ്ഞോളൂ.
2: രാജീവ്, അഞ്ചാലുംപോട്.
0: ആ രാജീവ്, അഞ്ചാലുംപോട്.
2: ഒത്തിരി നാളായി സംസാരിച്ചു.
0: അതെ അതെ, ഒരുപാട് നാളായി. എന്ത് പറ്റി, ജോലി തിരക്കായിരുന്നു?
2: അച്ഛന്റെ മരണമൊക്കെ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞാളെ ഇങ്ങനെ ഓണാകുമ്പോഴേ റേഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. ഇന്നിപ്പോ ഓണാക്കി, ഓണാക്കിയപ്പോ അവിടെ എല്ലാരും കേൾക്കുന്ന ആൾക്കാരെ വിളിക്കുന്നത് കേട്ടോ. അത് തന്നെ നമുക്കൊരു എന്താ പറയാ, എല്ലാരും പുതിയ ആൾക്കാര്
0: അതെ തീർച്ചയായിട്ടും എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അങ്ങനെ പുതിയത് പഴയത് എന്നുള്ളതല്ല, എല്ലാവരുടെയും വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കും. കാര്യം ഓരോ ദിവസം ചെല്ലുന്നതും ഓരോരോ പുതിയ പുതിയ വിശേഷങ്ങളാണ്, പുതിയ പുതിയ വർത്തമാനങ്ങളാണ്, പുതിയ പുതിയ കാഴ്ചകളാണ് അല്ലേ?
2: തീർച്ചയായിട്ടും അത് കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.

0: ചെറിയ നമുക്കെല്ലാം കേൾക്കണ്ട്. പുതിയ പുതിയ ആൾക്കാർ ഒരു ഇപ്പൊ ഇപ്പൊ ഓളാക്കി ഇപ്പൊ ഓളാക്കിയപ്പോഴത്തേക്ക് അവിടെ പല ആൾക്കാരാ വിളിക്കുന്നത് കേട്ടത്.
1: ഓക്കെ ഓക്കെ,
0: അങ്ങനെ എല്ലാം കഴിഞ്ഞ
1: ഇപ്പം എത്ര ഒരുപാട് ദിവസമായോ? ഒരുപാട് നാളായോ?
0: അല്ല അല്ല, രണ്ടാഴ്ച
1: ആയതോ? ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ?
0: എല്ലാം കഴിഞ്ഞ്, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒക്കെ വിളിച്ച് സാറിനെ റേഡിയോ പ്രൈവറ്റ് സാറിനെ കിട്ടി, എല്ലാം സന്തോഷം.
1: ഓക്കെ ഓക്കെ. എന്നാലും അച്ഛൻ കൂടെ ആയിരുന്നു?
0: രാജീവ് അഞ്ചാലോട് വിളിച്ചിട്ട്.
1: രാജീവിന്റെ കൂടെ ആയിരുന്നു അച്ഛൻ അതോ വേറെ സഹോദരങ്ങളെ കൂടെ ആയിരുന്നു? അതോ
0: മെഡിക്കലിലെല്ലാം കൊണ്ടുപോയി ടീറ്റാറെ പിടിച്ച്, ടീറ്റാറെ പിടിച്ചിട്ട് പറഞ്ഞില്ലേ പോയി അവിടെ പോയി ഇരിക്കാർ.
1: ടീറ്റാറെ
0: പിടിച്ച് ഞങ്ങള് ടിക്കറ്റ് എടുത്ത് ലോക്കലായിരുന്നു എടുത്തത്.
1: ഓ ഓ ഓ, ശരി.
0: ടീറ്റാറെ പിടിച്ചിട്ട് അവിടെ പോയി. സാറേ എനിക്ക് കയറിയിറങ്ങാൻ, അച്ഛനെ കൊണ്ട് കയറിയിറങ്ങാൻ വയ്യ, തീരാൻ വയ്യായിരുന്നു. അവര് അത്ര മനസ്സാക്ഷി ഉള്ള ഫ്രീ ആയിരുന്നു കൊണ്ട് അവര് പറഞ്ഞു അവിടെ പോയി ഇരിക്കാൻ.
1: സഹായിച്ചവരെ ചില നന്ദിയോട് കൂടി നമ്മൾ ഓർക്കുന്നത് നല്ല കാര്യമാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാം, അത് നല്ല കാര്യം. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും ആ ദുഃഖത്തിലൊക്കെ നമ്മളും പങ്കുചേരുന്നു. നമുക്കൊരു ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിയർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ഷാറ്റ് വിത്ത് പ്രവീൺ.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ തിരികെയാണ്, അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
2: ഹായ്, ഹലോ, നമസ്കാരം.
1: ഹായ്, ഹലോ, നമസ്കാരം. രാജുട്ടാ, രാജുട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
2: സുഖം.
1: രാജു, രാജു എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ എളുപ്പമാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രണ്ടേ രണ്ട് അക്ഷരമേ ഉള്ളു, രാജു അല്ലേ? ഇനി രാജാവിന്റെ ചുരുക്കപ്പേരാണോ രാജു? ഹലോ. അല്ല, ഈ രാജാവിന്റെ ചുരുക്കപ്പേരാണോ രാജു എന്ന് പറയുന്നത്?
2: എല്ലാവർക്കും പേര് ജാനു എന്ന് പറഞ്ഞാൽ, ഈ പണ്ടുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാ ലക്ഷ്മി, അത് ഇപ്പൊ വീണ്ടും ഇടുന്നുണ്ട് കുട്ടികൾക്ക്. അതേ കണക്ക് തന്നെ ഗൗരി, ഇതിനൊക്കെയുള്ള പേര്
1: ഇന്ന് ഇന്ന് ഇന്ന് ലക്ഷ്മി അല്ല, ഇന്ന് വേറൊരു കാര്യമുണ്ട് രാജേട്ടാ. ഇന്നിപ്പോ ലക്ഷ്മി എന്ന് പേരിടുന്നുണ്ട്, പക്ഷെ ഇന്ന് ലക്ഷ്മി എന്ന് പേരിട്ട് കഴിഞ്ഞാല് അവര് ചെല്ലപ്പേരും കൂടെ കാണും, ലച്ചു അല്ലേ. പക്ഷെ ഈ പണ്ടത്തെ ലക്ഷ്മിമാർക്ക് പാവം, അവർക്ക് ലച്ചു എന്നൊന്നും പേരില്ല, ആരും അങ്ങനെ വീട്ടില് ലച്ചു എന്ന് വിളിക്കില്ല.
2: ലക്ഷ്മി അത് പിന്നെ വിളിച്ച് വിളിച്ച് എച്ചുമി എച്ചുമി എന്നാവും. ലക്ഷ്മി എന്നുള്ളത് എച്ചുമി എച്ചുമി എന്നാവും. പിന്നെ ചില ആൾക്കാർക്ക് ജനിക്കുന്നതിന് മുമ്പേ അങ്ങ് പേര് തീരുമാനിക്കും, സുന്ദരൻ എന്നൊക്കെ.
1: അതെ അതെ, അത് പിന്നെ ജനിച്ച്
2: കഴിയുമ്പോഴായിരിക്കും അറിയും.
1: അതെ അതെ അതെ,
2: എന്ന് പറയുന്ന പോലെ പേര് പണ്ടുള്ളവരിടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അക്ഷരം മൂന്നക്ഷരം ഇങ്ങനൊക്കെ ഉള്ള പേരുണ്ടായിരുന്നത് പിന്നെ ഇത്തിരി വലിയ നീട്ടമൊക്കെയാണ്. ഇപ്പോഴുള്ള പേര് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരുവിധപ്പെട്ട പ്രായമുള്ളവർക്കൊന്നും
1: പറയാൻ പറ്റില്ല. അതെ അതെ,
2: പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കട്ടിയുള്ള പേരുകളാണ്.
1: ഞാനതാലോചിക്കുന്ന ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ എങ്ങനെ ആ പേര് വിളിക്കുന്ന ഉള്ളതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ. അതെ അതെ അതെ അതെ. ഇപ്പൊ നേരത്തെ ഇല്ല, നമ്മുടെ രാജേന്ദ്രചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ദൃഷ്ടിദ്മനൻ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കും അല്ലേ? അല്ല, ഞാൻ തമാശ പറഞ്ഞല്ലോ ചേട്ടാ, ശരിക്കും ഇനി വരാൻ പോകുന്ന പേരുകൾ ഇതൊക്കെയാണ്: ഇഷ്ടിക, വഞ്ചന, വൈദ്യുതി, അവിൽ. ഇനി അവിൽ എന്നൊക്കെ വരും. ശരി ശരി. അല്ല, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന, നമ്മുടെ ഈ ഭാര്യ ഭർത്താക്കന്മാര് തങ്ങളില് ഈ പരസ്പരം വിളിക്കുന്ന, അതായത് ഇപ്പൊ ഭാര്യമാർ ഭർത്താക്കന്മാര് വിളിക്കാനായിട്ടൊക്കെ ചില ചില പേരുകളും, അല്ലെങ്കിൽ ആദ്യം ചേട്ടാന്ന് വിളിക്കും, അണ്ണ എന്നൊക്കെ വിളിച്ചതിന് ശേഷം പിന്നെ അതെ, ഹോയ് ഹോയ്, അഹേ, കൊച്ചിന്റെ അച്ഛ, മോന്റെ അച്ഛ, മോളുടെ അച്ഛ, ഡാഡി, പപ്പ. ഓക്കെ ഓക്കെ. ഗജകേസരി യോഗം എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട് രാജേട്ടാ, അതിൽ ഈ കെ പി എസ് സി ലളിതയാണ് ഇന്നസെന്റിന്റെ ഭാര്യ. അപ്പൊ അതിൽ കെ പി എസ് സി ലളിത ഏത് സമയം നോക്കിയാൽ ഇന്നസെന്റ് എടുത്ത് ദേ നോക്കൂ, ഒന്നിങ്ങോട്ട് നോക്കൂ, നോക്കൂ. അതെ അതെ അതെ അതെ, ശരി. അപ്പൊ ഇതിൽ സന്തോഷം രാജേട്ടാ, വിളിച്ചാലും സംസാരിച്ചാലും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അതിൽ ആ ഒരു പേര് എനിക്കത് പെട്ടെന്ന് നമ്മളെല്ലാവരും ഓർക്കും തന്നെ, ഏതൊരു സിനിമ എടുത്താലും ശരിയാ, ജാനു. ഓക്കെ ശരി. അപ്പൊ എന്നാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
3: ഹലോ, നമസ്കാരം പ്രവീണ.
1: നമസ്കാരം, നമസ്കാരം.
3: മനസ്സിലായോ?
1: സുരേഷണ്ണല്ലേ? സുഖമായിട്ടിരിക്കുന്നു സുരേഷ് ചേട്ടാ. സുരേഷ്, സുമേഷ്, ഉമേഷ്,
3: സുരേഷ്, അജേഷ്, ഉമേഷ്, എന്റെ ജ്യേഷ്ഠന്റെ ഒരു രാജേഷ്,
1: രാജൻ. ഓക്കെ,
3: രാജേഷാണ് എല്ലാരും രാജൻ രാജൻ.
1: ഓക്കെ, അതങ്ങനെയാണ് ചില ഇപ്പൊ ഇപ്പൊ ഒരാളുടെ പേര് തുടങ്ങി ഇപ്പൊ ഇപ്പൊ സുരേഷ്, അപ്പൊ അതുപോലെ ആയിരിക്കണം ആ ഷീല് തന്നെ തീരണം അടുത്ത ആളുടെ പേര്. സുമേഷ്, ഉമേഷ്, രാജേഷ്,
3: അജേഷ്,
1: അജേഷ്, അജീഷ്,
3: അജേഷ് എന്നല്ല, അജയായിട്ട് വിളിക്കുക. എന്റെ സുരേനായിരുന്നു, സുരേഷ് എന്നാക്കി.
1: ഓക്കെ, ഈ ശരിക്കും ഈ സുരേഷ് എന്നുള്ള പേര് ചുരുക്കിയത് സുര എന്ന് തന്നെ വിളിക്കുന്നല്ലേ? സുര,
3: സുര, സുര എന്നാണ് വിളിക്കുന്നത്. വീട്ടിലെല്ലാവരും സുര, സുര എന്നാണ് വിളിക്കുന്നത്.
1: പിന്നെ ഈ
3: ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ.
1: എങ്ങനെ
3: പേരുകൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ, വെറൈറ്റി പേരുകളല്ലേ ഇപ്പൊ?
1: അതെ അതെ അതെ അതെ അതെ അതെ. പേരുകൾ
3: പാച്ചു, പാച്ചു എന്ന് പറഞ്ഞാൽ എന്റെ വൈദ്യത്തിന്റെ പേര് പാച്ചു എന്നാണ്.
1: ഓക്കെ, അത് ചുരുക്കപ്പേരായിരുന്നു അതോ?
3: പാച്ചു പാച്ചനാചാരി.
1: ഓക്കെ ഓക്കെ ഓക്കെ.
3: അപ്പന്റെ പേര് തങ്കപ്പൻ.
1: ഓക്കെ,
3: പലതായപ്പോ തങ്കപ്പൻ ആചാരി.
1: ഓക്കെ ഓക്കെ.
3: കുട്ടപ്പൻ ആചാരി, ഗോവിന്ദൻ ആചാരി.
1: അതെ, ചില പേരുകൾ അങ്ങ് മാറി വരും. അതെ, ചില നമ്മുടെ വീട്ടുപേര് നമ്മൾ കൂടെ ചേർക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേരുകൾ നമ്മൾ ചേർക്കും, ഇല്ലെങ്കിൽ ഇല്ലേ നമ്മള്.
3: ചില സ്ഥലങ്ങള് ചില ആളുകളുടെ പേരിൽ
1: അറിയപ്പെടുന്നു.
3: ഞാൻ തഴവയിൽ പോയപ്പോ ഒരു കടയിൽ ചെന്ന് അങ്ങനെ അനുഷ്ഠിച്ചു, അവിടെ വടിമുക്കെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ ഉള്ള ഒരു കടയിൽ കയറി ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ ഈ വടിമുക്ക് എന്ന് പേര് വരാൻ കാരണം, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അപ്പോഴാണ് ആ കടക്കാരൻ പറഞ്ഞ, ഇവിടെ വടിമുക്ക് എന്ന് പേര് വരാൻ കാരണം പെൻസില് പോലെ ഇരുന്ന് ഏണ്ട 6 അടി പൊക്കം ഉണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയി. പക്ഷെ കക്ഷിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ ഈ വടിമുക്ക് എന്നുള്ള പേരിട്ടേക്കുന്നത്. ഞാൻ അങ്ങനെ ആ ഒരു പേര് കേട്ടു.
1: അല്ല, അതിങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ കരമന ജനാർദ്ദനൻ നായർ അല്ലേ,
3: കരമന ജനാർദ്ദനൻ നായർ,
1: പിന്നെ അതുപോലെ തന്നെ എസൽപുരം സദാനന്ദൻ, പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി, അതെ, അടൂർ ഭാസി, അടൂർ പങ്കജം, അടൂർ ഭവാനി അല്ലെ, അടൂറിനൊക്കെ ശരിക്കും നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്തത്.
3: എന്റെ തന്നെ അത് നമ്മളെ ശങ്കരൻ നായർ എന്നായിരുന്നു യഥാർത്ഥ പേര്, അത് സിക്രുഷിയാണ്
1: സിനിമയിൽ ഒരുപാട് രാശി പേരുകൾ, അതായത് ഒരുപാട് ഹിറ്റായ പേരുകളെല്ലാം ഇട്ടത് പിന്നെ തിക്രുഷിയാണ് എന്നിങ്ങനെ ഒരു ഇതുണ്ട്. അതെ അതെ അതെ, അതെ അതെ. ഈ ഇടയ്ക്ക് ഈ അടുത്ത സമയത്ത് പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടി എന്നിട്ടത്, മമ്മൂട്ടിയുടെ കൂടെ പഠിച്ച മമ്മൂട്ടിയുടെ ഏറ്റവും ഒരു സുഹൃത്ത്, ഒരു ക്ലാസ്മേറ്റ്, കോളേജിൽ പഠിച്ച ഒരു സുഹൃത്താണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി എന്നുള്ളൊരു പേര് വന്നത്. മുഹമ്മദ് കുട്ടി എന്നുള്ളത് അത് മമ്മൂട്ടി ആയത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വിളിച്ചൊരു പേരാണത്. അങ്ങനെയാണ് പിന്നെ അത് മമ്മൂട്ടിയായി മാറിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒരുപാട്, അതെ അതെ അതെ അതെ അതെ, എല്ലാവരും ഒരുപാട് പേരുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ചില പേരുകൾ അപ്പൊ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ നിയമസഭയിൽ തന്നെ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ സഭയിൽ തന്നെ ഈ ഒരേ പേര് ഒരുപോലെയുള്ള പേരുകളുള്ള 34 പേരുണ്ട്. അതെ, 17 പേര്, 17, 17 അങ്ങനെ 34 പേരാണ് ഒരേപോലെ തന്നെ ഉള്ളത്. ആ ഒരു പേര് രണ്ടു പേർക്കുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഇനിഷ്യലാണ് ബേസ്, ഇനിഷ്യൽ ബേസ് ചെയ്തിട്ടാണ്. അല്ല, ഇതിപ്പോ സഭയിൽ തന്നെ ഉള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ സഭയിൽ ഉള്ള ആൾക്കാർ, അതെ, നിയമസഭയിൽ ഉള്ള ആൾക്കാർ, അതെ അതെ അതെ അതെ അതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ പേരുകളിലെ ഒരുപാട് കുസൃതികൾ നിറഞ്ഞ പേരുകൾ, ഒരുപാട് ഒരുപാട് ചെല്ലപ്പേരുകൾ, ഒരുപാട് ഒരുപാട് പേരുകൾ. നേരത്തെ നമ്മളെ ഭാസ്കരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ജനിക്കുമ്പോഴും ഒരു കുഞ്ഞിന് പേര്, പണ്ട് അങ്ങനെയായിരുന്നല്ലേ, ജനിക്കുമ്പോഴൊരു കുഞ്ഞിന് പേരിടുക എന്ന് പറയുന്നത് ആ കാഴ്ചയിലാണ്.
3: ചില പേരുകൾ തന്നെ വെറൈറ്റി ഒരു പേരുകളായിരിക്കും, നല്ല ഇതായി പെട്ടെന്ന് നമുക്ക് വീട്ടിലോ.
1: അതെ അതെ അതെ അതെ,
3: വൈഗ കുഞ്ഞുങ്ങനെ കിട്ടുന്നു, വൈഗ നല്ല പേരാണ്. പഴയ പഴയ പാർവതി, കുഞ്ഞു ലക്ഷ്മി എന്നൊക്കെ പഴയ പേരുകൾ
1: ഉണ്ട്. ധൃതി ധൃതി, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകളൊക്കെ വരുന്നത്.
3: ഒരുപാട് പിന്നെ എന്തൊക്കെയുണ്ട്
1: സുഖം ചേട്ടാ, ഇങ്ങനെ പോകുന്നു. സന്തോഷം എന്നാലും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം, ഹാപ്പി ആയിട്ടിരുന്നോളൂ. അപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു, ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരികെത്താം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പോൾ ഇതാ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ. വി പാർക്കിൽ നിന്നും. ആ പേരെന്തായിരുന്നു ചേട്ടാ? ഞാൻ അങ്ങ് പെട്ടെന്ന് വിട്ടു. ആ കൃഷ്ണപിള്ള ചേട്ടൻ. കൃഷ്ണപിള്ള എന്ന് പറയുമ്പോഴത്തേക്കണം പഴയ, എനിക്ക് തോന്നുന്നു ഏതോ പഴയ സിനിമകളിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ അതിലൊരു പ്രമാണിയുടെ പേര് കൃഷ്ണപിള്ള എന്നാണ്. കൃഷ്ണപിള്ള അദ്ദേഹം, കൃഷ്ണപിള്ള അദ്ദേഹം എന്ന് പറയും
1: അല്ലേ?
0: വീട്ടിൽ എട്ടാമത്തെ ആളാണ്. കൃഷ്ണൻ എന്നായിരുന്നു. ഓക്കെ ഓക്കെ. നേരത്തെ നമ്മുടെ സുരേഷേട്ടൻ പറഞ്ഞ പോലെ ഈ ശരിക്കും എട്ട് പേരെന്ന് പറയുമ്പോ ഏറ്റവും ഇളയ ആളായിരുന്നോ ചേട്ടൻ?
1: ഞങ്ങൾ മൊത്തം 10 പേരാണ്.
0: ഓക്കെ, 10 പേരുടെയും പേര് ആ മുറയ്ക്ക് ആദ്യം മുതലേ തുടക്കത്തിൽ എന്ന് പറഞ്ഞ 10 പേരുടെ പേര്?
1: മുത്ത ചേട്ടൻ്റെ മണവരൻ എന്നാണ്.
0: ഓക്കെ.
1: രണ്ടാമത് നടരാജൻ.
0: ഓക്കെ.
1: മൂന്നാമത് വലതുമതി.
0: മൂന്നാമത്തെ ആളുടെ പേര് എന്താണ്?
1: വലതുമതി.
0: വലതുമതി.
1: നാലാമത് ചന്ദ്രിക.
0: ചന്ദ്രിക. ഓക്കെ.
1: പിന്നെ അഞ്ചാമത് ചന്ദ്രൻ.
0: ചന്ദ്രൻ. ഓക്കെ. ആറാമത്തെ
1: ചന്ദ്രകുമാർ എന്നാണ് പേര്.
0: ചന്ദ്രകുമാർ. ഓക്കെ.
1: പിന്നെ ഏഴാമത്തെ രാജി.
0: അല്ല, ആറാമത്തെ ആളുടെ പേര് പറഞ്ഞില്ല.
1: ആറാമത്തെ സുബ്രഹ്മണ്യൻ.
0: സുബ്രഹ്മണ്യൻ. ഓക്കെ ഓക്കെ.
1: ഏഴാമത്തെ രാജി. തെങ്ങള.
0: ആജിയോ?
1: രാജി. രാജി.
0: രാജി. രാജി. ആ ഓക്കെ. ആ
1: എട്ടാമത്തെ ഞാൻ.
0: എട്ടാമത്തത് കൃഷ്ണൻ ചേട്ടൻ.
1: ഞാൻ കൃഷ്ണപിള്ള.
0: കൃഷ്ണപിള്ള. ഓക്കെ. ആ ഒമ്പതാമത്തെ?
1: ഒമ്പതാമത്തെ മരിച്ചു പോയതാ, വെറുക്കുന്നില്ല.
0: ഓക്കെ ശരി. പിന്നെ നിങ്ങൾ 10 പേരല്ലേ? അതോ ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഈ പേര് ശരിക്കും കൃഷ്ണചേട്ടൻ ആലോചിച്ച് നോക്കിയാ ഈ പേരുകളൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വി പാർക്കിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ പേരുകൾ തങ്ങളിൽ അങ്ങോട്ട് ചോദിക്കാനും പറയാനൊന്നും പറ്റുന്നില്ല എന്ന് തോന്നല്ലേ ഇല്ലേ? അപ്പൊ ഈ പരസ്പരം അവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണെങ്കിൽ അതൊന്ന് കേൾക്കുക എന്നുള്ളതല്ലാതെ.
1: അത് ഇപ്പോഴത്തെ രീതി വെച്ച് പറയുകയാണെങ്കിൽ പണ്ട് വീട്ടിലെ എന്റെ പേര് വൈഫിനെ ചോദിച്ചാൽ പറയും മക്കളെ അച്ഛന്റെ പേര് പറഞ്ഞുകൊടുക്കാൻ പറയും.
0: എന്നുവെച്ചാല് അതെങ്ങനെ മനസ്സിലായില്ല?
1: പണ്ടേ
0: ആ
1: വീട്ടിലൊരു ഒരു ഉത്യാസം വന്ന്
0: ചോദിക്കാവിന്റെ
1: പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്റെ പേര് ചോദിക്കുമ്പോ ഇല്ലാതെ പറയും, അമ്മ പറയും മക്കളെ
0: എനിക്ക് തോന്നുന്നു അത് ആ പേര് പറയാൻ പോലും അങ്ങനെ എന്നുവെച്ചാൽ അതൊരു സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി. അതെ, എന്നുവെച്ചാൽ പേര് പോലും പറയുന്ന
1: ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ സാധാരണ നോർമലി പ്രവീൺ സാറിനെ വിളിക്കാൻ വരിക. പ്രവീൺ സാറിനെ വിളിക്കാൻ വരുമ്പോ പ്രവീണിന്റെ വൈഫ് പറയുന്നത് പ്രവീണേ ഇതാണ് ഇന്നത്തെ കാലം വന്നേക്കുന്നത്.
0: പണ്ട് ഞാനേ വീട്ടിൽ മാമൻ, ഞങ്ങളുടെ മാമന്മാരുണ്ട് എനിക്ക്. അപ്പൊ ഈ മാമൻ, അപ്പൊ നമുക്ക് ഈ ഒത്തിരി മാമനുള്ളത് ഞങ്ങള് മാമൻ മാമൻ എന്നപ്പോ നമ്മൾ പേര് ചേർത്താ വിളിക്കുക, പേര് ചേർത്ത് മാമൻ എന്ന് വിളിക്കുക. അപ്പൊ എന്നെ എന്റെ അപ്പച്ചി എന്നെ വഴക്ക് പറഞ്ഞു, കാര്യം ഒരിക്കലും പേര് ചേർത്ത് വിളിക്കണ്ട, നീ മാമ എന്ന് മാത്രം വിളിച്ചാൽ മതി, മാമൻ മാമൻ എന്ന് വിളിക്കുക. അല്ലാതെ പേര് ചേർത്തുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കണ്ട. അപ്പൊ നീ അത് പേര് പറഞ്ഞല്ലേ വിളിക്കുന്നത് എന്ന് പറയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതങ്ങ് നിർത്തി, പിന്നെ അത് മാമൻ എന്ന് തന്നെ വിളിക്കും, മാമൻ. കൊല്ലത്തെ മാമൻ അങ്ങനെ പറയായിരുന്നു, കൊല്ലത്തെ മാമൻ, വർക്കലയിലെ മാമൻ, അങ്ങനെ അങ്ങനെ പറയായിരുന്നു. പേര് പറയത്തില്ല, പേര് വിളിക്കത്തില്ല. അല്ല എനിക്ക് അത് കൃഷ്ണൻ പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അത് ശരിയാട്ടോ. അത് ഞാന് എനിക്ക് എനിക്കത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഏതൊരു സിനിമയാണ്, കാരണം ഈ പറഞ്ഞ പോലെ അച്ഛന്റെ പേര് പറയാൻ പറയുമ്പോൾ മോനെ മോളെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നത് ശരിയാ. കാരണം അതൊരു അത് അതൊരു നല്ല അതൊരു അതൊരു നല്ല ഒരു ഒരു സ്വഭാവ സവിശേഷതയാണ് കേട്ടോ. വലിയൊരു ഗുണമാണത്, എന്ത് നല്ല മനോഹരമായ ഒരു ഗുണം അത്. ഞാനത് ഇപ്പൊ താങ്ക് യു ചേട്ടാ, ആ ഒരു കാര്യം പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷം കേട്ടോ. അതൊരു
1: ആ ഒരു അനുഭവം ചേച്ചിയെ കാണും കേട്ടോ, കൃഷ്ണൻ കോയിൽ അമ്പലത്തിൽ അവിടെ ചായ കണ്ണത്തിന്. ചേച്ചി ഇന്ന് പറഞ്ഞതേ ഉള്ളൂ, വിളിച്ചില്ലേ വിളിച്ചില്ലേ.
0: എവിടെയാണ്?
1: റെയിൽവേ ക്രോസിന് അവിടെ കൃഷ്ണൻ കോയിൽ അമ്പലം അല്ലേ
0: നമ്മളെ കമ്മീഷൻ ഓഫീസിന്റെ അവിടെ?
1: ചേച്ചി ഉണ്ടല്ലോ.
0: ചേച്ചി ജസ് ചേച്ചി
1: ഇപ്പൊ അവിടെ ചായ കുടിച്ചപ്പോ ചേച്ചി വന്നിരുന്നു, സാറാണ് ഇരിക്കുന്നേ, വിളിക്കണേ വിളിക്കണേ എന്ന് പറഞ്ഞു.
0: ചേച്ചി എനിക്ക് എന്നെ വിളിക്കും. ഓക്കെ ഓക്കെ, സന്തോഷം ചേട്ടാ. സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കൃഷ്ണൻ ചേട്ടാ. അങ്ങനെ നമ്മൾ ഒരുപാട് പേരുകളുടെ പെരുമ, ഒരുപാട് അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഒരുപാട് ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെ ഇത് തീരുന്നില്ല കേട്ടോ. ഈ പേരുകൾ ഒരിക്കലും നമ്മൾ തീരുന്നില്ല. ഒരു പേരില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണല്ലേ. ഇപ്പം എനിക്കൊരു പേരില്ല എങ്കിൽ ശരിക്കും ഞാനുണ്ടോ? ഇല്ല. ഒരു ജീവൻ ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പേരില്ലാത്ത ഒരു മനുഷ്യർ പോലും ഈ ജീവജാല പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് പേര്, ഇല്ലേ? ഒരു തറയിൽ വീഴുന്ന ഒരു ഇലയ്ക്ക് പോലും ഉണ്ട് പേര്, കരിയില എന്നുള്ളത്, അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ ഇലകൾ എന്നെങ്കിലും പറയും. അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും, മണ്ണിന് പോലും പേരുണ്ട്. ചുമന്ന മണ്ണ്, നീല മണ്ണ്, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, കരിമണൽ, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അല്ലേ. അങ്ങനെ പോകുന്നു പേരുകളുടെ ചരിത്രം, ഇവിടെ തീരുന്നില്ല. പേരുകളുടെ കഥയും പെരുമയും വിശേഷങ്ങളും തുടർന്നും നമ്മൾ ഇതുപോലെ പേരിൻ്റെ പെരുമയുമായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി. നല്ലൊരു സായാഹ്നം നേരുന്നു, ഒപ്പം നല്ലൊരു ശുഭരാത്രിയും നേരുന്നു, ഒപ്പം നല്ലൊരു പ്രഭാതവും ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ ചാറ്റ് വിത്ത് പ്രവീണിൽ നിന്നും വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
7: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
8: വിശേഷങ്ങൾ പറയൂ.
9: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ലവൊക്കെ കഴിഞ്ഞടാ.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ.

0: കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999
1: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
4: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
4: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
4: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് നടത്തുന്ന ദേശിക നാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോൺ 12 ആശ്രാമത്ത് നടക്കും. മാരത്തോൺ കടന്നുപോകുന്ന വഴിയിൽ 12 രാവിലെ 4:30 മുതൽ 8 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ വൈകിട്ട് ആശ്രാമത്ത് 4 ആരംഭിക്കുന്ന കുട്ടികളുടെ ഓട്ടത്തിന്റെ സുരക്ഷയ്ക്കായി ആശ്രാമം പൈതൃക വീതി, മുസലിയാർ പാർക്ക്, ജില്ലാ ആയുർവേദ ആശുപത്രി മുതൽ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലാബറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ അഭിമുഖം 17 PSC ജില്ലാ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത പ്രവേശന ടിക്കറ്റ്, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ സഹിതം ഹാജരാകണം. പ്രവേശന ടിക്കറ്റ് ലഭിക്കാത്തവർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത പ്ലസ് ടു, കാലാവധി 1 വർഷം, അവസാന തീയതി ഈ മാസം 15 വരെ. കടക്കാമൺ അംബേദ്കർ, തലവൂർ, ISDP, ശാസ്താംകോട്ട അംബേദ്കർ ഗ്രാമം എന്നീ ഉന്നതികളിൽ പ്രവർത്തിക്കുന്ന SCP ഹോമിയോ ഹെൽത്ത് സെന്ററുകളിലെ അറ്റൻഡർ തസ്തികയിൽ കരാർ നിയമനം നടത്തും. യോഗ്യത SSLC. ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 45 വയസ്സ് കവിയരുത്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, അതത് ഉന്നതികളിലെ നിവാസികളാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സഹിതം 15 തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക താൽക്കാലിക ഒഴിവിട്ട് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിനായി 16 രാവിലെ 10 സ്കൂളിൽ എത്തിച്ചേരണമെന്ന് സ്കൂൾ പ്രഥമ അധ്യാപിക അറിയിച്ചു. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മാട്ടുപെട്ടി, രാജമല എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ശനി, ഞായർ ദിവസങ്ങളിലും സീസൺ വേളകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങൾ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് 17 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പ്രത്യേക അറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരവിവരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ പ്രചരണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് ഇരവിപുരം ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO ശ്രീ പ്രദീപ് നിർവഹിക്കുന്നു.
1: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
2: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
1: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
2: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ
1: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കിട്ടി പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
5: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
6: ടാക്ടിക്കൽ.
5: Tactical is spelled as T-A-C-T-I-C-A-L.
6: This is an adjective and means one, relating to or constituting actions carefully planned to gain specific military end. Two, showing adroit planning aiming at an end beyond immediate action. മലയാളത്തിൽ തന്ത്രപരമായ, തന്ത്രപ്രധാനമായ, നയപരമായ, ആസൂത്രിതമായ എന്നൊക്കെ അർത്ഥം.
5: Thank you all.
7: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലന്റിലെത്തിയത്. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2nd ഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
5: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
4: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
6: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷിപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
4: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാനാവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
4: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569 നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠ. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൌരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 100,000+ യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDP ഭരണസമിതിയാണ് ലോക ജനസംഖ്യാദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിലുണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90+ രാജ്യങ്ങളിൽ ജനസംഖ്യാദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും, ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൌകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 130 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 120 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൌതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024നും 2054നുമിടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, IT, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോകവിപണിയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിന് പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
8: ആകാശവാണി.
9: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
10: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
11: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
10: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
11: ഡബിൾ ഹാപ്പി.
10: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ജീവിതകാലമാകെയുള്ള വിഷാദം.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ രശ്മി ചന്ദ്രൻ, സീനിയർ റെസിഡന്റ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
1: റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
7: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 113 ഭാഗം. ഇന്ന് നമുക്ക് നശിച്ച വരണ്ട കുളിസ്ഥലം എന്ന അർത്ഥം വരുന്ന അൾജീരിയയിലുള്ള ഹമാം മസ്കറ്റിൻ എന്ന സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ പിന്നിലുള്ള ഇതിഹാസവും അവിടുത്തെ വ്യത്യസ്തമായ ചൂടരുവി

0: ഇവയും പറ്റിയുള്ള വിശേഷങ്ങൾ കേൾക്കാം. അൾജീരിയയുടെ വടക്ക് കിഴക്കായുള്ള ഒരു താഴ്വരയിൽ ഹമാം മെസ്കോട്ടിൻ കാണുവാനായി കഴിഞ്ഞ 2000 വർഷങ്ങളായി സന്ദർശകർ എത്തുന്നു. ഹമാം മെസ്കോട്ടിൻ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം ബാത്സ് ഓഫ് ദ ഡാംഡ് എന്നാണ്. അതായത് നശിച്ച വരണ്ട കുളിസ്ഥലം. ഈ പേര് കിട്ടുന്നത് നിറപ്പകിട്ടുള്ള ഒരു അൾജീരിയൻ ഇതിഹാസത്തിൽ നിന്നാണ്. കഥ ഇങ്ങനെ പോകുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയെ വധുവായി സ്വീകരിക്കുന്നു. ഈ അവിഹിത ദമ്പതികൾ അവരുടെ കല്യാണ ഘോഷയാത്ര ഒരു താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും വളരെ ശക്തി കൂടിയ ഇടിശബ്ദം വരികയും ആ കല്യാണ ഘോഷയാത്രയിലുണ്ടായിരുന്ന എല്ലാവരും കല്ലായിത്തീരുകയും ചെയ്തു. അവരുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ പോലും തണുത്തുറഞ്ഞ് അതത് സ്ഥാനത്തിരുന്നു. 10 വ്യത്യസ്തമായ ചൂടരുവികളിൽ നിന്നും വെള്ളം കുതിച്ചു ചാടി താഴ്വാരത്തിൽ ജലഗണങ്ങൾ കൊണ്ടുള്ള കട്ടിയുള്ള മേഘാവൃതമായ ഒരു കാഴ്ച തരുന്നു. ഇവിടെ ഊഷ്മാവ് 90 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. വളഞ്ഞു പുളഞ്ഞ പാറയുടെ പുറത്ത് കൂടിയൊഴുകുന്ന ചൂട് അരുവികളിൽ നിന്നുള്ള ചൂടുവെള്ളത്തിൽ ചില സന്ദർശകർ തമാശക്കാണെങ്കിൽ കൂടി മുട്ട വേവിച്ചെടുക്കുന്നു. ഇവിടുത്തെ വെള്ളത്തിൽ കാൽസ്യം കാർബണേറ്റ്, ഇരുമ്പ്, മറ്റ് അലിഞ്ഞു ചേർന്നിട്ടുള്ള ധാതുക്കൾ മുതലായവയുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. പുറത്തു വന്ന് കഴിഞ്ഞ വെള്ളം തണുക്കുമ്പോൾ ഈ ധാതു ലവണങ്ങൾ പരലുകളായി പുറത്ത് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ വളരെ വിചിത്രമായ രൂപങ്ങളിലുള്ള കാർബണേറ്റ് പാറകൾ ട്രാവർടൈൻ എന്ന പേരിൽ ഉണ്ടാകുന്നു. ഈ ചൂട് നീരുറവുകളിലേക്ക് വരുന്ന സന്ദർശകർ ആദ്യം കാണുന്നത് കോണാകൃതിയിലും മറ്റ് സങ്കീർണമായ രൂപത്തിലുള്ളതുമായ വ്യത്യസ്തമായ നിറങ്ങളോടുകൂടിയ മഞ്ഞിന്റെ തൂവൺമ മുതൽ ചെമ്മണ്ണിന്റെ ചുവന്ന നിറം വരെയുള്ള രൂപങ്ങളാണ്. ഇതാണ് ശപിക്കപ്പെട്ട വിവാഹ ഘോഷയാത്രയുടെ അവശിഷ്ടം. കുറെ ദൂരെയായി വളരെ വലിയ ഒരു കതിരിൽ നിൽക്കുന്നത് പോലെയുള്ള രൂപത്തിൽ വിവിധ നിറത്തിലുള്ള തിരശ്ശീല പാറയുടെ അറ്റത്ത് നിൽക്കുകയും അതിനടുത്ത് ചൂടുവെള്ളം നിറഞ്ഞ ഗെയ്സർ പൂൾസ് കുളങ്ങൾ കാണുവാനും സാധിക്കുന്നു. ഈ ചൂടുകുളത്തിലേക്ക് തിളച്ച് വെള്ളം കൊണ്ടുവരുന്ന ധാരാളം ചെറു അരുവികളെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഉയരുന്ന ആവി തണുത്ത് മഞ്ഞു മൂടിയ സ്പ്രേ കൊണ്ട് നിർമ്മിതമായ ഒരു നവപതിപ്പിന്റെ മുഖാവരണം പോലെ കാണുവാൻ സാധിക്കും. ഇവിടുത്തെ വെള്ളം പല അസുഖങ്ങളും റുമാറ്റിസം, ആർത്രൈറ്റിസ്, മറ്റു പല അസുഖങ്ങളും ഭേദമാക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ ധാരാളം ധാതു ലവണങ്ങളും റേഡിയോ ആക്റ്റീവ് ശക്തിയുടെ ധാതുക്കളും മറ്റും അടങ്ങിയിരിക്കുന്നു. പഴയ റോമാക്കാരുടെ കാലത്തുള്ള സൗകര്യങ്ങൾ താഴ്വാരത്തിലുണ്ടെങ്കിലും പുതിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോഴത്തെ സന്ദർശകർ ആഗ്രഹിക്കുന്നത്. ചൂടുവെള്ള നീരുറവുകൾക്കടുത്തും ചൂടുവെള്ള കുളങ്ങൾക്കടുത്തും സന്ദർശകർക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ താമസ സ്ഥലങ്ങളുണ്ട്. വളരെയധികം സന്ദർശകർ ഈ ചൂടുവെള്ള നീരുറവുകളിലും ചൂടുവെള്ള കുളങ്ങളിലും കുളിച്ച് പല അസുഖങ്ങളിൽ നിന്നും സുഖം കിട്ടുവാനായി ഇവിടെ വരുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരറ്റത്തിൽ ചുണ്ണാമ്പ് കല്ലിന്റെ വരമ്പ് വിഭജിച്ചുണ്ടായ വിടവ് സഹാറ മരുഭൂമിയിലേക്കുള്ള ഒരു കവാടമാണ്. എൽ കൻറ്റാറ എന്നാൽ ദ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം എന്നാണ്. റോമ സാമ്രാജ്യകാലം മുതലേ എൽ കൻറ്റാറ അറിയപ്പെട്ടിരിക്കുന്നു.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് വെന്ന ലേക്കിനെ കുറിച്ചും മഹാബലേശ്വറിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ്. മഹാബലേശ്വർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1372 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മഹാബലേശ്വർ. മനോഹരമായ കാടുകള്, സ്ട്രോബെറി തോട്ടങ്ങള്, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പ്രദേശം കൂടിയാണ് ഇത്. ചുരുക്കി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ സത്താര ജില്ലയിലെ ഒരു മലമ്പ്രദേശ പട്ടണമാണ് മഹാബലേശ്വർ. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1353 മീറ്റർ, അതായത് 4439 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പൂനെയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് 120 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മുംബൈയിൽ നിന്ന് ഏകദേശം 285 കിലോമീറ്റർ അകലെയാണ് കാണപ്പെടുന്നത്. പ്രസിദ്ധ നദിയായ കൃഷ്ണാനദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിന്ദു പുരാണം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ പവിത്രമായി കരുതപ്പെടുന്ന കൃഷ്ണാനദിയും അതിന്റെ 5 പോഷക നദികളും ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ ഈ പട്ടണത്തെ ഒരു കുന്നിൻ പ്രദേശമായി, പ്രത്യേകിച്ച് കൊളോണിയൽ ഭരണകാലത്ത് ബോംബെ പ്രസിഡൻസിയുടെ വേനൽക്കാല തലസ്ഥാനം കൂടിയായിരുന്നു ഈ ഒരു പ്രദേശം. ജില്ല സത്താര ജില്ലയിലാണ്, മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് ഉപയോഗിച്ചു വരുന്ന ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് മറാഠിയാണ്. മഹാബലേശ്വറിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് വടക്ക് നിന്നും തെക്കോട്ട് നീളുന്ന പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി പർവ്വത നിരകളിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് 3 ഗ്രാമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മാൽക്കം പേത്ത്, പഴയ ക്ഷേത്ര, മഹാബലേശ്വർ, ഷിൻഡോള ഇവയൊക്കെയാണ് ഗ്രാമങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയായ പ്രദേശമാണ് ഇത്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളുടെ കിഴക്കോട്ട് ഒഴുകി ഈ നദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൃഷ്ണാനദിയുടെ 3 പോഷക നദികളായ കൊയ്ന, വെണ്ണ, വെണ്ണ എന്ന് പറഞ്ഞ നദി വേണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, ഗായത്രിയും എന്നിവയും മഹാബലേശ്വർ മേഖലയിലാണ് ഉത്ഭവിക്കുന്നത്. 4 നദിയായ സാവിത്രിയും ഈ മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉഷ്ണമേഖല മൺസൂൺ ഈർപ്പമുള്ള ഉപ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലം എന്ന ഒരു ഖ്യാതിയും ഈ പ്രദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് മഹാബലേശ്വർ. അതിനോടൊപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ വെണ്ണത്തടാകം എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത തടാകവും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ, അതും മഹാബലേശ്വറിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെണ്ണാ തടാകം അഥവാ വെണ്ണാ ലേക്ക്. സത്താറ നാട്ടുരാജ്യത്തിലെ അവസാന രാജാവായ ഷഹാജി 1842 നിർമ്മിച്ചതാണ് ഈ തടാകം. തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു തടാകം കൂടിയാണ് ഇത്. വെണ്ണാ തടാകം നിർമ്മിച്ചത് ഷഹാജിയാണ് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യൻ നാട്ടുരാജ്യമായ സത്താറ ഭരിച്ച ഒരു പ്രമുഖനായ വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു രാജാവിന് തുല്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1839 മുതൽ 1848 വരെ, അതായത് അദ്ദേഹം മരിക്കുന്നത് വരെ, ഇന്ത്യൻ നാട്ടുരാജ്യമായ സത്താറ ഭരിച്ച വ്യക്തിത്വം. അദ്ദേഹം 1848 അപ്പാസാഹി എന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സത്താറയിലെ ഷഹാജി ഭോൻസ്ലെ രാജ ഛത്രപതി ഛത്രപതി ശിവജിയുടെയും സംഭാജിയുടെയും പിൻഗാമിയായ വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1839 സെപ്റ്റംബർ മാസം 5 മുതൽ 1848 ഏപ്രിൽ മാസം 5 വരെയായിരുന്നു. അദ്ദേഹം ജനിക്കുന്നത് 1802 അന്തരിച്ചത് 1848 അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഒരു ലേക്ക് നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1839 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ രാജ പ്രതാപ് സിംഗിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിന്റെ അധികാരങ്ങളും സ്വകാര്യ സ്വത്തുക്കളും എടുത്തു കളയുകയും ചെയ്തു. അപ്പാ സാഹിബ് തന്റെ സഹോദരന്റെ പിൻഗാമിയായി സത്താറയിലെ രാജ ഛത്രപതി എന്ന പേരിലാണ് പിന്നീട് അധികാരമേൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് സത്താര സംസ്ഥാനത്തെ കുറിച്ചാണ്. ഇതെല്ലാം ഈ പറഞ്ഞ മഹാബലേശ്വറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെ തുടർന്ന് 1818 മറാത്ത കോൺഫെഡറസിയുടെ പതനത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടതും പിന്നീട് 1849 ഡോക്ടർ ഓഫ് ലാബ്സ് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർക്കുകയും ചെയ്ത പ്രദേശം. മറാത്ത രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവാജിയുടെ പിൻഗാമികളായ ബോൺസെ രാജവംശമാണ് ഈ സംസ്ഥാനം ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാട്ടുരാജ്യം എന്ന പദവി വഹിച്ചിരുന്ന പ്രദേശം. ഔദ്യോഗിക ഭാഷ മറാഠിയായിരുന്നു. മതം ഹിന്ദുമതവും മറ്റ് ന്യൂനപക്ഷ മതങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മഹാബലേശ്വറിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് കൃഷ്ണാനദിയുടേത്. കൃഷ്ണവേണി എന്ന അപരനാമത്തിലാണ് ഈ നദി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ നീളം കൂടിയ നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കൃഷ്ണവേണി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന കൃഷ്ണാനദി. ഈ നദിയുടെ തീരങ്ങൾ ഇന്ത്യയിലെ നദീതടങ്ങളിൽ 4 സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഗോദാവരി നദി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃഷ്ണാനദിയാണ്. അപ്പോ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗോദാവരിയും. ഗോദാവരി നദി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ 2 സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തെക്കേ ഇന്ത്യൻ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃഷ്ണാനദിയാണ്. ഈ നദി കൃഷ്ണവേണി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും ഈ നദിക്കുണ്ട്. ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും കൃഷ്ണാനദി തന്നെയാണ്. അപ്പൊ കൃഷ്ണാനദിയുടെ മറ്റൊരു പേരാണ് കൃഷ്ണവേണി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്ത് വടക്കായി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ നിന്നും 64 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഉത്ഭവസ്ഥാനത്തിന് എങ്കിലും 1300 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് കൃഷ്ണാനദി പതിക്കുന്നത്. അപ്പോ കൃഷ്ണാനദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നും ഏകദേശം 64 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഈ നദിക്കുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ നദി ഉത്ഭവസ്ഥാനത്ത് നിന്നും ഒരുപാട് ദൂരം, അതായത് 1300 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് ഈ നദി പതിക്കുന്നത്. ഇനി ഈ നദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നദി കൂടെയാണ് ഇത് എന്ന് പറയുന്നത്. നീളം 1400 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശിൽ വിജയവാഡയ്ക്കടുത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കൃഷ്ണവേണി എന്നാണ്. ഈ 3 സംസ്ഥാനങ്ങളിലുമായി 1440 കിലോമീറ്റർ വിസ്തൃതിയുള്ള നദീതടം ഈ ഒരു നദിക്കുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ നദിയുടെ വലത് തീരങ്ങളിൽ കൊയ്ന, വസ്ന, പഞ്ചാഗ്ന, ദുദ്ഗന, ഘടപ്രഭ, മാലപ്രഭ, തുംഗഭദ്ര എന്നീ നദികളും ചേരുന്നുണ്ട്. അതുപോലെ യാർല, മുസി, മനേറു, ഭീമ എന്നീ നദികൾ കൃഷ്ണയുടെ ഇടത് തീരത്തിലും ചേരുന്ന നദികൾ തന്നെയാണ്. തുംഗഭദ്രയും ഭീമയുമാണ് കൃഷ്ണയുടെ ഏറ്റവും വലിയ പോഷക നദികൾ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ നദിക്ക് ചില പോഷക നദികൾ കൂടെ ഉണ്ട്. ആ പോഷക നദികളുടെ പേര് തുംഗഭദ്ര, ഭീമ എന്നൊക്കെയാണ്. അപ്പോ ഈ നദി നമ്മുടെ മഹാബലേശ്വറുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദി കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഈ നദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാചീന ബുദ്ധമത കേന്ദ്രമായ നാഗാർജുനകൊണ്ട എന്നിവ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ ശ്രീശൈലം, നേരത്തെ പറഞ്ഞ ബുദ്ധമത കേന്ദ്രം, നാഗാർജുനകൊണ്ട ഇവയൊക്കെ ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അലമാട്ടി, നാഗാർജുന സാഗർ അണക്കെട്ടുകൾ പണിതിട്ടുള്ളതും ഈ ഒരു നദിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ നദിക്ക് കുറുകെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നദി തന്നെയാണ് ഈ പറഞ്ഞ കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ മറ്റൊരു പേര് കൃഷ്ണവേണി എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് മഹാബലീശ്വറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സമീപ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലെ കഥ എങ്ങ് കേട്ടുകളെ. ഇത് ഞാൻ എടുത്തിരിക്കുന്ന 101 ബാലകഥകൾ എന്ന് പറഞ്ഞ ജോർജ് എമ്മിട്ടിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് ആ കഥയിലോട്ട് കിടക്കാം. പണ്ട് ഒരു കാട്ടിൽ ഒരു മുതലയും ഞണ്ടും കൂട്ടുകാരായിരുന്നു. മുതലയ്ക്ക് കുറുക്കൻ്റെ ഇറച്ചി തിന്നണമെന്ന് ആശ. ന്യായമായ ആശയാണ്. എല്ലാവർക്കും ഇത്തരത്തിൽ ആശകളുണ്ടല്ലോ. അതുപോലെ മുതലയ്ക്കും ഉണ്ടായി ഒരാശ. ഞണ്ട് പോയി ഒരു കുറുക്കനെ മുതലയുടെ കുളത്തിലേക്ക് കൊണ്ടുവന്നു. കുളത്തിൽ ധാരാളം മീനുണ്ട്. അവയെ പിടിച്ചു തിന്നു കൊള്ളാൻ പറഞ്ഞ് കുറുക്കനെ ഞണ്ട് കുളത്തിലിറക്കി. ഒരു സൂത്രം പ്രയോഗിച്ചു. എങ്ങനെ? വെള്ളത്തിലോട്ട് ഇറക്കാൻ വേണ്ടി. കുറുക്കൻ പക്ഷേ പെട്ടെന്ന് മുതലയെ കണ്ടു. ഭയന്ന് വിറച്ചു. പേടിച്ച് തിരിച്ചോടാൻ ഭാവിച്ചു. മുതലയ്ക്ക് കാര്യം പിടികിട്ടി. പദ്ധതി പാളിപ്പോവാൻ സാധ്യതയുണ്ട്. കുറുക്കച്ച, ആ മുതല ചത്തതാണ്, നീ പേടിക്കണ്ട. ഞണ്ട് ഒരു നുണയങ്ങ് തട്ടിവിട്ടു. കുറുക്കനും മോശക്കാരനല്ലായിരുന്നു, അവനും ബുദ്ധിമാനായിരുന്നു. അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ചത്ത മുതലയാണെങ്കിൽ അത് വാലാട്ടുമല്ലോ. ഈ മുതല വാലാട്ടുന്നില്ല, അതെന്താണ്? അത് കേട്ടപ്പോൾ മുതല വിചാരിച്ചു, താൻ ചത്തതാണെന്ന് കുറുക്കനെ ബോധ്യപ്പെടുത്താൻ വാലാട്ടണമെന്ന്. അവൻ തൻ്റെ വാൽ ഇടത്തോട്ടും വലത്തോട്ടും ആട്ടാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കുറുക്കന് മനസ്സിലായി, മുതല ചത്തിട്ടില്ലെന്ന്. തൻ്റെ സൂത്രം ഫലിച്ചു. ഞണ്ട് തന്നെ മുതലയുടെ ആഹാരമാക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവന് ബോധ്യമായി. കുറുക്കൻ പറഞ്ഞു, എടാ ഞണ്ടേ, നിന്റെയും മുതലയുടെയും തന്ത്രം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു, സൂക്ഷിച്ചോ. അത് കേട്ട് ഞണ്ടും മുതലയും ഞെട്ടി. അവർ പിന്നെ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയുമാണ് കഥ, ചെറിയൊരു കഥ. ചതികൾ എല്ലായിടത്തും പതുങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണം. മറ്റുള്ളവരുടെ വിഷമം ചിന്തിക്കാറില്ല, തൻ്റെ കാര്യം നടക്കണം. എങ്ങനെയും ചതിച്ചും വെട്ടിച്ചും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം കരസ്ഥമാക്കണം. അതാണ് കച്ചവടം. കച്ചവടം എപ്പോഴും എൻ്റെ ഒരു സാധനമുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം. എങ്ങനെയും വാങ്ങിപ്പിച്ചാലേ പണം വരത്തുള്ളൂ, ലാഭം ഉണ്ടാവുകയുള്ളൂ. അതിനവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് തന്ത്രം. അതാണ് പലപ്പോഴും പരസ്യങ്ങൾ ചെയ്യുന്നത്. വിശ്വസിപ്പിക്കുകയാണ്. കുറച്ച് അതിശയോക്തിയൊക്കെ അതിനകത്ത് പ്രയോഗിക്കും. പണ്ട് പത്രങ്ങളിലായിരുന്നു കൂടുതൽ പരസ്യം. ഇന്നിപ്പം മാറി. ഇന്ന് സോഷ്യൽ മീഡിയയും TVയും അങ്ങനെ പല മാധ്യമങ്ങൾ നമുക്കുണ്ട് പരസ്യം ചെയ്യാനായിട്ട്. പല പത്രങ്ങളും കോവിഡ് സമയത്ത് പൂട്ടേണ്ടി വന്നു. പല മാസികകളും നിന്നുപോയിട്ടുണ്ട്. പക്ഷേ പലതിൻ്റെ സർക്കുലേഷനൊക്കെ കുറഞ്ഞ് പണിയണക്കൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാജ്യത്ത് ദിനപത്രങ്ങളുടെ പ്രചാരത്തിൽ കാര്യമായ വളർച്ചയുള്ളതായി ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ 2025 ജനുവരി ജൂണിലെ ABC കണക്കിൽ രാജ്യത്തെ ആകെ പത്രങ്ങളുടെ പ്രചാരം, ശ്രദ്ധിച്ചോണം, ഇത് 2025 ജനുവരി ജൂണിലെ ABC കണക്കാണ്. 2,97,44,148. അത് 2024 ജൂലൈ ഡിസംബർ ആയപ്പോഴത്തേക്ക് ആ കാലത്ത് 2,89,41,876 പ്രചാരണം. ആറുമാസത്തിനിടെ 8,02,272 കോപ്പികൾ വർദ്ധിച്ചു. അതായത് 2.77% കോപ്പികൾ വർദ്ധിച്ചത്. അപ്പോൾ ഒരു വളർച്ചയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ വന്നതുകൊണ്ട് പത്രങ്ങൾ ഇല്ലാതാവുന്നൊക്കെ ആത്മകഥം പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനൊന്നുമില്ല, നല്ല പത്രങ്ങൾ അല്ലെങ്കിൽ നല്ല വാർത്തകൾ നൽകുന്ന പത്രങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ ആഴത്തിലുള്ളതാണ്, ആധികാരികമാണ്, ലേഖനങ്ങളുണ്ട്, ഒത്തിരി വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ വായിക്കാൻ പത്രങ്ങളാണ് സുഖം, കണ്ണിനുമൊക്കെ അതിൽ സ്ട്രെയിനില്ല. അപ്പോൾ പത്രങ്ങൾ അത്രയ്ക്കും മോശമായിട്ടില്ല, കരുത്താർജിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു കഥ കേട്ടു, കുറച്ച് കാര്യങ്ങളും കൂടെ എന്നോടനുബന്ധിച്ച് പറഞ്ഞതേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ദേ ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
6: എന്തോ പ്ലാനിംഗിലാണല്ലോ.
5: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
6: ഡബിൾ ഹാപ്പി.
5: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ് ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 മൈൻഡ് ടോക്സ്, 11:30 അമിത ലാളനം വരുത്തുന്ന ദുരന്തം, അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 അമിത ലാളനം വരുത്തുന്ന ദുരന്തം പുനഃപ്രക്ഷേപണം, അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:01 നീർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: വാക്ക് അഗ്നിയും അമൃതുമാണ്, മരണവും ജീവനും നാവിൻ്റെ ശക്തിയിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മൂന്ന് തലങ്ങളായി തിരിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും: അവൻ്റെ ചിന്താജീവിതം, വാക്കിൻ്റെ ജീവിതം, പ്രവൃത്തികളുടെ ജീവിതം. ചിന്താജീവിതമെന്നത് പറയപ്പെടാത്ത വാക്കാണ്, അഥവാ ഉച്ചരിക്കപ്പെടാത്ത വാക്കാണ് ചിന്ത. വാക്കിൻ്റെ ജീവിതം എന്നത് അവൻ്റെ അധരങ്ങളിൽ നിന്നും വരുന്ന വാക്ക് തന്നെയാണ്. പ്രവൃത്തിയുടെ ജീവിതം എന്നത് ചിന്തയ്ക്കും വാക്കിനും അനുസരിച്ചുള്ള ജീവിതമാണ്. ഇവിടെയാണ് വാക്ക് അഗ്നിയായും അമൃതായും മാറുന്നത്. വളരെയേറെ ശ്രദ്ധയോടെ നമ്മുടെ ഓരോ വാക്കും ഉപയോഗിക്കണം എന്ന് അർത്ഥം. കാരണം കയ്പും കലർപ്പുമില്ലാതെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നിടത്ത് വാക്ക് അമൃതായി മാറുന്നു. ജീവൻ, വളർച്ച, കൂട്ടായ്മ, ഒരുമ എന്നിവ അവിടെ സംജാതമാകുന്നു. മുറിപ്പെടുത്താത്ത, മുറിവുണക്കുന്ന സാന്നിധ്യമാകട്ടെ നമ്മുടെ വാക്ക്. മുറിവുണ്ടാക്കേണ്ടവരല്ല, മറിച്ച് മുറിവുണക്കുന്ന വാക്കുകളായി നമുക്ക് മാറാം. ഒരു തീവ്രവാദി തൻ്റെ വാക്കുകൾ, ആശയം, ആവേശം എന്നിവ കൊണ്ട് തീ ആളിക്കത്തിക്കുന്നു. അത് തകർച്ചയുടെയും അകൽച്ചയുടെയും അസഹിഷ്ണുതയുടെയും കാട്ടുതീ പടർത്തുന്നു. കലഹം, ലഹള, കലാപം എന്നിങ്ങനെ സമൂഹ വിഭജനത്തിന് കാരണമാകുന്നു. എന്നാൽ മിതവാദിയാകട്ടെ, തൻ്റെ ശാന്തത നിറയുന്ന വാക്കുകൊണ്ട് മുറിഞ്ഞ അകന്ന ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്നു, ഹൃദയങ്ങളെ ഒന്നാക്കുന്നു, ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു, സമൂഹത്തെ ചലനാത്മകമാക്കുന്നു. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകട്ടെ. ഓർക്കുക, വാക്ക് അഗ്നിയും അമൃതുമാണ്.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: പിരിയും. രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ, പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ